ആകാശവാണി ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 18 കൊല്ലവർഷം 1202 ചിങ്ങമാസം 24 തീയതി 2026 സെപ്റ്റംബർ 9 ബുധനാഴ്ച സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും മീഡിയം വേവിൽ 258.39 520.83 മീറ്ററുകളിൽ 1161.576 എന്നീ കിലോഹെർട്സിലും ആലപ്പുഴ FM 103.5 പത്തനംതിട്ട FM 101 കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് എസ് ശാന്തി.
1: നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കളുടെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഒടുവിൽ വീട് മാറുമ്പോഴോ മറ്റോ ആയിരിക്കും നമുക്ക് പലതും കളയേണ്ടി വരിക. പല വസ്തുക്കളും അത്ര ആവശ്യമുള്ളതായിരിക്കില്ല, എന്നാൽ കളയാനും വയ്യ എന്ന ധർമ്മസങ്കടത്തിലാവും നമ്മൾ. നമ്മൾ സമാഹരിച്ച വസ്തുക്കൾ നമുക്ക് എത്രത്തോളം സന്തോഷം തന്നു എന്നൊന്ന് ആലോചിച്ചാലോ? വാസ്തവത്തിൽ വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന നമ്മൾ എന്നായിരിക്കാം ഈ ഉപഭോഗ സംസ്കാരത്തിലേക്ക് വഴിമാറിയത് എന്നാലോചിക്കുന്നത് രസകരമായിരിക്കും. വേട്ടയാടിയും ആഹാരം ശേഖരിച്ചും നാടോടികളായി ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ വളരെ കുറച്ച് വസ്തുക്കളും കൊണ്ടായിരിക്കുമല്ലോ സഞ്ചരിച്ചിട്ടുണ്ടാവുക. 10-12,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ സ്ഥിരമായി ഒരിടത്ത് വസിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങിയത്. ആ കാലം തൊട്ടായിരിക്കണം നമ്മുടെ ഉൽപ്പാദനവും സംഭരിച്ചു വയ്ക്കലും ഉപഭോഗവും വർദ്ധിക്കാൻ തുടങ്ങുന്നത്. ഭൗതിക പുരോഗതിയും ആഗോള കമ്പോള വ്യവസ്ഥയും മനുഷ്യന്റെ നാഗരിക സംസ്കാരമായി ലോകം മുഴുവൻ സ്വീകരിക്കാൻ അധിക കാലം വേണ്ടി വന്നില്ല. എന്നാൽ ഈ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി വലിയ വിലയാണ് പ്രകൃതിയും പ്രകൃതിയെ നേരിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ജനകോടികളും നൽകിയത്. മനുഷ്യന്റെ എണ്ണവും പ്രകൃതി വിഭവ ചൂഷണവും ഉപഭോഗവും കഴിഞ്ഞ 50 വർഷമായി വർദ്ധിച്ചതിന്റെ കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നു. ഇതിനു പുറമെയാണ് ദിനം പ്രതി വർദ്ധിക്കുന്ന നമ്മുടെ ദുർവ്യയവും വലിച്ചെറിയൽ സംസ്കാരവും. 1970 ശേഷം നമ്മുടെ ജനസംഖ്യ ഇരട്ടിയിലേറെ വർദ്ധിച്ചു. ലോകത്തെ 830 കോടി മനുഷ്യരിൽ 100 കോടിയിൽ പരം ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ദരിദ്രരാണ്. എന്നാൽ 130 കോടിയിൽ കൂടുതൽ ജനങ്ങൾ തെറ്റായ ആധുനിക ജീവിത ശൈലികളിൽപ്പെട്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുടെ അടിമകളാണ്. ഇക്കഴിഞ്ഞ 50 വർഷത്തിൽ നമ്മുടെ ധാന്യ ഉൽപ്പാദനം 3.5 ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ദാരിദ്ര്യവും

0: പട്ടിണിയും നിയന്ത്രിക്കാൻ നമുക്കിന്നും കഴിഞ്ഞിട്ടില്ല. ഭൂമിയിലെ മൊത്തം ജനങ്ങൾക്കും ആവശ്യമായ ആഹാരം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നില്ല. നമ്മൾ ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ മൂന്നിലൊന്ന് ഭാഗം പാഴാക്കി കളയുകയാണ്. നമ്മുടെ ഉപഭോഗ ദുർവിനിയോഗ സംസ്കാരത്തിന്റെ ഏറ്റവും ബീഭത്സമായ മുഖമാണ് ആഹാരം പാഴാക്കൽ. 100 കോടിയോളം ജനങ്ങൾക്ക് ഇന്നും വൈദ്യുതി ലഭ്യമല്ല. അതേസമയം ലോക ജനസംഖ്യയുടെ 20% ആൾക്കാർ ആകെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 50% ഉപയോഗിക്കുന്നു. ഇതിൽ തന്നെ 2/3 ഭാഗവും പാഴാക്കപ്പെടുകയാണ്. മനുഷ്യന്റെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഏറ്റവും ഭീകരമായ ലക്ഷണം കരഭൂമിയിലും കടലിലും കുമിഞ്ഞുകൂടുന്ന ഖരമാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടാലും കത്തിച്ചു കളഞ്ഞാലും ജലത്തിലും മണ്ണിലും അന്തരീക്ഷത്തിലും കടലിലും മാരകമായ രാസമലിനീകരണമാണുണ്ടാവുക. ആഹാരത്തിന്റെയും ഊർജത്തിന്റെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും അമിതമായ ഉപഭോഗം ഭൗമഗ്രഹത്തിന്റെ ആരോഗ്യത്തെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. ഭൂമിക്ക് പനി പിടിച്ചതുപോലെയാണ്. ജീവിതം സുഖകരമാക്കുന്ന ആഗോള കാലാവസ്ഥയ്ക്ക് വരുന്ന തീവ്രമായ താളം തെറ്റലുകൾ മനുഷ്യന്റെ നാഗരിക സംസ്കാരത്തിന്റെയും സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാക്കുകയാണ്. നമ്മുടെ ആധുനിക ജീവിതശൈലികൾ അടിമുടി മാറിയേ തീരൂ. ശാന്തവും ആരോഗ്യകരവുമായ ലോകത്തിന്റെ പുനഃസ്ഥാപനമാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. വ്യക്തിതലം മുതൽ കുടുംബത്തിലും രാഷ്ട്രതലത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവണം. മനുഷ്യനെന്ന സ്പീഷീസിനു തന്നെ വരേണ്ട സമൂല പരിവർത്തനമായിരിക്കണം ഇത്. മനുഷ്യ മനസ്സുകളിലാണ് ഈ പരിവർത്തനം ആരംഭിക്കേണ്ടത്. നമ്മുടെ ജീവിത സങ്കല്പങ്ങളും ജീവിത ലക്ഷ്യങ്ങളും അടിമുടി മാറണം. നമ്മുടെ ഉപഭോഗ സംസ്കാരം നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷമോ ആരോഗ്യമോ സമാധാനമോ നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ജീവിക്കാൻ അഭയമായി ഈ ഭൂമി മാത്രമേയുള്ളൂ. ഭൂമിയിലെ ജീവ അഭയ വ്യവസ്ഥകൾക്ക് പരിമിതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഭൂമിയോടും ജീവിതത്തോടും ജീവലോകത്തോടുമുള്ള നമ്മുടെ സമീപനം ഉറപ്പായും മാറും.
1: എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി.
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സംസ്കൃതം എന്ന കവിത. ആലാപനം ജോസ് പത്തനാപുരം.

0: Convention Center in the presence of Chief Minister Yogi Adityanath. The campaign will be conducted throughout the month of September in Anganwadi centers, schools, panchayats and homes across the country with community participation. This year, the theme of National Nutrition Month is Our Anganwadis, Our Responsibility. Uttar Pradesh government has enhanced the honorarium for Anganwadi workers and helpers. State government has issued an order in this regard. As per the order, an additional increase of 4,000 rupees per month has been made in the state share of Anganwadi workers and 2,000 rupees per month in the state share of helpers. Following this revision, Anganwadi workers will receive a total honorarium of 12,000 rupees per month, while helpers will receive 6,000 rupees per month. Defence Minister Rajnath Singh has said that India will always stand firmly with Sri Lanka in times of crisis, underlining that the relationship between the two countries is based on shared history, culture and faith. Mr. Singh arrived in Colombo yesterday on his maiden three-day visit to hold talks with Sri Lanka's top leadership. He made the remarks during an interaction with the Indian diaspora. He said both nations share close cultural and civilizational ties, which have provided a strong foundation for the growth of the bilateral relationship. Chief of the Naval Staff, Admiral Krishna Swaminathan, will be on an official visit to Australia and New Zealand beginning today. During the visit, Admiral Swaminathan will hold bilateral discussions with the senior leadership of the Royal Australian Navy and engage with senior Australian defence leadership. He will also visit key operational and training establishments and interact with personnel of the Royal New Zealand Navy and officers undergoing professional military education. In New Zealand, the Chief of the Naval Staff will hold discussions with the senior leadership of the Royal New Zealand Navy and engage with senior New Zealand defence leadership. The engagements will focus on further strengthening operational interaction, information sharing, training and professional exchanges between the two navies. Indian para-archers will be in the hunt for multiple medals at the World Archery Para Series in Ahmedabad today as they compete in several gold and bronze medal matches across different events. In the para-recurve mixed team gold medal match, India's Bhavna and Harvinder Singh will take on China's Liang Qirong and Xie Lei in the final. And that is the end of this news bulletin.
1: Agashavani Aripa. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, പാൽക്കുളങ്ങര കെ അംബികാദേവി പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 135 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 അക്ഷരച്ചെപ്പ്. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. ഹരിപ്പാട് വി മുരുകദാസും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി. ഇതിൽ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകുന്നു. 12 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, സിദ്ധ BM പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കൂർക്കംവലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹ്യ പറക്കവെട്ടി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 13 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3 ഗാനോപഹാരം. 4 മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം പുള്ളുവൻ പാട്ട്, അവതരിപ്പിച്ചത് NS ഉഷയും സംഘവും. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ, എരുത്താവൂർ CSA ചേർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6 മണിക്ക് പദ്ധതി

ജനനന്മയ്ക്ക് ഉജ്ജ്വല പദ്ധതി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. സ്മാർട്ട് ഫാമിംഗ് എന്ത്, എങ്ങനെ? ഡോക്ടർ വി എസ് സന്തോഷ് മിത്രയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിത്രീകരണം. മൃത്യുബോധം, രചന ഡോക്ടർ ആർ എസ് രാജീവ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ജൻ ഔഷധി സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. മലയാള വ്യാകരണ ക്ലാസ് സന്ധി, അവതരിപ്പിക്കുന്നത് ഉമാത്രദീപ്. 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6°C. കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C. കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് പാൽക്കുളങ്ങര കെ അംബികാദേവി ആലപിക്കുന്ന ഭാഷാനാരായണീയം കേൾക്കാം.

0: പാൽക്കുളങ്ങര കെ അംബികാദേവി ആലപിച്ച ഭാഷാ നാരായണീയമാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി. പ്രഭാതഭേരി. പത്രവൃത്താന്തം. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം GSAT-14 അഥവാ EOS-05 നിർദ്ദിഷ്ട ഭൗമ സമന്വയ ഭ്രമണപഥത്തിൽ എത്തിയതായി ISRO അറിയിച്ചു. നിശ്ചിത ഭൂഭാഗത്തിന്റെ സുവ്യക്ത ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണിത്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ ഗ്രാമസഭകളുടെ സമ്മതപത്രം വേണമെന്ന നിബന്ധനയില്ലെന്ന് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം അറിയിച്ചു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ പട്ടുനൂൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പാലക്കാട്, വയനാട്, ഇടുക്കി ജില്ലകളെ കൂടി ഉൾപ്പെടുത്തി രാജ്യത്തെ 218 ജില്ലകളിലേക്കാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത്. കേരള സർക്കാരിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് നടത്തിവരുന്ന ലഹരിവേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ 100 ദിനം തികയ്ക്കുമ്പോൾ 10,256 കേസുകളിലായി 11,085 പേർ അറസ്റ്റിലായി. ഇതുകൂടാതെ ലഹരി വിൽപ്പന, വിതരണം തുടങ്ങിയവ തടയാനും നടപടികൾ കൈക്കൊണ്ടു. കഴിഞ്ഞ 15 മാസത്തിനിടെ രാജ്യത്ത് 5,000 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ തടയാനായെന്ന് കേന്ദ്ര ടെലികോം വകുപ്പ് അറിയിച്ചു. പുതുതായി നടപ്പാക്കിയ ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ സംവിധാനത്തിലൂടെയാണ് ഇത് സാധ്യമായത്. ഫാർമക്കോളജി വിദഗ്ധനും മികച്ച എക്സ്പോർട്ടർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവും കൂടിയായ കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ സൌദി അറേബ്യയ്ക്ക് നേരെ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 78 പേർക്ക് പരിക്കേറ്റു. അഹമ്മദാബാദിൽ നടക്കുന്ന കേന്ദ്ര ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി.
1: ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന പഞ്ചായത്തിലെ കാക്കതുരുത്ത് ഒരു സന്ദർശകനെ സംബന്ധിച്ചിടത്തോളം സന്ധ്യാനേരവും കായലും ശാന്തമായ പച്ചപ്പും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കാം. എന്നാൽ അവിടെ താമസിക്കുന്നവർക്ക് ദ്വീപിനെ മനോഹരമാക്കുന്ന അതേ കായൽ ദിനവും ദുരിതമാണ് സമ്മാനിക്കുന്നത്.
2: കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ
1: അംഗനവാടി ടീച്ചർ കലാദേവി.
2: ഇവിടെ ഒരു അത്യാവശ്യം ഉണ്ടായാലും നമുക്ക് 9 മണിക്ക് ശേഷം അങ്ങോട്ട് പോകാനും പുറത്തേക്ക് പോകാനും പറ്റത്തില്ല. വെള്ളം ഉണ്ടാവില്ല, നമുക്കൊരു ഫംഗ്ഷന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. തുലാവർഷം കാലവർഷം എല്ലാം വന്ന സമയത്ത് നമുക്ക് ദശനമാണുള്ളിൽ. കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് കായലിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് ഇപ്പം അറ്റാക്ക് വന്ന 2-3 പേര് ഇവിടെ ചികിത്സ കിട്ടാതെ തന്നെ വഴിക്കിടന്ന് ഇവൻ പോയി.
1: പൊതുപ്രവർത്തകനായ സാജൻ.
3: നല്ല വെള്ളം വരുന്ന കാലഘട്ടത്തിൽ ഒരു 6 മാസക്കാലത്തിൽ പായലിന്റെ ഭയങ്കര ശല്യം ഉണ്ടാവും. തടത്തു വെള്ളം അക്കരയിക്കര പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 10 മണിക്കൂർ 12 മണിക്കൂർ വരെ കാത്തു

0: തൊട്ടുള്ള ദിവസങ്ങളുണ്ട്. കായലിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ തീരപ്രദേശത്ത് ഒട്ടുമിക്ക വീടുകളും വെള്ളത്താൽ മുങ്ങും. കാക്കത്തുരുത്തിന് ചുറ്റുമുള്ള ബണ്ടുകള് പല പ്രാവശ്യവും ഉയർത്തി കെട്ടണമെന്ന് നമ്മൾ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനുള്ള ഒരു നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പാലം പണിതിട്ട് ആ പാലം കുറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്.
1: രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ് കടത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു.
2: രാവിലെ വരെയൊക്കെ നല്ല ആളാണ്
1: കടത്തുകാരൻ പി കെ ശശി.
2: ഒരു 15-20 പേരോളം പതിനാറ് കൊല്ലം വള്ളമാണ് കാക്കത്തുരുത്തിന്റെ തെക്കേറ്റത്തെ കടത്തല്. കൈതപ്പുഴ തെക്കേറ്റം.
1: വീട്ടമ്മ സ്മിത.
3: ചില സമയങ്ങളിൽ വെള്ളം ഇറക്ക സമയങ്ങളുണ്ടാവും. അപ്പൊ വഞ്ചി തീരെ താണു കിടക്കുന്ന സമയമുണ്ട്. അപ്പൊ കേറാനൊക്കെ പ്രായമുള്ളവർക്ക് കേറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കള് ക്ലാസ്സിൽ ലേറ്റ് ആയെത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
1: ആശാ പ്രവർത്തക ബിനിമോൾ.
4: തെങ്കാറിന് വേണ്ടി കൊടുത്തു, അതും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും വെള്ളം തന്നെ രണ്ടു വശത്തും കടത്ത് വഞ്ചി പഞ്ചായത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വള്ളത്തിലൊക്കെ വരുന്ന ആൾക്കാര് വള്ളം മറിഞ്ഞ് മരിച്ചിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മെമ്പർ ആയിരിക്കുമ്പോ തന്നെ നമ്മുടെ ദ്വീപിന്റെ മറുകരയിലുള്ള ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്.
1: സൂര്യാസ്തമനത്തിന് ശേഷം വീട്ടിലേക്ക് പോകാനോ അടിയന്തര വൈദ്യ സഹായത്തിന് വേണ്ടിയോ എന്തിന് ഒരാവശ്യത്തിന് എഴുപുന്നയിലേക്കുള്ള യാത്ര പോലും ദുരിതമാണ് എന്ന് നാട്ടുകാർ പറയുന്നു.
5: വിവാഹം അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങ് അതുപോലത്തെ ഒരു കാര്യങ്ങൾക്ക് നാട്ടിന്ന് ഇക്കരയ്ക്ക് കടുത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ
1: പ്രദേശവാസിയായ എം ഡി ഷൈൻ
5: ചിലപ്പോ ചടങ്ങ് തീരുന്നപ്പോ തന്നെ വീട്ടിലേക്ക് പോരേണ്ട ഗതികേടാണ്. കാരണം ഒരു 7-8 മണിക്ക് ശേഷം താമസമാണ് വരുന്നതെങ്കിൽ അക്കര കിടക്കേണ്ട ഒരു സാഹചര്യമാണ്.
1: റിട്ടയർഡ് അധ്യാപിക രുദ്രാണി.
6: കടകളൊക്കെ ഞങ്ങൾക്ക് ഇക്കരെ വന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിക്കുന്നതാണ്. ജംഗ്ഷനിൽ വന്നാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന വഞ്ചി കയറി 2 കിലോമീറ്ററോളം നടന്നു വേണം ജംഗ്ഷനിൽ എത്താൻ.
1: കാക്കത്തുരുത്തിൽ അംഗൻവാടി, സർക്കാർ ആയുർവേദ ആശുപത്രി ഉൾപ്പെടെ വളരെ കുറച്ച് സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് പല സേവനങ്ങൾക്കും താമസക്കാർ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും പ്രായമായവരെയും വൈദ്യസഹായം ആവശ്യമുള്ളവരെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നു.
7: ഇവിടെയുള്ള ചെറിയ വള്ളങ്ങളിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ല.
1: ദ്വീപിലെ മുതിർന്ന പൗരൻ മുകുന്ദൻ.
7: കൊച്ചുകുട്ടിയോട് ജനിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങൾ അക്കരക്ക് അസമയത്ത് കൊണ്ടുപോകാൻ ഒരു വള്ളമില്ല. കാരണം ഈ പ്രായമായി കഴിഞ്ഞപ്പോ ഒന്ന് ആശുപത്രി പോകാൻ മാർഗം, ശ്വാസം മുട്ടില് നടക്കാൻ വയ്യ. പിന്നെ ഒരുപാട് പിള്ളേർ ഇവിടെ കല്യാണം കഴിക്കാൻ ആമ്പിള്ളേരെ, ഈ പെൺപിള്ളേർ ആരും ഇക്കരക്ക് വരില്ല. പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഇക്കരക്ക് വരുന്ന കാര്യത്തിൽ പെൺപിള്ളേർക്ക് താല്പര്യമുണ്ടായില്ല.
1: കാക്കത്തുരുത്തിലെ ബുദ്ധിമുട്ടുകളോട് പൊരുതി റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയറായി ജോലി നേടിയ ഗീതു കെ പി.
8: ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്കൂളിൽ പോവാ. ഇപ്പൊ നമുക്കൊരു 9 മണിക്ക് ക്ലാസ് തുടങ്ങും എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അത്രയും മുന്നേ എണ്ണീറ്റ് കടത്തിന്റെ ടൈമിങ് നോക്കി എല്ലാം പോയിട്ട് വരും. മഴക്കാലത്ത് തന്നെ CS എക്സാമുകൾ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് ആയത് കാരണം, അതായത് ടെക്നിക്കൽ എക്സാമുകൾ എല്ലാം നടത്തുക രാവിലെ 7 മണി ആ ടൈമിലായിരുന്നു. ആ 7 മണിക്ക് എക്സാമിന് അവിടെ ചെല്ലുക എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് 8 മണിക്ക് ഇറങ്ങി ആലപ്പുഴ ആയിരിക്കും സെന്ററുകൾ വരിക. അങ്ങനെ 1-2 എക്സാമുകൾ PSC എക്സാമുകൾ അങ്ങനെ സ്കിപ്പായി പോയിട്ടുണ്ട്. കൂടുതലും ദിവസ വേതനത്തിന് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അവർക്കാണെങ്കിൽ തന്നെയും മിക്ക ദിവസങ്ങളിലും പണിക്ക് പോകാൻ പറ്റാതെയും എക്കണോമി കുറവാണ് അവിടെ. മാർഗങ്ങൾ ഉണ്ടായാലല്ലേ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അവിടെ ഒരു പാലം വരിക എന്നുള്ളത്. അതിൽ കൂടെ നമുക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുക, ജോലിക്ക് പോകാൻ പറ്റുക. പാലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റോഡുകൾ ഭയങ്കര ശോചനീയാവസ്ഥയാണിപ്പോ.
1: പാലത്തിനായുള്ള ആവശ്യം 10 ആണ്ടുകൾ പഴക്കമുള്ളതാണ്. 1995 തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും 2010 20 കോടി ചെലവിൽ പാലത്തിന്റെ തൂണുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത്. ആ തൂണുകൾ ഇതുവരെ പൂർത്തിയാക്കാത്ത ഒരു പദ്ധതിയുടെ സ്മാരകമായി നിലകൊള്ളുന്നു.
9: 2006 മുതലൊക്കെ തന്നെ പാലത്തിന്റെ കാര്യത്തിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പാലം എന്ന് പറയുന്നത് ഇപ്പോഴൊരു സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്.
1: കാക്കത്തുരുത്ത് 9th വാർഡ് മെമ്പർ അനുപമ.
9: രാത്രികളിലൊക്കെ ആണെങ്കിൽ വയ്യായിക വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് അക്കരയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മഴയത്തും വള്ളത്തിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മഴ മാറിക്കഴിഞ്ഞ് നല്ല വെള്ളമായി കഴിയുമ്പോ പിന്നെ പായലിന്റെ വരവാണ്. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ അച്ഛനെ 2 പ്രാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് 2 പ്രാവശ്യം ഒരു 12 മണിക്ക് ശേഷമാണ് വയ്യായിക വന്നത്. അത് ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരെ ഒരുപാട് സഹായിച്ചത് കൊണ്ട് മാത്രം അച്ഛനെ പെട്ടെന്ന് അക്കരയിൽ എത്തിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ സാധിച്ചതാണ്.
1: പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ അസീസ് പായിക്കാട്.
10: ഞാനിപ്പോ MLA വന്നു, അവിടെ പാലം പണിയാനുള്ള എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി പാലം ഓർഡറായി, അവിടെ ഫയലടിച്ചു. പക്ഷേ അപ്രോച്ച് ഓർഡർ സ്ഥലത്തുകൊണ്ട് ഈ പാലം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന MLA ആണ് പാല് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിപ്പോഴും ചോപ്പാടെ കുഞ്ഞു കിടക്കുകയാണ്.
1: കാക്കത്തുരുത്ത് വാർഡ് മുൻ മെമ്പർ അഖിൽ.
11: ഫിക്സഡ് നോട്ടിഫിക്കേഷൻ ഇട്ട് സ്ഥല ഏറ്റെടുപ്പ് തുടങ്ങിയത് ഞങ്ങള് കഴിഞ്ഞ പ്രേമ അധികാരത്തിൽ ഏറിയതിനു ശേഷമാണ്. CRS ക്ലിയറൻസും അതിന്റെ ഡിസൈൻ വരെ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഏകദേശം ടെൻഡർ നടപടി ക്രമങ്ങൾ മാത്രം മതി. നമ്മളൊരു റോഡിനോ ഇപ്പൊ ഒരു അംഗനവാടിക്കോ ഫണ്ട് വെച്ചാൽ കോൺട്രാക്ടർമാർ എടുക്കാത്തൊരവസ്ഥയാണ്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ അതേ റേറ്റ് തന്നെയാണ് കാക്കത്തുരുത്തിനും കിട്ടുകയുള്ളൂ. കാക്കത്തുരുത്ത് കടവിൽ മെറ്റീരിയൽ കൊണ്ടുവന്ന് വള്ളത്തെ കയറ്റി തിരിച്ച് അക്കരെ ഇറക്കി അവിടുന്ന് സ്പോട്ടിൽ എത്തിക്കുമ്പോഴേക്കും അവർക്ക് ഒരുപാട് കയറ്റിറക്ക കൂലിയും മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്നത് കൊണ്ട് കോൺട്രാക്ടർമാരെ എടുക്കാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരു കല്യാണം

0: മറ്റ് കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഇരട്ടി ചെലവാണുള്ളത്.
1: എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഷാജി.
2: എഴുപുന്ന ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു ഹൃദയഭാഗമായിട്ട് നമ്മൾ ചേർത്ത് നിർത്തുന്ന സ്ഥലമാണ് കാക്കത്തുരുത്ത്. അവർക്ക് ആശുപത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സൗകര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവിടുത്തെ ജനതക്ക് ആവശ്യം ഒരു പാലമാണ്. പക്ഷെ പാലം പണി നമ്മളുടെ മാത്രം പദ്ധതിയിൽ ഒതുങ്ങുന്നതല്ല. അത് സർക്കാരിന്റെ വലിയൊരു ഫണ്ട് വെച്ചുകൊണ്ട് തന്നെ രീതിയിൽ അത് മുന്നോട്ട് പോയാൽ മാത്രമേ അത് കറക്റ്റായ രീതിയിൽ സുതാര്യമായിട്ട് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. എഴുപുന്ന പഞ്ചായത്തും സർക്കാരിനോടും അതുപോലെ ഇവിടുത്തെ MLAയോടും ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് കാക്കത്തുരുത്തിന്റെ പാലം പണി ഉടനെ ആരംഭിച്ച് അവിടുത്തെ ജനങ്ങൾക്കൊരു സഞ്ചാര സ്വാതന്ത്ര്യവും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാനുള്ള ഒരു കരുത്തും ഉണ്ടാകുന്നതിന് വേണ്ടി.
1: ഒന്നര പതിറ്റാണ്ടിലേറെ കാത്തിരുന്ന പാലത്തിന്റെ തൂണുകൾക്ക് കിഫ്ബി ഫണ്ടിലൂടെ മോക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായി. ഇതിനായി തുക അനുവദിക്കുകയും ചെയ്തു.
3: കാക്കത്തുരുത്തില് ഒരു പാലം നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ ബ്രിഡ്ജസ് വിഭാഗത്തിൽ നിന്ന് നേരത്തെ ഒരു വർക്ക് ആരംഭിച്ചിരുന്നതാണ്.
1: ആലപ്പുഴ കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ ബി.
3: പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. തുടർന്ന് അതിന്റെ പ്രോജക്ട് കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി KRFB ഓഫീസിൽ നിന്ന് നിർവഹിക്കുന്നതിനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ കിഫ്ബിയുടെ ഫൈനൽ ഡിസിഷൻ അനുസരിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് മാത്രമേ ഈ പ്രോജക്ട് ഏറ്റെടുക്കുന്നുള്ളൂ എന്നൊരു തീരുമാനമാണ് നിലവിലുള്ളത്. ആയതിനാൽ അതിന്റെ വർക്ക് കമ്പോണന്റ് പാർട്ടിലോട്ട് നമുക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു ഡിസിഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഒരു പ്രോജക്റ്റ് ആയിട്ട് റീകൂപ്പ് ചെയ്ത് വരുള്ളൂ. മാത്രമല്ല നമ്മൾ അതിന്റെ കോസ്റ്റൽ സോൺ പെർമിഷന് വേണ്ടിയുള്ള അപേക്ഷ ഫീസ് ഒക്കെ ഗവൺമെന്റിൽ നൽകി അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പെർമിഷൻ ആ രീതിയിലും കിട്ടും. വർക്ക് നടത്താം, അതിനൊരു സാമ്പത്തിക അനുമതി നൽകാൻ ഗവൺമെന്റ് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രോജക്ട് നടക്കുന്നതാണ്.
1: പാലത്തിനായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് പ്രാരംഭ നടപടികൾ പൂർത്തിയായി എങ്കിലും സാങ്കേതിക തടസ്സങ്ങളിൽ കുടുങ്ങി പാലം പണി വീണ്ടും മുടങ്ങുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്.
4: രാജ്യത്തെ സഞ്ചാരികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ജൈവ വൈവിധ്യമുള്ള മേഖലയാണ് അരൂർ നിയോജക മണ്ഡലത്തിലെ എഴുപിന്റെ പഞ്ചായത്തിലെ കാക്കത്തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം.
1: ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ MLAയുമായ ഷാനിമോൾ ഉസ്മാൻ.
4: പക്ഷികളുടെ സാന്നിധ്യം അതിനേക്കാൾ ഒക്കെ അപ്പുറമായിട്ട് അവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി വിദേശ സഞ്ചാരികൾ അടക്കം എത്തിച്ചേരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം. അവിടെ ദീർഘകാലമായിട്ട് അവരുടെ ആവശ്യമാണ്. അവർക്ക് അവിടേക്ക് ഒരു നല്ല പാലം വേണമെന്നുള്ളത് ഞാൻ 2019 ചെറിയ കാലഘട്ടത്തിൽ MLA ആയിരുന്ന സമയത്തും അതിനു വേണ്ടിയിട്ടുള്ള ചില നടപടികൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ളത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നമ്മളിപ്പം കാക്കത്തുരുത്ത് ഉൾപ്പെടെയുള്ള പ്രത്യേക ചില പാക്കേജുകൾക്ക് എന്റെ നിയമസഭയിലെ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്റെ പ്രസംഗത്തിലടക്കം ഞാൻ അത് സൂചിപ്പിച്ചിരുന്നതാണ്. അതിന്റെ ചില പരിശോധനകളും ചില പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാക്കത്തുരുത്ത് എന്ന് പറയുന്ന മേഖലയെ നമുക്ക് നമ്മുടെ പൊതു മേഖലകളുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലമടക്കം ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ വൈദഗ്ധ്യമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളും പരിശോധനകളും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ ഒരു കാര്യം ഈ സമയത്ത് ഉറപ്പിച്ചു പറയാം, കാക്കത്തുരുത്തിൽ ഉള്ള ജീവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും.
1: കാക്കത്തുരുത്തിന്റെ സൗന്ദര്യം ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. പക്ഷേ ദ്വീപിന് പുറത്തേക്കുള്ള യാത്ര എപ്പോൾ എളുപ്പത്തിലാവുമെന്ന് കാത്തിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. കാക്കത്തുരുത്ത് കാണാൻ എത്ര വിനോദസഞ്ചാരികൾ വരുന്നു എന്നത് മാത്രമല്ലല്ലോ വികസനം. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ വീടുകൾ വിട്ട് അവശ്യ സേവനങ്ങൾ നേടാനും ഈ ജലജീവിതത്തിൽ സുരക്ഷിതരായിരിക്കാനും വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിലുമല്ലേ.

ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ AF. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553 9496593 ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 10 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
3: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPI വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുകയെന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിത ത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന് 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു.
2: അത്യാധുനിക ട്രെയിൻ, മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്രമേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ അധികം സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8-ാം ക്ലാസ് വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ഷംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VE അബ്ദുൽ ഗഫൂർ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
2: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ എലീന ക്രുട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും

0: സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോക്ടർ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി ഒ ജെ ജിനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1-ാം സ്ഥാനത്താണ്. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य भारतस्य यूपीआई इत्यस्य वैश्विक विस्ताराय आह्वानं कृतवान्. सः वित्तीय प्रौद्योगिकी क्षेत्रम् आहूतवान् यत् तत् भारतस्य स्वदेशीयेन उपभोक्तृदेय जालेन यूपीआई इत्यनेन सह अधिकानां देशानां देय प्रणालीः संयोजये तथा भारतीय प्रवासी जनानां धनप्रेषण व्ययस्य न्यूनीकरणे साहाय्यं कुर्यात्. प्रधानमन्त्री एतद् ह्यः मुम्बई नगरे ग्लोबल फिनटेक फेस्ट इत्यस्य 7वां संस्करणं सम्बोधयन् उक्तवान्. प्रधानमन्त्री यूपीआई इत्येतत् वित्तीय प्रौद्योगिकी क्षेत्रस्य विजेतारम् इति वर्णयन् उक्तवान् यत् गते मासे यूपीआई माध्यमेन 400+ कोट्यधिकाः धन विनिमयाः अभिलेखिताः. सः सबलं प्रतिपादितवान् यत् धन विनिमय व्ययस्य न्यूनीकरणाय वित्तीय प्रौद्योगिकी प्रणालीषु वैश्विक सहकारः नूतनं लक्ष्यं भवितव्यम्.
2: भारत की फिनटेक स्टोरी अद्भुत रही है और इसका एक बड़ा चैंपियन है हमारा यूपीआई. मैंने पिछले साल भी इसकी चर्चा की थी, लेकिन ये इतनी बड़ी ट्रांसफॉर्मेशन है कि जब भी फिनटेक की चर्चा होगी तो वो यूपीआई के बिना अधूरी ही होगी.
1: प्रधानमंत्री नरेंद्र मोदी उक्तवान यत् भारतेन नवोन्मेषं सर्वसमावेशितान् च केन्द्रे निधाय वित्तीय प्रौद्योगिक्याः यात्रा नूतनानि शिखराणि प्रति नीता अस्ति. असौ उक्तवान यत् एजेंटिक एआई टोकनाइजेशन क्वांटम चेत्यादयः प्रविधयः वित्तीय क्षेत्रे नवीन संभावनानां द्वाराणि उद्घाटयन्ति. चतुर्दिवसीयं ऐषमः ग्लोबल फिनटेक फेस्ट इत्येतत् अद्यारभ्य सितंबर मासस्य 11-दिनांकपर्यन्तं मुंबई नगरे आयोजितः अस्ति. ध्यातव्यमिदं यत् फेस्ट इदं ह्यः एव आरब्धमासीत्. रक्षामन्त्री राजनाथ सिंहः अद्य उक्तवान् यत् संकटकाले भारतं सर्वदा दृढतया श्रीलंकायाः पक्षे स्थास्यति. सः उक्तवान् यत् भारत श्रीलंका देशयोः सम्बन्धाः समान इतिहास संस्कृति आस्थासु आधारिताः सन्ति. भारतीय प्रवासी समुदायेन सह संवादावसरे

0: എല്ലാ ശ്രോതാക്കൾക്കും പുലർവട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 11 സൌജന്യ ആട് വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04-829-2-343-3. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയുള്ള തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരകർഷകർക്ക് ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു. ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത, യാത്രാബത്ത എന്നിവ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04-952-4-1-4-5-7-9. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിലേതെങ്കിലും പഠിച്ച് +2 അല്ലെങ്കിൽ VHSC വിജയിച്ച 2026 ഏപ്രിൽ 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4,500 രൂപ. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റീസ്ഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1,500 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9383-470-292, 9383-470-292.

0: 9 6. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വരെ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9 4 9 5 9 6 4 3 2 1, 9 4 9 6 5 5 6 3 2 1, 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 വരെ. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0 4 7 1 2 4 4 0 9 1 9 0 6 1 4 0 9 8 2 4. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനമുണ്ടായിരിക്കുന്നതാണ്. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് സെപ്റ്റംബർ 9. കേൾക്കാം റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
1: പ്രശസ്ത മലയാള ചലച്ചിത്ര അഭിനേതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ വേണു നാഗവള്ളി അന്തരിച്ചത് 2010 സെപ്റ്റംബർ 9. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായ സുഖമോദേവി, സർവകലാശാല, ലാൽസലാം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത സാഹിത്യകാരനായ നാഗവള്ളി RS കുറുപ്പിന്റെ മകനാണ് വേണു നാഗവള്ളി. 1920 സെപ്റ്റംബർ 9 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ഔദ്യോഗികമായി അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത്. അന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പാശ്ചാത്യ ശൈലിയിലുള്ള ആധുനിക വിദ്യാഭ്യാസവും ശാസ്ത്രീയ അറിവുകളും പകർന്നു നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ 2012 സെപ്റ്റംബർ 9 അന്തരിച്ചത്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് സമാനതകളില്ലാത്തതാണ്. ക്ഷീര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇതാണ് പിന്നീട് ധവള വിപ്ലവം എന്ന് അറിയപ്പെട്ടത്. ആധുനിക ചൈനയുടെ ശില്പിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവുമായിരുന്ന മാവോ സേതുങ് 1976 സെപ്റ്റംബർ 9 അന്തരിച്ചത്. ചൈനയെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി മാറ്റുന്നതിലും 20-ാം നൂറ്റാണ്ടിലെ ലോകരാഷ്ട്രീയത്തിലും അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി. ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച മാവോ 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പ്രഖ്യാപിച്ചത്. 1991 സെപ്റ്റംബർ 9 താജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും തങ്ങളുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ തുടർന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മധ്യേഷ്യൻ രാജ്യങ്ങളിലൊന്നാണ് താജിക്കിസ്ഥാൻ. ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 9 ആചരിക്കുന്നത്. സായുധ സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2020 മുതൽ ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങി. കിം ഇൽ സങ്ങിന്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1948 സെപ്റ്റംബർ 9. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊറിയൻ ഉപദ്വീപ് വിഭജിക്കപ്പെട്ടതിന്റെ തുടർച്ചയായാണ് വടക്കൻ മേഖല സോവിയറ്റ് പിന്തുണയോടെ സ്വതന്ത്ര രാജ്യമായത്. ഉത്തര കൊറിയയിൽ ഈ ദിവസം ദേശീയ ദിനമായി ആചരിച്ചു വരുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
8: പുലർവട്ടത്തിൽ അടുത്തതായി ആയുരാരോഗ്യം.
9: ആയുരാരോഗ്യത്തിൽ നിന്ന് കൗമാരക്കാർക്ക് ആവശ്യമായ ഭക്ഷണക്രമം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
10: കുട്ടിക്കാലത്ത് നിന്ന് മുതിർന്നവരിലേക്കുള്ള മാറ്റത്തിന്റെ ഘട്ടമാണ് കൗമാരം. 10 മുതൽ 19 വരെയുള്ള ഈ കാലയളവിൽ ശാരീരികവും മാനസികവും ലൈംഗികവുമായ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ സമയത്ത് ശരീരം അതിവേഗം വളരുന്നതിനാൽ പോഷക സമൃദ്ധമായ ഭക്ഷണക്രമം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൗമാരപ്രായത്തിൽ എല്ലുകളുടെ വളർച്ചയും പേശികളുടെ വികസനവും ഉച്ചസ്ഥായിയിലായിരിക്കും. അതിനാൽ സാധാരണയേക്കാൾ കൂടുതൽ കലോറിയും പ്രോട്ടീനും ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. തെറ്റായ ഭക്ഷണരീതികൾ വിളർച്ച, അമിതവണ്ണം, വളർച്ചാ മുരടിപ്പ് എന്നിവയ്ക്ക് കാരണമാകും. ഈ പ്രായത്തിൽ ലഭിക്കുന്ന ശരിയായ പോഷണം ഭാവിയിൽ വരാനിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. പേശികളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. മുട്ട, പാല്, പയർവർഗ്ഗങ്ങൾ, മീന്, മാംസാഹാരം എന്നിവ ഇതിനായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എല്ലുകൾക്ക് ബലം നൽകുന്നതിനായി കാൽഷ്യം അത്യാവശ്യമാണ്. പാല്, തൈര്, ചീസ്, ഇലക്കറികൾ എന്നിവയിൽ കാൽഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. രക്തം വർദ്ധിപ്പിക്കുന്നതിന് അയൺ ആവശ്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ആർത്തവ ചക്രം ആരംഭിക്കുന്നതിനാൽ വിളർച്ച തടയാൻ അയൺ അടങ്ങിയ ഭക്ഷണം പ്രധാനമാണ്. കൗമാരപ്രായത്തിൽ തന്നെ പെൺകുട്ടികളുടെ ഭക്ഷണം പോഷണ സമ്പന്നമാക്കണം. ശരീരഭാരം പൊക്കത്തിനനുസരിച്ച് ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കണം. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പഴങ്ങളും പച്ചക്കറികളും ദിവസേന കഴിക്കണം. ഇവ നിങ്ങളുടെ ചർമ്മത്തെ തിളക്കമുള്ളതും ജലാംശം നിലനിർത്തുന്നതിനും വാർദ്ധക്യത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നതിനും നല്ലതാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും പ്രോബയോട്ടിക്സും ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ആരോഗ്യകരമായ ബാക്ടീരിയകളെ കുടലിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് കൗമാരക്കാരുടെ ഇടയിൽ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് സംസ്കാരം വർദ്ധിച്ചു വരികയാണ്. അമിതമായ ഉപ്പും പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയ ബർഗർ, പിസ, ചിപ്സ് എന്നിവ ഒഴിവാക്കണം. കൃത്രിമ നിറങ്ങളും പഞ്ചസാരയും സോഡയും ചേർത്ത ശീതളപാനീയങ്ങളും ശരീരത്തിന് ദോഷകരമാണ്. പകരം ഫ്രഷ് ജ്യൂസുകളോ കരിക്കൻ വെള്ളമോ കുടിക്കാം. പഞ്ചസാരയും സംസ്കരിച്ച ഭക്ഷണങ്ങളും അമിതമായാൽ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമായേക്കാം. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനും ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ഉന്മേഷത്തോടെയും സജീവമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും രക്തചംക്രമണത്തിനും സഹായിക്കും. പഠന തിരക്ക് കാരണം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് പതിവാണ്. ഇത് ഊർജം കുറയ്ക്കുകയും ക്ഷീണത്തിനും ഏകാഗ്രത കുറയ്ക്കുവാനും ഇടയാക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ദിവസം മുഴുവനും സജീവമാക്കുകയും സന്തുലിത അവസ്ഥ നിലനിർത്തുകയും ചെയ്യും. ഭക്ഷണത്തോടൊപ്പം തന്നെ ആരോഗ്യകരമായ ചില ശീലങ്ങൾ കൗമാരക്കാർ പിന്തുടരേണ്ടതുണ്ട്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, വയറ് നിറയുമ്പോൾ നിർത്തുക. ദിവസം 1 മണിക്കൂറെങ്കിലും കായിക അധ്വാനമുള്ള കളികളിലോ വ്യായാമത്തിലോ ഏർപ്പെടുന്നത് ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും. വളർച്ചാ ഹോർമോണുകൾ ശരിയായി പ്രവർത്തിക്കാൻ 8 മണിക്കൂർ ഉറക്കം അനിവാര്യമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണത്തെക്കാൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങൾക്കാണ് കൗമാരക്കാർ മുൻഗണന നൽകേണ്ടത്. ചോറ്, ചപ്പാത്തി, പയർവർഗ്ഗങ്ങൾ, തോരൻ എന്നിവ ഉൾപ്പെട്ട ഒരു കേരളീയ ഊണ് എല്ലാ പോഷകങ്ങളും നൽകുന്ന ഒന്നാണ്. കൗമാരപ്രായത്തിൽ ശരിയായ ഭക്ഷണക്രമം പാലിക്കുന്നത് കേവലം ശാരീരിക വളർച്ചയ്ക്ക് മാത്രമല്ല, മറിച്ച് ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിത്വമായി വളരാനും സഹായിക്കുന്നു.
9: ആയുരാരോഗ്യത്തിൽ നിന്ന് കൗമാരക്കാർക്ക് ആവശ്യമായ ഭക്ഷണക്രമം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
11: തൊഴിൽ ദർശനം.
12: നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് CPCL ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 60 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: പ്രൊഡക്ഷൻ 40, മെക്കാനിക്കൽ 10, ഇലക്ട്രിക്കൽ 5, ഇൻസ്ട്രുമെന്റേഷൻ 5. യോഗ്യത: 60% മാർക്കോടെയുള്ള ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. കെമിക്കൽ, പെട്രോളിയം, പെട്രോകെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കെമിസ്ട്രി മുഖ്യ വിഷയമായുള്ള BSc 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. SC വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 55% മാർക്ക് മതിയാവും. പ്രായം 2026 ജൂലൈ 1, 30 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 500 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷ ഓൺലൈനായി അയയ്ക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cpcl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.cpcl.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 11. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ ബംഗളൂരുവിലുള്ള ASC സെന്റർ സൌത്ത് സിവിലിയൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബംഗളൂരു, ഡൽഹി, പൂനെ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായി 62 ഒഴിവുകളാണുള്ളത്. പുരുഷന്മാർക്കാണ് അവസരം. ഫയർമാൻ ഒഴിവ് 24. യോഗ്യത: 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. ലീഡിംഗ് ഫയർമാൻ ഒഴിവ് 14. യോഗ്യത: 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഒഴിവ് 6. യോഗ്യത: 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ഹെവി ലൈറ്റ് വാഹനങ്ങൾക്കുള്ള ലൈസൻസും 2 വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. ട്രേഡ്സ്മാൻ മേറ്റ് ലേബർ ഒഴിവ് 8. യോഗ്യത: 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകളും ഒഴിവും: കുക്ക് 1, MDS ചൌക്കിദാർ 1, ക്ലീനർ 2, ഫയർ എഞ്ചിൻ ഡ്രൈവർ 3, സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ 3. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള അപേക്ഷ തപാലിൽ അയയ്ക്കണം. വിലാസം: ദി പ്രിസൈഡിംഗ് ഓഫീസർ, സിവിലിയൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ബോർഡ്, ASC സെന്റർ, സൌത്ത്, അഗ്രം പോസ്റ്റ്, ബംഗളൂരു 560007. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 11. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ മൈസൂരുവിലുള്ള ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഡിഫൻസ് ടെക്നോളജിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കാം. 6 ഒഴിവുണ്ട്. യോഗ്യത: ഫുൾ ടൈം റെഗുലർ BSc, BE, BTech, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ലൈഫ് സയൻസ്, പോളിമർ കെമിസ്ട്രി. അപേക്ഷ തപാലായി അയയ്ക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 15.
11: തൊഴിൽ ദർശനം.
13: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
14: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
15: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
14: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
15: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
14: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
15: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
16: നല്ല മലയാളം തയ്യാറാക്കിയത് മാർഗരറ്റ്, അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
17: ആകാംക്ഷ എന്ന വാക്കിനും അറിയാനുള്ള ആഗ്രഹം എന്നാണ് അർത്ഥം. അതുകൊണ്ട് അറിയാനുള്ള ആകാംക്ഷ എന്ന പ്രയോഗവും തെറ്റാണ്. ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചാവിഷയം തെരുവുനായ ശല്യം എന്നതിനെ കുറിച്ചായിരുന്നു. ഈ വാക്യം എങ്ങനെ ശരിയായി പ്രയോഗിക്കാം? ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചാവിഷയം തെരുവുനായ ശല്യം എന്നതായിരുന്നു എന്നോ, തെരുവുനായ ശല്യം എന്നതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചാവിഷയം എന്നോ വാക്യം മാറ്റിയാൽ മതി. കലാപത്തെ തുടർന്ന് പാലായനം ചെയ്ത പല കുടുംബങ്ങളും സ്വദേശത്ത് മടങ്ങിയെത്തി. ഓട്ടം, ഓടിപ്പോക്ക് എന്നീ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട ശരിയായ വാക്ക് പലായനം ആണ്, പാലായനം അല്ല. കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത പല കുടുംബങ്ങളും സ്വദേശത്ത് മടങ്ങിയെത്തി എന്നതാണ് ശരിയായ വാക്യം. അന്വേഷണം നടത്തി കബളിപ്പിച്ചവരെ പുറത്തുകൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാക്യം കേൾക്കുമ്പോൾ കബളിപ്പിച്ചവർ അന്വേഷണം നടത്തിയവരാണെന്നേ തോന്നൂ. കബളിപ്പിച്ചവരെ അന്വേഷണം നടത്തി പുറത്തുകൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ കബളിപ്പിച്ചവരും അന്വേഷണം നടത്തിയവരും ഒരേ ആൾക്കാരല്ലെന്ന് മനസ്സിലാകുകയുള്ളൂ. പരിചയക്കാരുടെ ശുപാർശ വഴിയാണ് നിയമനം നടന്നത്. ഇവിടെ ശുപാർശ എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. മറ്റൊരാൾക്ക് വേണ്ടി അനുകൂലമായി നടത്തുന്ന നിവേദനം ശുപാർശയാണ്, ശുപാർശയല്ല. അനുഗ്രഹീത കലാകാരി, അനുഗ്രഹം സിദ്ധിച്ച എന്ന അർത്ഥത്തിലാണ് ഇവിടെ അനുഗ്രഹീത എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അനുഗ്രഹം സിദ്ധിച്ചവൾ അനുഗ്രഹീതയും അനുഗ്രഹം സിദ്ധിച്ചവൻ അനുഗ്രഹീതനുമാണ്. സൃഷ്ടികർമ്മം ചെയ്തയാൾ സ്രഷ്ടാവാണ്, സൃഷ്ടാവല്ല. സാമ്രാജ്യത്തിന്റെ അധിപൻ സമ്രാട്ടാണ്, സാമ്രാട്ടല്ല. കാർ അപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7 ആയി. ഇത്തരം വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കുന്നതാണ്. ഈ 2 വാക്യങ്ങളിലും കൊല്ലപ്പെട്ടു എന്ന പദത്തേക്കാൾ മരിച്ചു എന്ന പദമാണ് യോജിക്കുക. കൊല്ലുക എന്നത് അപകടങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ലക്ഷ്യമല്ലല്ലോ, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതിനാൽ കാർ അപകടത്തിൽ 4 പേർ മരിച്ചു, മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി എന്നിങ്ങനെ മതി. എന്നാൽ ഭീകര ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നോക്കുക. ഭീകരർ ആക്രമിക്കുന്നത് കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ആയതുകൊണ്ട് ഇവിടെ കൊല്ലപ്പെട്ടു എന്ന പ്രയോഗം ശരിയാണ്.
16: നല്ല മലയാളം തയ്യാറാക്കിയത് മാർഗരറ്റ്, അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.
8: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് NS വേണുഗോപാലൻ എന്ന വേണു നാഗവള്ളിയുടെ ഓർമ്മ ദിവസം. അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് 16 വർഷം തികയുന്നു. അദ്ദേഹം തിരക്കഥയൊരുക്കുക ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. യേശുദാസും വാണി ജയറാമും പാടിയത്, ഗാനരചന ONV കുറിപ്പ്, സംഗീതം സലീൽ ചൌധരി.

0: പുലർവട്ടത്തിലേക്ക് തിരിച്ചെത്താം. 7:25 വാർത്തകൾക്ക് ശേഷം സമയം 7 മണി കഴിഞ്ഞ് 24:55 അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മണിപ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. INA രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും INA യുദ്ധസ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. INA മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി വൈകുന്നേരത്തോടെ അദ്ദേഹം അരുണാചൽ പ്രദേശിൽ എത്തി. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ UPI സംവിധാനം നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് കി ഫിൻടെക് സ്റ്റോറി അദ്ഭുത രഹി ഹൈ ഔർ ഇസ്കാ ഏക ബഡാ ചാമ്പ്യൻ ഹൈ ഹമാരാ UPI. മൈനെ പിച്ചലേ സാൽ ഭി ഇസ്കി ചർച്ച കീ തി ലേക്കിൻ യേ ഇത്നി ബഡി ട്രാൻസ്ഫോർമേഷൻ ഹൈ കി ജബ് ഭി ഫിൻടെക് കി ചർച്ച ഹോഗി തോ വോ UPI കെ ബിനാ അധൂരി ഹി ഹോഗി.
1: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം.

0: വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വിനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ഝാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന് തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈറ്റ് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ, നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: ദ്വിപക്ഷീയ വാർത്ത ബഹുത് സാറേ രാജനേതാവ് സാത്ത് ഹമാരെ പ്രധാനമന്ത്രി കി ഹോഗി ജബ് ബ്രിക്സ് കെ ലിയേ വഹാ ആയെങ്കിൽ കോൺ കോൺ സബ് ദ്വിപക്ഷീയ വാർത്ത കിസ് സമയ ഹോഗാ ഇസ്കേ ബാരേ മേ ആപ്കോ വിസ്തൃത ജാൻകാരി ഭീ ദി ജായേഗി താക്കി ആപ് ലോഗ് പ്രസ് കെ മാധ്യമ സേ ഉസ്കോ കവർ കർ സക്തേ ഹൈ. ജഹാൻ തക് റഷ്യ ഓർ യുക്രൈൻ കി ജോ സംഘർഷ് ചൽ റഹി ഉസ്കേ ബാരേ ബാത് ഹൈ. യേ മുദ്ദ ഭീ ബഹുത് സാറേ മുദ്ദേ ജബ് ദ്വിപക്ഷീയ വാർത്ത ഹോംഗേ തോ ബഹുത് സാറേ മുദ്ദേ ഊപർ ഉഠ് കേ ആയെങ്കി ഓർ ഉസ്മേ ഏക് യേ മുദ്ദ ഭീ രഹേഗാ.
0: ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503-അംഗ ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയും ചേർന്ന് ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതൽ ദേവി തോമർ കുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും 1-ാം സീഡുമായ അരിന സെബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സെബലങ്കയെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 6,000 രൂപയും ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 2,000 രൂപയുടെയും വർദ്ധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രതിനിധികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും US വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ.

0: ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൌദിയിലെ 4 പ്രമുഖ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൌദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൌദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി

0: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: പാർലമെന്റ് അംഗവും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കെ വി സുരേന്ദ്രനാഥ് 1925 മെയ് 24 തിരുവനന്തപുരത്ത് ജനിച്ചു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യൻ തിങ്കർ എന്ന പത്രത്തിൽ പ്രവർത്തിച്ചു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് 5 വർഷക്കാലം ഒളിവിൽ പോയി. 1953 മുതൽ 71 വരെ AITUC ജനറൽ കൗൺസിൽ അംഗം, ട്രേഡ് യൂണിയൻ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ്, AITUC കേരള ഘടകത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1980 മുതൽ 3 പ്രാവശ്യം നെടുമങ്ങാട് നിന്നും വിജയിച്ച് കേരള നിയമസഭയിൽ അംഗമായി. 1996 തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ച് ലോക്സഭാംഗമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. മാർക്സിസ്റ്റ് വീക്ഷണം പത്രാധിപരായിരുന്ന അദ്ദേഹം ചൈന, ടിബറ്റ്, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. സുരേന്ദ്രനാഥ് ലോകത്തിൻ്റെ മുകൾ തട്ടിലൂടെ എന്ന യാത്രാ വിവരണവും എഴുതിയിട്ടുണ്ട്. 2005 സെപ്റ്റംബർ 9 കെ വി സുരേന്ദ്രനാഥ് അന്തരിച്ചു.
2: തൊഴിലാളി തൊഴിലാളിയുടെ ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണഗതിയിൽ പണിമുടക്കം, ജോലി നിർത്തിവെക്കൽ, അതുപോലെ ജോലിക്ക് നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തൽ തുടങ്ങിയ പരിപാടികളിലേക്ക് പോകുന്നത് ഒരു ആത്യന്തികമായ ആയുധമായിട്ടാണ്. നിയമത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൂടിയാലോചനയും അനുരഞ്ജനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഒരു ഹിതപരിശോധനയിൽ കൂടി തൊഴിലാളികളുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഹിതം രേഖപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പണിമുടക്കം എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിലുള്ളത്. തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രയോഗത്തിലും അതുതന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പാലിച്ചിട്ടുള്ളത്. എന്ന് പണിമുടക്കാൻ തുടങ്ങിയാൽ പിന്നെ തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, ശമ്പളം കിട്ടുന്ന കാര്യവുമില്ല. അങ്ങനെ പണിമുടക്കം എന്ന് പറയുന്നത് ഉത്സവമല്ല. പണിമുടക്കം എന്ന് പറയുന്ന ആവശ്യം നിറവേറ്റാനുള്ള മറ്റ് മാർഗങ്ങളെല്ലാം അടഞ്ഞു പോകുമ്പോൾ അവർ നൈരാശ്യത്തിൽ നിന്ന് വേണമെന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനം ചില സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കത്തക്കവണ്ണം ചില വിഭാഗങ്ങളെ, ചില പ്രത്യേക രംഗങ്ങളെ ഒഴിവാക്കാറുണ്ട്. എല്ലാ വിഭാഗം തൊഴിലാളികളും ഒന്നിച്ച് പണിമുടക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ആശുപത്രികളെ ഒഴിവാക്കാറുണ്ട്. വൈദ്യുതി വിതരണം ഒഴിവാക്കുക, അതുപോലെ തന്നെ ഗതാഗതം സമീപിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒഴിവാക്കൽ നടത്തിക്കൊണ്ടാണ് സാധാരണ പണിമുടക്കുക പതിവ്. ഇന്ന് ചിലപ്പോൾ അങ്ങനെ അല്ലാതിരിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പണിമുടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ നടക്കുന്ന പണിമുടക്കം, ഹർത്താൽ, ബന്ദ് തുടങ്ങിയ സമര പരിപാടികളിൽ തൊഴിലാളികൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നടത്തുന്നതായിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിയാൽ. നാടിൻ്റെ പൊതു ആവശ്യങ്ങളിൽ നിന്ന് തെറ്റായോ ശരിയായോ അവർ ധരിച്ചിട്ടുള്ള, അവർ ഉറകെ പിടിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സമൂഹം ഒട്ടാകെ പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ സമര പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സാർവത്രികമായ എല്ലാം അടച്ചു പൂട്ടുന്ന പരിപൂർണമായ ബന്ധം ഏർപ്പെടുത്തുന്നത്.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് കെ വി സുരേന്ദ്രനാഥിൻ്റെ ശബ്ദം.

0: മനോയാനം.
1: മനോയാനത്തിൽ ഇന്ന് ഓൾഫാക്ടറി റഫറൻസ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. ഓൾഫാക്ടറി റഫറൻസ് ഡിസോർഡർ അഥവാ ORD എന്നത് ഒരാൾ തന്നിൽ നിന്ന് മോശം ഗന്ധം പുറപ്പെടുന്നുണ്ടെന്നും അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നും അമിതമായി ഭയപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ്. മറ്റുള്ളവർക്ക് ഈ ഗന്ധം അനുഭവപ്പെടുന്നില്ലെങ്കിലും രോഗി അത് വിശ്വസിക്കാൻ തയ്യാറാകില്ല. ദുർഗന്ധം ഒഴിവാക്കാനായി ദിവസം പലതവണ കുളിക്കുക, വസ്ത്രം മാറിക്കൊണ്ടിരിക്കുക, അമിതമായി പെർഫ്യൂമുകളോ ഡിയോഡറന്റുകളോ ഉപയോഗിക്കുക എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ആരെങ്കിലും മൂക്കു തിരുമുകയോ ജനൽ തുറക്കുകയോ അടുത്തൊരാൾ മറ്റൊരാളോട് രഹസ്യം പറയുകയോ ചെയ്താൽ അത് തന്റെ ശരീരത്തിലെ ദുർഗന്ധം കാരണമാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ആളുകൾ തന്നെ കളിയാക്കും എന്ന പേടി കാരണം പൊതുസ്ഥലങ്ങളിൽ പോകുന്നതും ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നതും ഇവർ ഒഴിവാക്കുന്നു. ഇത് പലപ്പോഴും കടുത്ത വിഷാദത്തിലേക്കും ഒറ്റപ്പെടലിലേക്കും നയിക്കാം. തനിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് മറ്റുള്ളവരോട് ഇവർ തുറന്നു പറഞ്ഞു എന്ന് വരില്ല. ലോക ആരോഗ്യ സംഘടനയുടെ ICD-11 പ്രകാരം ഇത് ഒബ്സസീവ് കമ്പൾസീവ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഗിക്ക് അനുഭവപ്പെടുന്ന ഗന്ധം പലപ്പോഴും അവരുടെ ഭാവന മാത്രമായിരിക്കും. എന്നാൽ ചിലരിൽ നേരിയ ഗന്ധം ഉണ്ടായേക്കാമെങ്കിലും അതിനെ അതീവ ഗുരുതരമായ ഒന്നായി അവർ കാണുന്നു. വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന തലച്ചോറിലെ ചില ഭാഗങ്ങളുടെ അമിതമായ പ്രതികരണം ഇതിന് കാരണമായേക്കാം. ഓൾഫാക്ടറി റഫറൻസ് ഡിസോർഡറിന്റെ ന്യൂറോളജിക്കൽ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് തലച്ചോറിലെ വികാരങ്ങളെയും ഗന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലെ അസ്വാഭാവികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. പ്രധാനമായും ഉത്കണ്ഠയും ഭയവും നിയന്ത്രിക്കുന്ന അമിഗ്ദല, ഗന്ധങ്ങൾ തിരിച്ചറിയുന്ന ഓൾഫാക്ടറി കോർട്ടെക്സ് എന്നിവ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകൾ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നിസ്സാരമായ ഗന്ധങ്ങളെപ്പോലും തലച്ചോറിലെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് തെറ്റായി വിശകലനം ചെയ്യുകയും അത് തന്നിൽ നിന്നുള്ള ദുർഗന്ധമാണെന്ന ഉറച്ച വിശ്വാസമുണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ തലച്ചോറിലെ രാസസന്ദേശവാഹകനായ സെറോട്ടോണിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇത്തരം ഒബ്സസീവ് ചിന്തകളെയും ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വൃത്തിക്ക് അമിത പ്രാധാന്യം നൽകുന്ന സാഹചര്യങ്ങളിൽ വളരുന്നവരിലും ഇത്തരം ആശങ്കകൾ കൂടുതലായി കണ്ടുവരുന്നു. മറ്റ് ഒബ്സസീവ് ഡിസോർഡറുകളെ പോലെ തന്നെ ORDക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ദുർഗന്ധത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളെ മാറ്റാനും ആവർത്തിച്ചുള്ള പരിശോധനകൾ ഒഴിവാക്കാനും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സഹായിക്കുന്നു. ഉത്കണ്ഠ കുറയ്ക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന മരുന്നുകൾ ഡോക്ടർമാർ ചിലപ്പോഴെങ്കിലും നിർദ്ദേശിക്കാറുമുണ്ട്. നോക്കൂ, സമൂഹത്തിനിടയിൽ ആത്മവിശ്വാസത്തോടെ ഇടപെടാൻ സോഷ്യൽ സ്കിൽസ് ട്രെയിനിംഗ് ആളുകൾക്ക് ആവശ്യമാണ്. സമൂഹവുമായി ഇടപഴകാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം ചിന്തകൾ വരുന്നത്. നമ്മുടെ ശരീരം അത് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രം മതിയാവും, അല്ലാതെ അതിൽ നിന്ന് അമിതമായി ദുർഗന്ധമുണ്ടാകുന്നു, ഗന്ധമുണ്ടാകുന്നു എന്ന ചിന്തകൾ പ്രസക്തമല്ല. നമ്മുടെ ശരീരത്തിലും മനസ്സിലും വിശ്വസിക്കുക, ശരീരത്തെയും മനസ്സിനെയും വൃത്തിയായി സൂക്ഷിക്കുക. അത്രമാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ, മറ്റെല്ലാം ഉത്കണ്ഠാകുലമാണ്. അത്തരത്തിലുള്ള ഉത്കണ്ഠകൾക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
5: പുലർവെട്ടത്തിലിനി നമുക്ക് ചുറ്റും സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട്

0: പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, വേർഡ് പ്രോസസിംഗ് ആന്റ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0953514307025692569. ഗ്രാമീണ യുവജനങ്ങൾക്ക് സൌജന്യ നൈപുണ്യ പരിശീലനവും സ്വന്തമായി തൊഴിൽ സംരംഭ സഹായവും നൽകുന്ന പദ്ധതിയായ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരം കേന്ദ്രത്തിൽ കേക്ക് ബേക്കിംഗ് കോഴ്സിൽ ചേരാൻ അവസരം. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന കാലയളവിൽ ഭക്ഷണം, കോഴ്സ് ഫീസ്, കോഴ്സ് സാമഗ്രികൾ എന്നിവ പൂർണ്ണമായും സൌജന്യമാണ്. തിരുവനന്തപുരം സ്റ്റാച്യു ഉപ്പളം റോഡിലാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കോഴ്സ് ഈ മാസം 18 ആരംഭിക്കും. പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471232430, മറ്റൊരു നമ്പർ 88912287888. കുട്ടികൾ, കൌമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിലെ പോഷകാഹാരക്കുറവും വിളർച്ചയും പരിഹരിക്കുന്നതിനും പോഷകാഹാര നിലവാരം സമയബന്ധിതമായി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയും കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള വാർഷിക ബഹുജന ബോധവൽക്കരണ പരിപാടിയാണ് രാഷ്ട്രീയ പോഷൺ മാ. 9 രാഷ്ട്രീയ പോഷൺ മാ 2026 ഹമാരി അങ്കണവാടി ഹമാരി ജിമ്മേദാരി എന്ന മുഖ്യപ്രമേയത്തിൽ ആചരിക്കുന്നു. 2026 വർഷത്തെ ദേശീയ പോഷകമാസ ആചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജയൻ മെമ്മോറിയൽ ഹാളിൽ വച്ച് നടത്തുന്നു. കേരള സർവകലാശാലയുടെ 5ാം സെമസ്റ്റർ CBCS BA BSc സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് ആർ ശങ്കർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ചാത്തന്നൂർ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തവർ അവിടെ നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി ചാത്തന്നൂർ EMS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പരീക്ഷ എഴുതണം. സർക്കാർ സ്കൂളുകളിൽ കായികാധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഈ മാസം 14 രാവിലെ 10:30 ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് അഭിമുഖം നടത്തും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471247302. തിരുവനന്തപുരം ശ്രീ ചിത്തിരത്തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള ബിടെക് സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. കീം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഹാജരാകണം. കേട്ടത് നമുക്ക് ചുറ്റും.
1: ഗ്രാമകേരളം.
2: ചീനവലകൾ ചിറക് താഴ്ത്തുമ്പോൾ
1: കായലിലേക്ക് മുഖം നോക്കി വിടർന്നു നിൽക്കുന്ന ചീനവലകൾ കേരള വിനോദസഞ്ചാരത്തിന്റെ പരസ്യങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. അഴിമുഖത്ത് പറന്നുവീണ ഗരുഡനെ പോലെ, ആറ്റിലെ മീൻ പിടിക്കും കഴുകനെപ്പോലെ നിഴൽ പരത്തി നിൽക്കുന്ന ചീനവലകളെ വയലാർ ഒരു സിനിമാ ഗാനത്തിൽ മനോഹരമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. കായൽ പ്രദേശത്ത് ചിത്രീകരിക്കുന്ന സിനിമകളിലെല്ലാം പശ്ചാത്തലത്തിൽ ചീനവലകൾ കാണാം. കൊടുങ്ങല്ലൂർ കായലിലും വേമ്പനാട്ട് കായലിലും അഷ്ടമുടിക്കായലിലും നിരയായി നിൽക്കുന്ന ചീനവലകൾ സഞ്ചാരികളുടെ മനം കവരുന്ന സുന്ദര ദൃശ്യമാണ്. മീൻ പിടിക്കാൻ ഇവിടെ ചീനവലകൾ കൊണ്ടുവന്നത് ചൈനയിൽ നിന്നായതുകൊണ്ടാണ് ചീനവല എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. ചിലർ ഈ വാദത്തെ തള്ളിക്കളയുന്നു. എന്തുതന്നെയായാലും ചീനവലകൾ കേരളത്തിന്റെ അടയാളങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. കായൽ തീരത്ത് നിന്നും വളരെ അകലെയല്ലാതെ സ്ഥാപിക്കുന്ന മത്സ്യബന്ധന സംവിധാനമാണ് ചീനവല. വലിയ മുളങ്കമ്പുകൾ കൊണ്ടുണ്ടാക്കുന്ന ചട്ടത്തിൽ തൂങ്ങിക്കിടക്കുന്ന വലയാണിത്. ചട്ടമടക്കം വെള്ളത്തിൽ താഴ്ത്തി

0: വലിക്കുകയും പൊക്കിയെടുക്കുകയും ചെയ്യാം. വൈകുന്നേരം 5:30 വല താഴ്ത്തിയിടും. ഒരു വലയ്ക്ക് 20 മീറ്ററോളം വീതി കാണും. വലയുടെ സമീപം സ്ഥാപിച്ചിരിക്കുന്ന തട്ടിൽ നിന്നുകൊണ്ട് വല കായലിലേക്ക് താഴ്ത്തും. മീനുകളെ ആകർഷിക്കാൻ ലൈറ്റ് തെളിക്കും. മുമ്പ് പെട്രോമാക്സുകൾ ആയിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് വൈദ്യുത ദീപങ്ങൾ വന്നു. വല പൊക്കിയെടുക്കാൻ 1-2 പേർ വേണം. വലയുയർത്തിയ ശേഷം കിട്ടിയ മീനുകൾ വല കുടഞ്ഞ് ഒരുമിച്ച് കൂട്ടി കോരിയെടുക്കും. അത് കൂടയിലാക്കും. ഇങ്ങനെ പലതവണ പിടിക്കുന്ന മീനുകൾ നേരം വെളുക്കുമ്പോഴേക്കും ലേലക്കടവുകളിലേക്ക് കൊണ്ടുപോകും. മുമ്പൊക്കെ സന്ധ്യയോടുകൂടി ചേക്കേറിയിരുന്ന മറ്റ് ജലപക്ഷികളും വല പൊക്കുന്നതും കാത്ത് വലയുടെ കൊമ്പുകളിൽ നിരന്നിരിക്കുന്ന കാഴ്ച അഷ്ടമുടിക്കായലിൽ കാണാം. കുറേ മീനുകൾ അവ കൊത്തിക്കൊണ്ടുപോകും. മത്സ്യസമ്പത്തിന്റെ കുറവാണ് ഇങ്ങനെ ചെയ്യാൻ അവയെ പ്രേരിപ്പിക്കുന്നത്. വല പിടിക്കുന്നവർക്ക് വിശ്രമിക്കാനും മഴയിൽ നിന്ന് രക്ഷ നേടാനും ചില വലകളിൽ ഒരു ചെറിയ കുട്ടിപ്പുര ഉണ്ടാകും. കഷ്ടിച്ച് ഒരാളിന് കിടക്കാൻ പറ്റിയ ഒരു കൊച്ചുകൂട്. വള്ളത്തിൽ വന്ന് വലയിൽ നിന്ന് തന്നെ മീൻ വാങ്ങുന്നവരുമുണ്ട്. യാതൊരു കേടുപാടുകളും ഇല്ലാത്ത, രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാത്ത ശുദ്ധമായ മത്സ്യം കിട്ടും എന്നുള്ളതാണ് ആളുകളെ ചീനവലയിലേക്ക് ആകർഷിക്കുന്ന ഘടകം. മുളങ്കമ്പുകളും തെങ്ങിൻ തടിയും തേക്കിൻ കഴകളുമാണ് പണ്ട് വല നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിക്കുന്നു. പഴയതുപോലെ ഇപ്പോൾ മീൻ കിട്ടുന്നില്ല. പാരിസ്ഥിതികമായ കാരണങ്ങൾ കൊണ്ട് കായൽ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞു വരുന്നു. ചെമ്പല്ലി, എലമ്പാട്ട തുടങ്ങിയ മത്സ്യങ്ങളെ ഇപ്പോൾ കാണാനേ കിട്ടുന്നില്ല. അഷ്ടമുടിക്കായലിൽ 150-ലേറെ മത്സ്യയിനങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 60-ഓളമായി കുറഞ്ഞിരിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ചീനവലയുണ്ടാക്കാനുള്ള ചെലവും കൂടുതലാണ്. ചീനവലകളോട് ചില വിഭാഗം മത്സ്യത്തൊഴിലാളികൾക്ക് എതിർപ്പുണ്ട്. ലൈറ്റ് കത്തിച്ച് മീൻ പിടിക്കുന്നത് മത്സ്യങ്ങളെ കൂടുതലായി ആകർഷിക്കും. അത് വള്ളത്തിൽ മീൻ പിടിക്കുന്നവർക്ക് മീൻ കുറയാൻ ഇടയാക്കും. ഇതാണ് അവരുടെ അഭിപ്രായം. കരയിൽ നിന്നും കൂടുതൽ ദൂരെയൊക്കെ വല താഴ്ത്താൻ ഫിഷറീസ് വകുപ്പ് പല കാരണങ്ങളാൽ അനുവാദം നൽകാറില്ല. ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് ചീനവലകളുടെ എണ്ണം കുറയുകയാണ്. പരമ്പരാഗതമായി ചെയ്തുവരുന്ന ഈ തൊഴിൽ നിലനിർത്താൻ വേണ്ട സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം. വിനോദസഞ്ചാര സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് ചെയ്ത വലകൾ നിലനിർത്തണമെന്ന് പൊതുജനങ്ങൾക്കും അഭിപ്രായമുണ്ട്. തീരദേശ കാഴ്ചകൾക്ക് ചാരുതയേറ്റുന്ന ചീനവലകൾ വേണ്ട മാറ്റങ്ങളോടെ ഇവിടെ നിലനിൽക്കട്ടെ. കവികൾക്ക് ഇനിയും തളിർവലയെന്നും താമരവലയെന്നും താലിപ്പൊൻ വലയെന്നുമൊക്കെ വിളിക്കാൻ ചീനവലകൾ കായൽപ്പരപ്പിൽ ചിരിച്ചു നിൽക്കട്ടെ.
1: ചീനവലകൾ ചിറക് താഴ്ത്തുമ്പോൾ, രചന V.M. രാജമോഹൻ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം G. സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി G.S.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്. ഗാനരചന K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. അരുൺ വെൺപാല എഴുതി ഈണം ചെയ്തത്, ചിത്രം കർണിക, പാടിയത് അരുൺ വെൺപാലയും സഞ്ജയ് സതീഷും.

0: Defense Minister Rajnath Singh describes Indian community in Sri Lanka as important bridge between the two countries. U.S. says it destroyed five Iranian oil tankers in Persian Gulf after attacks on American warship. Canada imposes retaliatory tariffs of up to 50% on more than 600 U.S. goods. Rain likely to lash large parts of central, south, east and west India between September 12 and 21 before southwest monsoon begins its seasonal retreat. And in tennis, Aryna Sabalenka and Francis Tiafoe enter semifinals of U.S. Open in New York. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
1: Akashvani. നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: തലേന്ന് വൈകുന്നേരം പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ സുലൈമാൻ പറഞ്ഞു, പോയ്ക്കോ, ഒന്ന് ചുറ്റിയടിച്ചു വാ, ഇനി നിന്നെ പേടിക്കാനില്ല. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? മരണം എപ്പോഴും ഒരാൾക്ക് കയ്യെത്തിപ്പിടിക്കാവുന്നിടത്തല്ലേ? പെട്ടെന്നാണ് അയാളുടെ ദൃഷ്ടികൾ നിറവെളിച്ചം പൊഴിയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീ പരുങ്ങിക്കൊണ്ട് നിൽക്കുന്നിടത്തേക്ക് എത്തിയത്. അയാൾ ഒന്ന് ഊന്നി നോക്കിപ്പോയി. ആര്? ആര്? ഒരായിരം ശബ്ദത്തിൽ ആരൊക്കെയോ ചെവിയിൽ കൂക്കി വിളിച്ചു. ശാന്തനായപ്പോൾ ഒന്നമർന്നു നോക്കി. രാധയാണ്. മറ്റെന്തും വിശ്വനാഥൻ പ്രതീക്ഷിച്ചിരുന്നു, മരണം പോലും. പക്ഷേ രാധയെ ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് വെച്ച് കാണുമെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അയാൾ ഇരുപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് അങ്ങനെ തന്നെ നിന്നു. ആദ്യത്തെ അമ്പരപ്പ് തീർന്നപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത്, പൊയ്ക്കോട്ടെ, ഞാനിപ്പോൾ നേരിടേണ്ട. എങ്കിലും അവർ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് നോക്കി നിന്നു. രാധ മേൽപോട്ടും കീഴ്പോട്ടും ഒന്ന് നോക്കി. എന്നിട്ട് പതുക്കെ നീങ്ങാൻ തുടങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ വിശ്വത്തിൻ്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് പൊട്ടിവിരിഞ്ഞ പോലെ തോന്നി. മനുഷ്യൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറക്കുന്ന സമയമായിരുന്നു. അത് സ്വന്തം ഹൃദയത്തിലേക്ക് തീപ്പൊരിച്ചിതറി. അകത്തുനിന്ന് നന്ദികെട്ടവനെ എന്ന് ആരോ വിളിക്കുകയാണ്. അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇരുകാലിയാക്കി സഞ്ചരിക്കാൻ അനുവദിച്ച മനുഷ്യൻ്റെ മകളാണത്. എന്നല്ല, രാധയും താനുമായി കഴിച്ചുകൂട്ടിയ കുട്ടിക്കാലം മുഴുവൻ ഉള്ളിലേക്ക് ഓടി വന്നു. അവൻ ആ ഗൃഹം വിട്ടതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് രാധയെ കാണുന്നത്. ഒരിക്കൽ ഒരു ഉത്സവസ്ഥലത്ത് വെച്ച്. അന്നും കണ്ടില്ലെന്ന് നടിക്കാനാണ് ആദ്യത്തെ പ്രേരണയുണ്ടായത്. പക്ഷേ അവൻ ചെന്നു, കണ്ടു. എത്ര ആഹ്ലാദത്തോടെയാണ് രാധ അവനെ സ്വീകരിച്ചത്. എന്തും ക്ഷമിക്കുന്ന അവൾ ഭൂമി തന്നെയാണ്. ഞാൻ വീട്ടിലേക്ക് വരാം, അന്ന് വിശ്വം പറഞ്ഞു. വേണ്ട, വിശ്വമെങ്കിലും മര്യാദയ്ക്ക് പിഴച്ചുള്ളൂ, നിന്നെ ഈശ്വരൻ രക്ഷിച്ചതാണ്. അത് കേട്ടപ്പോൾ കണ്ണീർ വന്നുപോയി. പക്ഷേ അവൻ തിരിച്ചു പോന്നു. രണ്ടാമതും അവളെ കാണുകയുണ്ടായി. അത് നമ്പിടി വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോഴാണ്. അന്നും വഴിമാറി നടക്കാനാണ് ആദ്യം തോന്നിയത്, എന്നിട്ടും നേരിട്ടു. സുഖം തന്നെയല്ലേ വിശ്വം എന്ന് പുഞ്ചിരി പൊഴിച്ചുകൊണ്ടുള്ള ആ ചോദ്യം സ്വൽപ്പം അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരു കുറ്റവാളിയെപ്പോലെയും ഭീരുവെപ്പോലെയും താൻ അന്നും തിരിച്ചു പോവുകയാണുണ്ടായതെന്ന് വിശ്വം ഓർത്തു. ഏകാന്തമായ ആ നിമിഷങ്ങളിൽ ആറു നാഴിക അകലെ കിടക്കുന്ന ആ വീടിനെപ്പറ്റി അവൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അന്ന് ഞാനൊരു കൂട്ടിലായിരുന്നു, വിശ്വം സ്വയം പെറുപിറുത്തു. ഇന്ന് എനിക്കൊന്നിനെയും പേടിക്കാനില്ല, ഞാനൊരു മനുഷ്യനാണ്. അയാൾ നേരെ രാധയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. വിശ്വം എന്ന് വിളിച്ചപ്പോൾ രാധയുടെയും തൊണ്ട അടഞ്ഞുപോയി. പിന്നെ ഒരക്ഷരം ഉരിയാടുവാൻ അവളെക്കൊണ്ട് കഴിഞ്ഞില്ല. എളുപ്പത്തിൽ നനയാത്ത ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയി. രാധേ, നീ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടുമില്ലെന്ന അർത്ഥത്തിൽ അവൾ തല വിലങ്ങനെയാട്ടി. പിന്നെ എന്താണ് ചോദിക്കേണ്ടതെന്ന് വിശ്വനാഥന് അറിഞ്ഞുകൂടാ. ആ നിമിഷത്തിൽ ഏതു വാക്കും അർത്ഥശൂന്യമായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. വരൂ, വിശ്വം പറഞ്ഞു. രാധയും ഗോപാലകൃഷ്ണനും വിശ്വത്തെ പിന്തുടരുകയും ചെയ്തു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി സ്മൃതി മധുരം. മലയാള സിനിമയുടെ വിഷാദ നായകൻ എന്ന നിലയിൽ ശ്രദ്ധ നേടിയ വേണു നാഗവള്ളിയുടെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം അഭിനയിച്ച 2 ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഉൾക്കടൽ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും സൽമ ജോർജും പാടിയത്. വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ്, ഈണം നൽകിയത് എം ബി ശ്രീനിവാസൻ.

0: സ്മൃതി മധുരമാണ് കേട്ടത്. ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന യോഗാസനകൾ, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജുജി.
2: സ്ഥിരം സുഖം ആസനമെന്നാണ് യോഗസൂത്രത്തിൽ ആസനങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, സ്ഥിരമായി പരിശീലിക്കുക, സുഖമായി പരിശീലിക്കുക, ആസനം എന്ന നിലയിൽ കുറച്ചു നേരം സുഖമായി സ്ഥിതി ചെയ്യുക എന്നിങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. യോഗസൂത്രത്തിലെ ഓരോ വാചകവും ആസനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. യോഗ എല്ലാ മതവിഭാഗങ്ങളെയും സ്വാധീനിച്ചിട്ടുമുണ്ട്. എല്ലാ മതങ്ങളും ലോക നന്മയാണ് ലക്ഷ്യമിടുന്നത്. യോഗയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. നിരന്തരമായ പഠനം യോഗയ്ക്ക് അത്യാവശ്യമാണ്. ഇത് രാമായണത്തിലെ സുന്ദരകാണ്ഡവുമായി ബന്ധപ്പെടുത്തി നോക്കാം. അനുർവേദ ശ്രിയോ മൂലം അനുർവേദ പുരം സുഖം അനുർവേദാഹി സദനം സർവാർത്ഥേ പ്രവർത്തക എന്നാണ്. സീതാദേവിയെ കാണാൻ ലങ്കയിൽ അലഞ്ഞുതിരിഞ്ഞു മടത്ത അശോകവനിലേക്ക് കടക്കുന്ന ഹനുമാൻ സ്വയം പറയുന്ന പ്രസ്താവനയാണ്. നിരാശപ്പെടാതെ, തളരാതെ, ഉന്മേഷത്തോടെ നിരന്തരം പരിശ്രമിക്കുന്നവന് വിജയം കൈവരിക്കാൻ കഴിയും. ഇതുതന്നെയാണ് സ്ഥിരം സുഖം ആസനമെന്ന വ്യാഖ്യാനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ യോഗാസനം ചെയ്യുമ്പോൾ ഉദ്ദേശ ഗുണം ലഭിച്ചിട്ടില്ല എന്ന് കരുതി നിരാശപ്പെടാതെ ഉന്മേഷത്തോടെ നിരന്തരമായി നാം പരിശീലിക്കണം. ഇനി നമുക്ക് നിന്നുകൊണ്ട് പരിശീലിക്കാവുന്ന ചില ആസനങ്ങൾ പരിചയപ്പെടാം. താടാസനം. കൈകൾ പരസ്പരം കോർത്തു പിടിച്ചുകൊണ്ട് കൈപ്പത്തി തിരിച്ച് നെഞ്ചിന് നേരെ നന്നായി സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം നിയന്ത്രിക്കാവുന്നതാണ്. ഇപ്രകാരം മൂന്നാല് പ്രാവശ്യം ചെയ്തതിനു ശേഷം ഈ കൈകളെ ഏകദേശം 45 ഡിഗ്രി ഉയർത്തിക്കൊണ്ടും ചെയ്യാവുന്നതാണ്. തുടർന്ന് പാദങ്ങൾ ചേർത്ത് വെച്ച് മുൻപ് പറഞ്ഞതുപോലെ കൈകൾ കോർത്തു പിടിക്കുക. കൈപ്പത്തി തിരിച്ചു പിടിച്ച് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. ഒപ്പം ഉപ്പൂറ്റിയും ഉയർന്നു വലിഞ്ഞ് നിൽക്കുക. എന്താണ് ഇവയുടെ ഗുണം? പേശികൾക്ക് ബലം ലഭിക്കുന്നു, ശരീരത്തിന്റെ ശക്തി മെച്ചപ്പെടുന്നു, നട്ടലിന് ഗുണകരമാകുന്നു. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ വളരെ സാവധാനവും എണ്ണം കുറച്ചു വേണം ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വിശ്രമിച്ചും സാവധാനവും ചെയ്യണം. നിന്ന് ചെയ്യാൻ കഴിയാത്തവർ കസേരയിൽ ഇരുന്നുകൊണ്ടും നിലത്ത് ഇരുന്നുകൊണ്ടും ചെയ്യാവുന്നതാണ്. അടുത്തതായി ത്രികോണാസനം. കാലുകൾ അകറ്റി വയ്ക്കുക, കൈകൾ ഇരുവശങ്ങളിലും നിവർത്തി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വശങ്ങളിലേക്ക് ചരിച്ച് വലത് കൈകൊണ്ട് വലത് കാലിൽ തൊടാൻ ശ്രമിക്കുക. ഇടത് കൈ ഉയർന്നിരിക്കണം. തല മുകളിലേക്ക് ചരിച്ച് ഉയർന്നിരിക്കുന്ന കൈപ്പത്തിയിലേക്ക് നോക്കണം. ശ്വാസം വിട്ട അവസ്ഥയിൽ കുറച്ചുനേരം ഈ നില തുടരുക. സ്ഥിരം സുഖം ആസനം എന്ന വാക്ക് ഇവിടെ പ്രസക്തമാണ്. ശ്വാസം എടുത്തുകൊണ്ട് നിവരുക, തുടർന്ന് മറുവശം ആവർത്തിക്കുക. മുമ്പ് പ്രസ്താവിച്ച ത്രികോണാസനത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് വിപരീത ത്രികോണാസനം. മുൻപ് പറഞ്ഞതുപോലെ വലത് കൈ ഇടത് കാലിൽ തൊടുക, ഇടത് കൈ വലത് കാലിൽ തൊടുക. തുടർന്ന് നമുക്ക് പാദഹസ്താസനം കൂടി പരിചയപ്പെടാം. നിവർന്നു നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക, ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കൈകൾ കാൽപാദത്തിൽ സ്പർശിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഉയരുക. ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും അതിന് വിപരീതമായ കൗണ്ടർ ആസനം കൂടി ചെയ്യേണ്ടതാണ്. പാദഹസ്താസനത്തിന് അനുയോജ്യമായ ഒരു ആസനം കൂടി നമുക്ക് പരിചയപ്പെടാം. അർദ്ധ ചന്ദ്രാസനം. നിവർന്നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സാവധാനം മുകളിലേക്ക് ഉയർത്തുക. തുടർന്ന് കൈയും കാലും കഴുത്തും പൊക്കിൾ വരെയുള്ള ഭാഗം പിന്നോട്ട് വളയ്ക്കുക. കാല് ആവശ്യത്തിന് അയച്ചു കൊടുക്കുക. ശ്വാസം സാധാരണ നിലയിൽ തുടരാവുന്നതാണ്. കുറച്ചു കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കാം. എന്താണ് ഇവയുടെ ഗുണം? കുടവയർ, അമിതവണ്ണം എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ്. നടുവേദനയ്ക്ക് നല്ല ശമനമുണ്ടാകും.
1: നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന യോഗാസനകൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജുജി.
3: സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. ONV കുറിപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി അക്ഷരച്ചെപ്പിൽ കേൾക്കാം. ആകാശവാണി.
1: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് കളങ്ങൾ പൂരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തയ്യാറായിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇരിപ്പുണ്ടായിരിക്കുന്നല്ലേ, ഇരിപ്പുണ്ട്. ശ്രോതാക്കളെ നമ്മൾ നിരാശരാക്കുന്നില്ല. ആദ്യത്തെ വാക്കിലേക്കും പാട്ടിലേക്കും പോവുകയാണ്. ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ളതാണ് ആദ്യത്തെ വാക്ക്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: 5 അക്ഷരമുള്ള വാക്കാണ്. ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 2, 3, 4, 5 എന്നീ കളങ്ങളിൽ ഈ വാക്ക് എഴുതണം.
0: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. സ്വർണ നിറത്തിലുള്ള ജ്വാല എന്നാണ്. അതായത് വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വർണ നിറത്തിലുള്ള ജ്വാലയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കാവ്യാത്മകമായി ഈ വാക്കിനെ അങ്കുരിച്ചു വരുന്ന, അതായത് മുളച്ചു വരുന്ന ഒരു നാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം സ്വർണ നിറത്തിലുള്ള ജ്വാല എന്നാണ്. അതായത് വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വർണ നിറത്തിലുള്ള ജ്വാലയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കാവ്യാത്മകമായി ഈ വാക്കിനെ അങ്കുരിച്ചു വരുന്ന, അതായത് മുളച്ചു വരുന്ന ഒരു നാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
0: ഇത്രയും സൂചനകൾ കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുമോ?
1: ഏതാണ് ഈ വാക്കെന്ന് അല്ലേ?
0: അതെ. എന്നാലും അധികം പ്രയാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ്. പാട്ട് കേട്ടോളൂ. പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും ഏതാണ് സ്വർണ നിറത്തിലുള്ള ഈ വാക്ക് എന്ന്.

0: അടുത്ത വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. 6, 7, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: 3 അക്ഷരമുള്ള വാക്കാണ് ഇനി ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8 എന്നീ കളങ്ങളിലാണ് എഴുതേണ്ടത്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദമില്ലാതെ അല്ലെങ്കിൽ നിശബ്ദമായി, മിണ്ടാതെ, ഉരിയാടാതെ എന്നൊക്കെയാണ്.
1: വാക്കിന്റെ സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദമില്ലാതെ അല്ലെങ്കിൽ നിശബ്ദമായി, മിണ്ടാതെ, ഉരിയാടാതെ എന്നൊക്കെയാണ്. പാട്ട് മിണ്ടാതെ ഉരിയാടാതെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റുമോ?
0: ഇല്ല, ഉച്ചത്തിൽ തന്നെ കേൾപ്പിക്കണം.
1: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന് ഈ പാട്ട് കേട്ട് വാക്കെഴുതണം. അതൊരു പരീക്ഷണമാണ് കേട്ടോ.

0: ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. ഇടത്തു നിന്നും വലത്തോട്ട് 18, 19, 20 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 18, 19, 20 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്കിൽ ഒരു സിനിമയുണ്ട് കേട്ടോ.
1: ഉണ്ട്.
0: ഈ വാക്കിന്റെ അർത്ഥം നാടുകൾ തോറും അലഞ്ഞു നടക്കുന്നവൻ എന്നാണ്. അതായത് ഒരിടത്തും സ്ഥിരമായി താമസിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നവരെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കൂടാതെ നാട്ടിൽ പ്രചരിക്കുന്ന കഥകളെയോ ആചാരങ്ങളെയോ ഐതിഹ്യങ്ങളെയോ ഒക്കെ ബന്ധപ്പെടുത്തി പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലും ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട്.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം നാടുകൾ തോറും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവൻ എന്നാണ്. അതായത് ഒരിടത്തും സ്ഥിരമായി താമസിക്കാതെ അലഞ്ഞു തിരിഞ്ഞു ജീവിക്കുന്നവരെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. കൂടാതെ നാട്ടിൽ പ്രചരിക്കുന്ന കഥകളെയോ ആചാരങ്ങളെയോ ഐതിഹ്യങ്ങളെയോ ഒക്കെ ബന്ധപ്പെടുത്തി പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: സൂചന എന്താണ് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും അല്ലേ.
1: അതെ,
0: ഇതുമായി ബന്ധപ്പെട്ടുള്ള കലകളുമുണ്ട്. ആ കലകളെയും ഈ പേര് ചേർത്ത് പറയാറുണ്ട്. പാട്ട് കേട്ടുകൊള്ളു, പാട്ടിനുള്ളിലും ഈ വാക്ക് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്.

0: അടുത്ത വാക്ക് പറയാം. ഇടത്തുനിന്ന് വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് 23, 22, 24, 25 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. അർത്ഥവത്തായ, ഫലവത്തായ, ഫലപ്രദമായ അല്ലെങ്കിൽ സാധൂകരിക്കപ്പെട്ടത് എന്നിങ്ങനെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൂർണതയിലേക്ക് എത്തിയത്, സാഫല്യം നേടിയത്, ഉദ്ദേശ്യം നിറവേറിയത്, ലക്ഷ്യം കണ്ടത്, കാര്യമാത്ര പ്രസക്തി ഉള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അർത്ഥവത്തായ, ഫലവത്തായ, ഫലപ്രദമായ അല്ലെങ്കിൽ സാധൂകരിക്കപ്പെട്ടത് എന്നിങ്ങനെയൊക്കെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൂർണതയിലേക്ക് എത്തിയത്, സാഫല്യം നേടിയത്, ഉദ്ദേശ്യം നിറവേറിയത്, ലക്ഷ്യം കണ്ടത്, കാര്യമാത്ര പ്രസക്തിയുള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: സൂചന കേട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ റേഡിയോ ഓഫ് ചെയ്ത് കാണില്ലല്ലോ അല്ലേ?
1: പേടിക്കണ്ട, ഈ പാട്ടും കൂടെ പുറകെ വരുന്നുണ്ട്.
0: അതെ, നല്ലൊരു പാട്ടാണ് കേട്ടോ അതിന്റെ പുറകെ വരുന്നത്. ഈ പാട്ടിന് ഈ വാക്കുണ്ട്, കേട്ട് കണ്ടുപിടിച്ച്

0: അടുത്ത വാക്ക് വലത്ത് നിന്നും ഇടത്തോട്ട് എഴുതാനുള്ളതാണ്. വലത്ത് നിന്നും ഇടത്തോട്ട് 9, 8 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: 9, 8 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്കാണ് വലത്ത് നിന്നും ഇടത്തോട്ടാണ് എഴുതേണ്ടത്.
0: ഈ വാക്കിന്റെ അർത്ഥം കുടിക്കുക എന്നാണ്.
1: സൂചന വീണ്ടും പറയാം, ഈ വാക്കിന്റെ അർത്ഥം കുടിക്കുക എന്നാണ്.
0: നീണ്ട സൂചനകൾക്കിടയിൽ ഒരു കുഞ്ഞു സൂചന അല്ലേ,
1: അതിൽ ഈ വാക്കുമുണ്ട്.
0: അതെ,

0: അടുത്ത വാക്ക് പറയാം. വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് എഴുതാനുള്ളത്. 15, 14, 13 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതേണ്ട വാക്ക്.
0: പ്രാചീന കവിത്രയത്തിന്റെ പേരാണ് കേട്ടോ ഇത്. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അറ്റത്ത്, തുമ്പത്ത് എന്നൊക്കെയാണ്. അതായത് എന്തെങ്കിലും അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ അഗ്രഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മലയാള ഭാഷയുടെ പിതാവിന്റെ വീട്ടുപേര് എന്ന നിലയിലാണ് കൂടുതൽ പേർക്കും ഈ വാക്ക് പരിചിതമായിട്ടുള്ളത്. ഇതിൽ പരം എന്ത് സൂചനയാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ? സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം അറ്റത്ത്, തുമ്പത്ത് എന്നൊക്കെയാണ്. അതായത് എന്തിന്റെയെങ്കിലും അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ അഗ്രഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മലയാള ഭാഷയുടെ പിതാവിന്റെ വീട്ടുപേര് എന്ന നിലയിലാണ് കൂടുതൽ പേർക്കും ഈ വാക്ക് പരിചിതമായിട്ടുള്ളത്.
0: വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമൊന്നുമില്ല. പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിനുള്ളിൽ ആ വാക്ക് അറ്റത്ത് തന്നെ കിടപ്പുണ്ട്.

0: അടുത്ത വാക്ക് പറയാം. മുകളിൽ നിന്നും താഴേക്കാണ് ഇനി എഴുതാനുള്ളത്. 6, 11, 16, 21 എന്നീ 4 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്ക് 4 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്കിന്റെ സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഇളക്കമില്ലാത്ത അല്ലെങ്കിൽ ചലനമില്ലാത്തത്, ഇരുന്നിടത്ത് നിന്നും അനക്കമില്ലാത്തത് എന്നൊക്കെയാണ്.
1: സൂചനകൾ വീണ്ടും പറയാം. ഇളക്കമില്ലാത്ത അല്ലെങ്കിൽ ചലനമില്ലാത്തത്, ഇരുന്നിടത്ത് നിന്നും അനക്കമില്ലാത്തത് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയും അല്ലേ?
1: അതെ.
0: അനങ്ങാപ്പാറ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ?
1: ഉണ്ട്.
0: അതുപോലൊരു വാക്കാണ് കേട്ടോ ഇത്. ഈ വാക്ക് കേൾക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്.
1: എന്താണത്?
0: മൊബൈലിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മണിക്കൂറുകളോളം ഇരിക്കുന്ന കുട്ടികളെ അമ്മമാർ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്.
1: കറക്റ്റാണ്.
0: എന്താണ് അനങ്ങാതിരിക്കുന്നത് എന്ന് ചോദിക്കും അല്ലേ?
1: ആണ്.
0: എപ്പോഴും അനങ്ങാതെ ഒരിടത്ത് തന്നെ ഇരിക്കാതെ ചുറ്റുമൊന്ന് നോക്കണം. ചലിക്കുന്ന ലോകം നമ്മുടെ ചുറ്റുമുണ്ട്.

0: അക്ഷരചെപ്പിലെ അടുത്ത വാക്ക് മുകളിൽ നിന്നും താഴേക്ക് തന്നെ എഴുതാനുള്ളതാണ്. 15, 20 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ്. 15, 20 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്, മുകളിൽ നിന്നും താഴോട്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്ക് ഒരു സംഗീത ഉപകരണത്തിന്റെ പേരാണ്. നാടൻ കലാരൂപങ്ങളായ ഭൂതം, തിറയാട്ടം തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തുകൽ വാദ്യമാണ് ഇത്. ഉടുക്കിനോട് സാമ്യമുള്ള കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് ഇത്.
1: സൂചനകൾ വീണ്ടും പറയാം. ഇതൊരു സംഗീത ഉപകരണത്തിന്റെ പേരാണ്. നാടൻ കലാരൂപങ്ങളായ ഭൂതം, തിറയാട്ടം തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തുകൽ വാദ്യമാണ് ഇത്. ഉടുക്കിനോട് സാമ്യമുള്ള കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് ഇത്. ഇനി പാട്ട് കേൾപ്പിക്കണ്ടേ?
0: അതെ, പാട്ട് കേട്ടോളൂ. പാട്ടിനുള്ളിൽ ആ വാക്ക് താളം പിടിച്ച് അങ്ങനെ കിടപ്പുണ്ട്. കണ്ടുപിടിച്ച് എഴുതിക്കോളൂ.

0: അക്ഷരച്ചെപ്പിൽ ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: അക്ഷരകളത്തിലെ കളങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിയുമ്പോൾ സാധാരണ ശ്രോതാക്കളുടെ ചുണ്ടിൽ വിരിയുന്നൊരു ചിരിയുണ്ട്, അതിനോടൊപ്പം വരുന്നൊരു വികാരമുണ്ട്, അറിയാമല്ലോ, സന്തോഷം. സൂചന കേട്ടുകൊള്ളൂ, ഈ വാക്കിന്റെ അർത്ഥം സന്തോഷത്തോടുകൂടി, സന്തുഷ്ടിയോടുകൂടി, ആഹ്ലാദത്തോടുകൂടി എന്നിങ്ങനെയൊക്കെയാണ്.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം സന്തോഷത്തോടുകൂടി, സന്തുഷ്ടിയോടുകൂടി, ആഹ്ലാദത്തോടുകൂടി എന്നൊക്കെയാണ്.
0: സന്തോഷത്തോടുകൂടി എഴുതിക്കൊള്ളൂ.
1: കൂടെ ഈ പാട്ടും കൂടെ കേട്ടു.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് പോവുകയാണ്. അവസാനത്തെ വാക്ക് 15, 10, 5 എന്നീ കളങ്ങളിലാണ് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ ഈ വാക്ക് പൂരിപ്പിക്കണം.
0: എല്ലാ കളങ്ങളും പൂരിപ്പിച്ചു കഴിഞ്ഞ അവസാനത്തൊരു സന്തോഷമുണ്ടല്ലോ. ഹേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കസേരയിൽ നിന്നൊക്കെ എഴുതി ചാടി നിന്ന് ആ സംഭവമാണ് കേട്ടോ ഈ വാക്ക്. പറയട്ടെ,
1: പറഞ്ഞോളൂ.
0: ഈ വാക്ക് പൊതുവെ ഗാനങ്ങളിലും കാവ്യങ്ങളിലുമാണ് ഉപയോഗിക്കാറുള്ളത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, അല്ലെങ്കിൽ താളത്തിൽ നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ ആനന്ദഭരിതമായി ആടുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പൊതുവെ കാറ്റിൽ ഇലകളോ മറ്റോ ആടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് കവിതകളിലും മറ്റും സൂചിപ്പിക്കാറുള്ളത്. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ?
1: എങ്കിലും ഞാൻ സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
0: പറഞ്ഞോളൂ.
1: പൊതുവെ ഈ വാക്ക് ഗാനങ്ങളിലോ കാവ്യങ്ങളിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, അല്ലെങ്കിൽ താളത്തിൽ നൃത്തം ചെയ്യുക, ആനന്ദഭരിതമായി ആടുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പൊതുവെ കാറ്റിൽ ഇലകളോ മറ്റോ ആടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് കവിതകളിലും മറ്റും സൂചിപ്പിക്കാറുള്ളത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രോതാക്കൾക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്.
1: ഈ പാട്ടും കൂടെ കേട്ട് അവർ ഈ കളങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിയുമ്പോൾ അല്ലേ?
0: അതെ. ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും പ്രിയപ്പെട്ട ശ്രോതാക്കൾ എഴുതി കാണും എന്ന് കരുതട്ടെ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ.
0: ഇനി നമുക്ക് കഴിഞ്ഞ ചെപ്പിലെ ശരി ഉത്തരങ്ങൾ പറഞ്ഞാലോ.
2: പറയാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു. 1, 2, 3, 4 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിധുമുഖി.
0: വലത്തുനിന്നും ഇടത്തോട്ട് 18, 17, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ചലിതം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23, 22 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മനതാര്.
0: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിലസിതം.
2: മുകളിൽ നിന്നും താഴേക്ക് 7, 12, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂത്താലി.
0: മുകളിൽ നിന്നും താഴോട്ട് 3, 8, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മുകിൽ.
2: മുകളിൽ നിന്നും താഴേക്ക് 9, 14, 19, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ദേവാംഗന.
0: താഴെ നിന്നും മുകളിലേക്ക് 21, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാതം.
2: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മകരന്തം.
0: ശരി ഉത്തരങ്ങളിൽ നിന്നും നമ്മൾ ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് പറയാം. വിജയി അനിത. കൊട്ടാരക്കര ഉമ്മന്നൂരുള്ള അനിതയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി. വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ. അനിത അക്ഷരച്ചെപ്പിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.

എന്റെ സ്ഥലം കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂരിലാണ്. ഞാൻ എൽ പി സ്കൂൾ ടീച്ചറായിരുന്നു. HMI റിട്ടയർ ചെയ്തു. എന്റെ ഭർത്താവ് മസൂനംപിള്ള കൊട്ടാരക്കര AUI റിട്ടയർ ചെയ്തു. എനിക്ക് 3 ആൺമക്കളുണ്ട്. മൂവരും വിവാഹിതരാണ്. ഞാൻ ആദ്യമായിട്ടാണ് അക്ഷരത്തിലേക്ക് ഉത്തരവി അയച്ചത്. ആദ്യം തന്നെ വിജയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആകാശവാണിക്ക് ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. ഇഷ്ടപ്പെട്ട ഗാനം പകൽ കിനാവ് നൃത്തത്തിലെ കാശാതിഭാവം തൊഴുന്ന എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.

0: കൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം:
0: എം ജെ ജോഷില,
1: മിനി അജു,
0: സജി. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

ഇപ്പോൾ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം അലക്സ് പോൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കിസാൻവാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻവാണി. മറക്കാതെ കേൾക്കുക കിസാൻവാണി.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ന്യൂമോണിയ. വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ന്യൂമോണിയ ബാധിക്കുവാനുള്ള സാധ്യത കുട്ടികളിലേറെയാണ്. രോഗത്തെക്കുറിച്ചും രോഗസാധ്യതയെക്കുറിച്ചുമുള്ള മാതാപിതാക്കളുടെ തിരിച്ചറിവാണ് ഇതിൽ പ്രധാനമായും വേണ്ടത്. ന്യൂമോണിയ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമായതിനാൽ ഉടനടി തന്നെ ശരിയായ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളിൽ വളരെ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി ന്യൂമോണിയ മാറിക്കഴിഞ്ഞു. എന്താണ് ഈ കുട്ടികളിലെ ന്യൂമോണിയ?
2: ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് ഞങ്ങൾ സാധാരണ പറയുന്നത്. അതായത് നമുക്ക് ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലെ നമ്മുടെ അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗം, അതിന് താഴോട്ട് വരുന്നതിനെയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ, അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും എപ്പിഗ്ലോട്ടിസിന് താഴെയുള്ള ഭാഗത്തെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഇനി ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ പ്രശ്നമാണ്. നമുക്ക് ശ്വാസനാളമുണ്ട്, ശ്വാസകോശമുണ്ട്, രണ്ടും രണ്ടാണ്. ശ്വാസനാളം വഴിയാണ് ശ്വാസകോശത്തിലേക്ക് നമ്മുടെ എയർ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിലെ പ്രശ്നമാണ് ന്യൂമോണിയ. എന്ത് സംഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ, ശ്വാസകോശം കട്ടിയാകുന്നു. അതായത് വളരെ അധികം ബലൂൺ പോലുള്ള ഓരോ കോശങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആൽവിയോലെ എന്ന് പറയുന്നത്. ബലൂണിനെ പോലെയാണ് ഈ ഓരോന്നിൻ്റെയും ഷേപ്പ് ഇരിക്കുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബലൂണുകൾ അല്ലെങ്കിൽ ആൽവിയോലകൾ ചേർന്നതാണ് ശ്വാസകോശം. ഈ സ്ഥലത്തിലോട്ട് ശ്വാസം എത്തുന്നത് അല്ലെങ്കിൽ എയർ എത്തുന്നത് ശ്വാസനാളം വഴിയാണ്. എയർ എത്തേണ്ട ഈ ആൽവിയോലൈ അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോളിഡിഫിക്കേഷൻ സംഭവിക്കുന്നു, കട്ടിയാകുന്നു. എയറിന് പകരം ജലം കൊണ്ട് നിറയുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ജലം സാധാരണ സംഭവിക്കുന്നതല്ല, കാരണം അവിടെ എയറാണ് ഇരിക്കേണ്ടത്. എയർ ഇരിക്കേണ്ട ഭാഗത്ത് ജലം, അതിനെയാണ് നമ്മളെല്ലാവരും കഫക്കെട്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഫക്കെട്ടെന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെയാണ്. അതെല്ലാവരും ഈ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കഫക്കെട്ടായി. ശരിക്കുമുള്ള കഫക്കെട്ട് അതല്ല. ന്യൂമോണിയയാണ് നമുക്ക് ശരിക്കും കഫക്കെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത്. കാരണം അത് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ന്യൂമോണിയ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. നമുക്ക് പറയാം, രണ്ട് പ്രധാന അണുക്കളാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഒന്ന് വൈറസും രണ്ട് ബാക്ടീരിയയും. കുട്ടികളിലൊക്കെ സാധാരണ എപ്പോഴും ജലദോഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചുമയും അതിനോടൊപ്പമുള്ള കഫക്കെട്ടെന്ന് പറയുന്നത് വൈറൽ ന്യൂമോണിയാസാണ്. അതാണ് കോമണായിട്ട് വരുന്നത്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും ബാക്ടീരിയൽ ന്യൂമോണിയയും വരാറുണ്ട്. ബാക്ടീരിയൽ ന്യൂമോണിയ പലപ്പോഴും അത് സീരിയസ് ആകാറുമുണ്ട്. മിക്കവാറും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സയും വേണ്ട

0: ഒരു കണ്ടീഷനാണ് ബാക്ടീരിയൽ ന്യൂമോണിയ എന്ന് പറയുന്നത്.
1: സർ, ഇങ്ങനെ ഈ ന്യൂമോണിയ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിലെ നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരേണ്ട കാര്യമില്ല. മിക്കവാറും പറ്റുന്നത് പ്രതിരോധ ശേഷി നമുക്ക് പല സമയങ്ങളിലും പലപ്പോഴായിട്ടും കുറയാറുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികളിലും അത് സംഭവിക്കാറുണ്ട്. നമുക്കെപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത്, ആ സമയങ്ങളിൽ ഏതെല്ലാം അണുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ അവയെല്ലാം നമ്മളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മളുമായിട്ട് സംസർഗം ചെയ്യുന്ന വ്യക്തികളിൽ അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ ആ അണുക്കൾ നമുക്കത് ഡേഞ്ചറസ് ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ആ അണുക്കൾ വ്യാപിക്കുകയും അത് ന്യൂമോണിയയിലോട്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ കോവിഡാണ്. കാരണം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോവിഡാണ്. കാരണം കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു വൈറസാണ്. അവിടെയും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് വരികയും അവിടെ സോൾഡിഫിക്കേഷൻ നടക്കുകയും അവിടുത്തെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻസ് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കട്ടിയാകുകയും ചെയ്യുന്നു. ശരിക്കും വായു സംസർഗമാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതായത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കുകയും അശുദ്ധമായ വായു പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനമാണ് ശ്വാസകോശം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ശ്വാസം എടുക്കാനോ വിടാനോ സാധിക്കുന്ന അവസ്ഥയിലല്ല. കാരണം അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫങ്ഷണലായിട്ടുള്ള ഓർഗനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അത് കട്ടിയായിപ്പോയി. അങ്ങനെ ഏറിരിക്കേണ്ട സ്ഥാനത്ത് കട്ടിയാകുന്നത് കൊണ്ട് അത് ന്യൂമോണിയയിലോട്ട് വ്യാപിക്കുന്നു. ഇനി ബാക്ടീരിയയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ കൂടുതലും പഴുപ്പിൻ്റെ അല്ലെങ്കിൽ പസ് ഫോർമേഷൻ എന്ന് പറയും, അതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയയിലാണ്. വൈറൽ ന്യൂമോണിയയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പലപ്പോഴും ശ്വാസം എടുക്കാനും വിടാനുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ഈ വൈറൽ ന്യൂമോണിയയിൽ ഉണ്ടാകുന്നത്. രണ്ടിലും ലക്ഷണങ്ങൾ നമുക്ക് വലുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്നിരുന്നാലും മുൻപുണ്ടായിരുന്ന രോഗലക്ഷണങ്ങളും ആ ഓരോ സമയത്തും രോഗപരിശോധനയും നടത്തുകയും അതിനോടൊപ്പം തന്നെ ചില എക്സ്റേയുടെ സഹായത്തോടു കൂടി നമുക്കിതിനെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്.
1: സർ, ഒരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചാൽ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും സാധാരണ കണ്ടുവരാറുള്ളത്?
0: എല്ലാ ന്യൂമോണിയയ്ക്കും, അത് വൈറലായാലും ബാക്ടീരിയയിലായാലും, സാധാരണ ആദ്യം സംഭവിക്കുന്നത് ചെറിയ ജലദോഷം പോലെ വരികയോ അല്ലെങ്കിൽ പനി വരികയോ അല്ലെങ്കിൽ ചെറിയ ചുമ വരികയോ ഒക്കെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഇതെല്ലാം അപ്പർ റെസ്പിറേറ്ററിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ വച്ച് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ന്യൂമോണിയയിലോട്ട് എത്തേണ്ട ചാൻസ് കുറയും. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ശരിയായ ചികിത്സ കിട്ടാതെയോ വരുന്ന കുട്ടികളില് ഈ രോഗം താഴോട്ട് സ്പ്രെഡ് ചെയ്യും. അതായത് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ അണ്ണാക്കിന് താഴോട്ട് തന്നെ ഈ രോഗം സ്പ്രെഡ് ചെയ്യുകയും ശ്വാസകോശത്തിലോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ചുമ വേണമെന്നില്ല. പനി മിക്കവാറും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. പലപ്പോഴും നെഞ്ചുവേദനയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതിനു പുറമേ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ കൂടാറുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 മാസത്തിൽ ശ്വാസത്തിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 60 അതിൽ താഴെയോ ആയിരിക്കും. 60 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്, ടാക്കിപ്പിനിയ എന്നാണ് അതിനെ പറയുന്നത്. ഇനി 2 മന്ത്സ് മുതൽ 1 വയസ്സ് വരെ, 2 മാസം മുതൽ 1 വയസ്സ് വരെ 50 റെസ്പിറേറ്ററി റേറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ടാക്കിപ്പിനിയ എന്ന് പറയാം, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കൂടുന്നു എന്ന് പറയാൻ പറ്റും. 1 വയസ്സിന് ശേഷം 5 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ 40 മുകളിൽ പോവുകയാണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് അത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുന്നു എന്ന് പറയാം. അതായത് 60, 50, 40. സാധാരണഗതിയിൽ ഒരു ഓൾഡർ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടിയും കൂടാതെ അഡൾട്ട്സും, അവർക്കെല്ലാവർക്കും ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം 1 മിനിറ്റിൽ 30 താഴെയായിരിക്കും. അപ്പം വളർന്ന കുട്ടിയായാലോ അഡൾട്ട് ആയാലോ 30 മുകളിൽ ഒരു റെസ്പിറേറ്ററി റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കുഞ്ഞിനെന്തോ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ശ്വാസനാളത്തിനോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും കൂടുതൽ ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രയും റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നത്. കൂടാതെ നെഞ്ചുവേദന ഞാൻ ആദ്യമേ പറഞ്ഞു, കുഞ്ഞിന് ഡിസ്ട്രെസ് വരുന്നു, നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ അതൊരു എക്സസൈസാണ് അല്ലെങ്കിൽ എക്സേർഷനാണ്. ഇവിടെയെല്ലാം ഓക്സിജൻ്റെ ആവശ്യം

0: ആവശ്യം നമുക്കുണ്ട്. പക്ഷേ ഓക്സിജൻ ആവശ്യം, ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ ശരീര കോശങ്ങളിലോട്ട് അത് എത്തിക്കേണ്ട ഒരു കടമ ശ്വാസകോശം ചെയ്യുന്നുണ്ട് രക്തം വഴി. ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസകോശത്തിൽ ശുദ്ധീകരണം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് രക്തത്തിലോട്ട് ആ ഓക്സിജൻ എത്തുകയും പല കോശങ്ങളിലോട്ടും ഈ ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷനാണ് ഏറ്റവും പ്രധാന സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം കുഞ്ഞിന് തന്നെ നടക്കാനോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനോ ചില സമയങ്ങളിൽ പിന്നെ കുളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവശതയിലോട്ടും എത്തും. പിന്നെ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണ്? ഏതൊരു അസുഖത്തിനും കഴിക്കാൻ തോന്നാറില്ല, ക്ഷീണിതനായിട്ട് കിടക്കാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അസുഖം ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് കളിക്കും, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയായിരിക്കും നാം കാണുന്നത്. നേരെ മറിച്ച് അവശതയിലോട്ട് പോകുമ്പോൾ കുഞ്ഞ് കിടക്കും. അപ്പം ഒരു കുഞ്ഞ് കളിക്കുന്നുവെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, ഒരു കുഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഒരിക്കലും സന്തോഷിക്കരുത്. കാരണം കുഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ല, കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ഉറങ്ങുന്ന സമയം വ്യത്യസ്തമാണ്, അതിനല്ല ഈ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉറങ്ങാത്ത സമയത്ത് കുഞ്ഞ് കിടക്കുന്നു വയ്യാതെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അഞ്ച് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയെയും നമുക്ക് ഏതൊരു അസുഖത്തിനെയും അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏറ്റവും താഴ്ന്ന പ്രായം, അതായത് ഒരു വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികളെ പറയുകയാണെങ്കിൽ ഈസിയാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കരയണം, ഇടയ്ക്കിടയ്ക്ക് കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം. കാരണം 6 മാസത്തിന് താഴെയുള്ളത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളൂ. പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. അപ്പോൾ കരയണം, കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഓൾഡർ ചിൽഡ്രനെയും, അതായത് പ്രായമുള്ള കുട്ടികളെയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കരയുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും കരയണമെന്നില്ല, ആക്റ്റീവ് ആയിരിക്കുക. ബേസിക്കലി ഇത് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് പോകണം. അപ്പം ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടൊരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിലെന്തെങ്കിലും തടസ്സം, ഈ പറഞ്ഞ 5 കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, കുഞ്ഞിനെന്തോ അസുഖമുണ്ട്. അതിനോടൊപ്പം തന്നെ നെഞ്ചുവേദന പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പനി വരുന്നുണ്ട്, അതിനോടൊപ്പം ക്ഷീണിതനാകുന്നുണ്ട്, വിളർച്ചയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രൈനെസ്സിലോട്ട് നാക്കൊക്കെ പോകുന്നു, ഇതൊക്കെ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു സിവിയർ ഡിസീസായിട്ട് തന്നെ കാണാൻ പറ്റും. കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ടാക്പിനിയ, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുക. അത് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. വസ്ത്രമെല്ലാം മാറ്റിയിട്ട് കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചലനം ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാച്ച് എടുത്ത് വെച്ച് ഏതൊരു പാരൻറ്റിനും അതിൻ്റെ എണ്ണം നോക്കാമെന്നുള്ളതേ ഉള്ളൂ, വലിയൊരു കാര്യമല്ല. ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കുട്ടികളെ വസ്ത്രം മാറ്റി നോക്കിയിട്ട് നമ്മളൊന്ന് ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം പരിശോധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അസസ്മെൻറ്റ്. അസസ്മെൻ്റ് എന്ന് പറയുമ്പോഴും ഒന്ന് ക്ലിനിക്കൽ അസസ്മെൻ്റാണ്. ക്ലിനിക്കൽ അസസ്മെൻറ്റിൽ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മുടെ ഹിസ്റ്ററി ചോദിക്കും, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റെതസ്കോപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളും അസസ് ചെയ്യും, ലുക്ക് വൈസ് കാണുന്നതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇനി സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ശ്വാസകോശത്തിലോട്ടുള്ള എയർ എൻട്രിയൊക്കെ കുറഞ്ഞിരിക്കും, അവിടുത്തെ മൂവ്മെൻറ്റ് കുറഞ്ഞിരിക്കും. മാത്രമല്ല ഉൾവലിയുന്ന രീതിയിൽ പലപ്പോഴും നെഞ്ചിൽ കാണും. അത് അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും, കുഞ്ഞിൻ്റെ ഉൾവലിയുന്നു, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ താഴെ വയറ് ഉള്ളിലോട്ട് വലിയുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? ന്യൂമോണിയ ആണോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തോ ആണ്, ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: സർ, നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്?
0: ഇതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്യുക. തൊട്ടടുത്ത ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ, അവരെ തന്നെ കാണിക്കുക.
1: കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്ന് രാഗാമൃതത്തിൽ ഹരിപ്പാട് വി മുരുകദാസും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ഹംസധ്വനി രാഗത്തിൽ വരവല്ലഭരമണ എന്ന് തുടങ്ങുന്ന ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി ആദിതാളം.

0: ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTI TTP. ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡുള്ള വിദേശികൾക്കും ബയോമെട്രിക് ഇ ഗേറ്റുകൾ വഴി 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. നിങ്ങളുടെ വിദേശയാത്രകൾക്ക് ഇനി വേഗത കൂട്ടാൻ FTI TTP രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി www.fti.ttp.mha.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ AF. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495655321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496596321. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ആത്മഹത്യാ പ്രതിരോധം എന്നത് വെറുമൊരു മാനസികാരോഗ്യ പ്രശ്നമല്ല, അത് പൊതുജനാരോഗ്യവും സാമൂഹിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നാളെ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കുന്നതും അപകീർത്തിയോ കേൾക്കുന്നവർ അളന്നു ദുഷിക്കുമെന്ന് ഭയന്നോ നിശബ്ദമായിരിക്കാതെ സമൂഹത്തിന്റെ പിന്തുണയോടെ നേരത്തെയുള്ള ഇടപെടലുകൾ സാധ്യമാക്കാനാണ് അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നത്. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ AF ആണ്. സ്വാഗതം സർ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചേഞ്ച് ദ നാരേറ്റീവ്, ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ സമൂഹം ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വേണ്ടത്?
2: ഇപ്പോൾ സൂയിസൈഡിനെ കാണുന്ന ഒരു രീതി തന്നെ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോപ്പിക്യാറ്റ് സൂയിസൈഡ് എന്ന് പറയും. അപ്പം വാർത്തകൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മെത്തേഡുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിന് സൂയിസൈഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പം സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ചേഞ്ച് നരേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ

0: മൂന്ന് വർഷമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു കോൾ ടു സ്റ്റാർട്ട് ആക്ഷൻ, അതായത് ആക്ഷൻ സ്റ്റാർട്ട് കോൺവെർസേഷൻ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഈ വർഷം അവർ പ്രധാനമായും ഈ ഒരു തീമിനെ അവർ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറ്റെല്ലാ മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെയും സൂയിസൈഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ചുറ്റു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ചുറ്റു നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം വഴി ലോകം മുഴുവനും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരംഭിച്ചിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഡയറക്റ്റായിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് അൻസാർ.
1: സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
0: അൻസാർ പറഞ്ഞു.
2: ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഈ ഞാൻ കാഴ്ചയില്ലാത്ത ഒരാളാണ്.
0: ഓക്കെ.
2: അപ്പൊ ഞാൻ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാ.
0: ഓക്കെ.
2: അപ്പൊ ഈ ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, അത് പ്രണയനൈരാശ്യം കാരണമാണോ അങ്ങനെ ഉണ്ടാവുന്നത്? അങ്ങനെയാണോ?
0: അല്ല, അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ഒരു കാരണമാണ് ഈ ബന്ധങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. അത് ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത നാളുകളിൽ അത് കൂടി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
2: അല്ല, എന്തിനിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു? ഈ ആത്മഹത്യ ചെയ്താൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ ഡോക്ടർ?
0: ഒരിക്കലും അങ്ങനെ പരിഹാരം ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരു സൊല്യൂഷൻ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത ഉള്ള ആൾക്കാർ മനസ്സിലാക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതൊരു സൊല്യൂഷൻ അല്ല ആക്ച്വലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് തോന്നുമെങ്കിലും മറ്റ് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
2: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ
0: ഡോക്ടർ? തീർച്ചയായും.
2: ഇതിന് പിന്തിരിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? അല്ലെങ്കിൽ പറ്റിയ വല്ല മരുന്നും ഉണ്ടോ, കണ്ടുപിടിച്ചിട്ടുണ്ടോ?
0: ധാരാളം ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും. അവരുടെ ഡിപ്രസീവായിട്ടുള്ള മൂഡ് മാറ്റുന്നതിനുള്ള മരുന്നും അവരുടെ നിലവിലുള്ള മാനസികാവസ്ഥ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ സൈക്കോളജിസ്റ്റും ഉണ്ട്. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് രണ്ടുപേരാണ്, സൈക്കോളജിസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റും ഉണ്ട്.
1: വിളിച്ചതിന് നന്ദി. ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി 12 മണിവരെയാണ്. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964431, മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496569631. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കേസസ് സാറ് നിരന്തരം കാണുന്നതാണ്. ഇപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അത്തരം പ്രവണതയുള്ളവരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നീട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതും അത് അങ്ങനെ ഒരു ശ്രമം തന്നെ തെറ്റായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്ന പലതരത്തിലുള്ള ആൾക്കാരെ താങ്കൾ ദിവസവും കാണുന്നതാണ്. അപ്പോൾ ഇതൊരു ഈ സൂയിസൈഡൽ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രാഥമികമായി ഒരു മാനസികാരോഗ്യ പ്രശ്നമാണോ അതോ അതിനെ ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി കാണേണ്ടതുണ്ടോ? അപ്പം കൂടുന്ന ഈ സൂയിസൈഡൽ

0: ഏറ്റു നോക്കുമ്പോൾ അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി കാണേണ്ടുന്ന ആവശ്യമുണ്ടോ?
1: അപ്പൊ ഞാൻ ബേസിക്കലി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ കൗൺസിലിംഗ് എന്നുള്ള നിലയിൽ ധാരാളം ആൾക്കാർ കൗൺസിലിങ്ങിനായിട്ട് വരാറുണ്ട്, ഈ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ. അപ്പോൾ ഇതിന് രണ്ടുമുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു മാനസിക പ്രശ്നവുമുണ്ട്, അതുപോലെ തന്നെ ഒരു പൊതുജനാരോഗ്യ പ്രശ്നവുമുണ്ട്. അപ്പം പൊതുജനാരോഗ്യ പ്രശ്നം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം ആൾക്കാരുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ അയൽവക്കക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പം മറ്റ് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് മറ്റാൾക്കാരുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിതൊരു വലിയ ലാർജർ ക്യാൻവാസിൽ കാണേണ്ടുന്നതും അഡ്രസ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, ഇത് പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ സൂയിസൈഡൽ ഐഡിയ വരാറുണ്ട്. ഇപ്പം മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരികയും സൂയിസൈഡൽ ഐഡിയേഷൻസ് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, അതുപോലെ തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ചലഞ്ചും ആണ്.
0: ഇപ്പോൾ ഒരു മരണം മാത്രമാണ് പരിഹാരം എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്താൽ മരിച്ചു പോകും, അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഒരുതരം എസ്കേപ്പിസം കൂടിയാണല്ലോ. അപ്പോൾ അത് ഇങ്ങനൊരു ഘട്ടത്തിലെത്തുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അപ്പോൾ താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്?
1: അതായത് ഇപ്പോൾ നമ്മളൊരു ഇഷ്യൂ ഫേസ് ചെയ്യണമെന്ന് വെച്ചോളൂ, അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, നമുക്കത് ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരികയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ സമയത്ത് അവരുടെ മനസ്സിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടണൽഡ് വിഷൻ എന്ന് പറയും. അതായത് ദെർ ഇസ് നോ എസ്കേപ്പ്, ദെർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ടണൽഡ് വിഷനിലേക്ക് സബ്സിക്വൻ്റ്ലി ഇവർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടണൽഡ് വിഷനിലേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡിൻ്റെ ടെൻഡൻസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പലപ്പോഴും ഇവർ മറ്റു ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ടണൽഡ് വിഷനിലേക്ക് വന്നിട്ട് ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള ഒരു കോർ ബിലീഫ് അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് സബ്സിക്വൻ്റ്ലി ഇത്തരത്തിലുള്ള അറ്റംപ്റ്റിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടണൽഡ് വിഷനിൽ നിന്ന് അവരെ മാറ്റി ഒരു പെരിഫറലിലേക്ക്, അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനകത്ത് നമുക്കൊരു ഇൻ്റർവെൻഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: നമുക്ക് അടുത്ത കോൾ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
0: ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ
1: സുരേന്ദ്രൻ, പറഞ്ഞോളൂ.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ഞാൻ പറഞ്ഞത് ആത്മഹത്യ പ്രവണതയെ പറ്റിയാണ് സംശയം.
1: അതെ അതെ.
2: പക്ഷേ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോ ഒരു വേറെ ഒരു പഴയ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ.
2: അത് അത് എന്തെന്ന് പറഞ്ഞാല് ഒരു ജീവി ജനിക്കുന്ന ദൈവം ദൈവം കരുതിയിട്ടുണ്ടാകുന്ന മൃത്യുകാലം ഇത് ദേശം മാറ്റി വയ്ക്കാൻ അരുതാർക്കുമേ. അത് അതുമാതിരി ആത്മഹത്യ ചെയ്യുന്നതും അവന് കൈമാവുമ്പോഴാണ് തോന്നുന്നത്. അല്ലാതെ
1: നമ്മുടെ ചോദ്യം എന്താണ് ആക്ച്വലി സുരേന്ദ്രൻ?
0: അതായത് ആത്മഹത്യ ആ മനുഷ്യന്റെ ആയുസ് തീരുമ്പോ സ്വാഭാവികമായ മരണത്തിന് പകരം ആ വ്യക്തി ആത്മഹത്യയിലൂടെ ആ ജീവിതകാലം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണോ എന്നും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അതൊരിക്കലും നമ്മുടെ ചോയ്സ് അല്ലല്ലോ. ഇപ്പം അതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈവൻ സുരേന്ദ്രൻ അതിനകത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നത് നമ്മുടെ ചോയ്സ് അല്ല, അത് ടൈം നമ്മളുടേതല്ല, ഒരുപാട് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഈ നമ്മൾ ജനിക്കുന്നതിനകത്ത് നമുക്ക് ചോയ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന മരണത്തിനകത്ത് നമുക്ക് ചോയ്സ് ഇല്ല എന്നുള്ളത് നമ്മൾ മോറലി അല്ലെങ്കിൽ ഫിലോസഫിക്കലി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റഡായിട്ട് കിട്ടും.

0: ഇരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അത് നമ്മൾ മാക്സിമം ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു മീനിങ് അല്ലെങ്കിൽ ഒരു അർത്ഥം, ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുക.
1: സംശയം മാറി എന്ന് വിചാരിക്കുന്നു വിളിച്ചതിന്, നന്ദി. അപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് കേരളത്തിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ആത്മഹത്യകൾക്കൊരു പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും സൂചിപ്പിക്കുന്നു. അപ്പോൾ കുടുംബങ്ങൾക്കുള്ളിലെ വൈകാരിക അന്തരീക്ഷത്തെക്കുറിച്ച് ഈ കണക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ കുടുംബം അല്ലെങ്കിൽ കുടുംബം നമ്മൾ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലോ ഒക്കെ ആണോ അല്ല ആന്തരികമായിട്ട് ഉള്ളിൽ വിള്ളലുകളുണ്ടോ എന്നുള്ളത്?
0: അത് ഈ അടുത്ത കാലത്ത് സൂയിസൈഡുകളുടെ എണ്ണം കൂടി വന്നതിന് ശേഷം വന്നിരിക്കുന്ന പല പഠനങ്ങളിലും അത് കാണുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കുറേ ചേഞ്ചസ്. അപ്പോൾ അതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ, അപ്പം ഇപ്പോഴത്തെ ഒരു ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സ്ഫുൾ ട്രാൻസിഷനാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പാരൻസിൽ നിന്ന് മാറി താമസിക്കുക എന്നുള്ളത് മിക്കവാറും ഫാമിലികളിലൊക്കെ തന്നെ ഒരു ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബലപ്രയോഗത്തിലൂടെയാണ് പല കുടുംബങ്ങളും, അല്ലാതെ ഒരു സ്മൂത്തായിട്ടുള്ള പല ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ പാരൻസും മക്കളും എല്ലാവരും കൂടെ തീരുമാനിച്ച് വളരെ സന്തോഷത്തോടെ മാറി താമസിക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ സ്മൂത്ത് അല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് സൗത്ത് കേരളയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള, പ്രത്യേകിച്ച് മെയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഈ ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണെങ്കിലും മറ്റ് പഠനങ്ങളിലും സൂയിസൈഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: നമസ്കാരം മാഡം.
1: പറഞ്ഞോളൂ പേര്.
2: ആ
1: ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ.
2: എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നം വരുമ്പോ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു.
0: എത്ര വയസ്സാണ് നമുക്ക്?
2: എനിക്കിപ്പോ 60 വയസ്സായി.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: എനിക്ക് എപ്പോഴും എപ്പോഴും ഈ ചിന്തയാണ് സാറേ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ കാര്യങ്ങളും മക്കളെ കുറിച്ചും കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അതിന് പിന്മാറുന്നുണ്ട്. പക്ഷെ അതൊരു ശാശ്വതമല്ല. എന്നുവെച്ചാൽ എന്തായാലും ചെയ്യണം എന്നുള്ള തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ,
2: ചെറിയ പ്രശ്നങ്ങൾ, വീട്ടു പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവണത്. അതിനോട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ പലരും പറയും, എന്റെ കുട്ടികൾ പറയും, ഈ നിയമം ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ സുഖമായി ജീവിക്കുന്നു, പോയാ പോയി, അത് നീ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞാണ് എന്നെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ മാറ്റിയെടുത്തെങ്കിലും പിന്നെ എനിക്ക് അടുത്ത നിമിഷം അത് ചിന്തിക്കേണ്ട അവസ്ഥ വീണ്ടും വരികയാണ്.
0: ഓക്കെ, അപ്പം മാഡം അതിനകത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ, അതായത് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സേവനം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം രണ്ട് രീതിയിൽ നമുക്കതിനെ സമീപിക്കാം. ഒന്നൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുക. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒരു മെൻ്റൽ ഹെൽത്ത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ.
2: അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവരെ ഉൾക്കൊള്ളില്ല. അവര് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ അവര് അവരോട് ചിന്തി അവരെയായിട്ട് ഞാൻ എന്ത് ഷെയർ ചെയ്യാറില്ല. ഷെയർ ചെയ്താൽ തന്നെ നടക്കൂല. അതന്നെ അവരായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാറില്ല. പിന്നെ ഒരു സൈക്കോളജിസ്റ്റിന് കാണാന്ന് വെച്ചാൽ എന്ത് ആവശ്യത്തിനാ നമ്മ അതിന് പോണ എന്താന്നൊക്കെ അവര് തിരക്കൂല. അപ്പൊ അതിന് ഒരു ഭയം
0: ഉണ്ടോള്ളത്? ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും? മൊബൈലോ ഫോണോ?
2: മൊബൈൽ ഫോണൊക്കെ വിളിച്ച് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എന്റെ പ്രയാസങ്ങള്.
0: ഓക്കെ, സുഹൃത്തുക്കളോട് സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു പ്രധാന

0: പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ദിശ എന്ന് പറഞ്ഞിട്ട് 10 56 10 56 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങും മറ്റ് സഹായങ്ങളും ഓൺലൈനായിട്ട് തന്നെ ഫോൺ വഴി തന്നെ മാഡത്തിന്
1: ലഭിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവര് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, എവിടുന്നാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, മക്കളുടെ ഫോൺ നമ്പർ പറയുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു.
0: അത് കുഴപ്പമില്ല മാഡം, ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി. കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്, എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കേട്ടിരിക്കാനും അതിനുള്ള എന്താണോ പരിഹാരം എന്നുള്ളത് പറഞ്ഞു തരാനും അവർക്ക് കഴിയും. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ കോൺടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാഡത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മാഡം സംസാരിക്കുന്ന സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.
1: അതിലാണ് സാർ എന്റെ ജീവിതം മുന്നോട്ട് പോണത്. അതും അത് സംസാരിക്കുമ്പോഴും വീട്ടിലുള്ളവര് വീട്ടിലുള്ളവര് പറയണത് നമ്മുടെ കുറ്റം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു, അതും ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ അവരില്ലാത്ത സമയം നോക്കിയൊക്കെയാണ് ഞാൻ പിന്നെ സംസാരിക്കുന്നത്. ഇതിപ്പോ അവരില്ലാത്ത സമയം നോക്കിയാണ് ഇപ്പൊ ഈ നമ്പറിൽ വിളിക്കണത് തന്നെ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരോടും തുറന്നു പറയാൻ പറ്റാത്തതിന്റെ. പിന്നെ സാറിനോടായിട്ട് ഇത്രയും പറഞ്ഞെന്ന് മാത്രം.
0: എന്നിട്ട്
1: നമ്മുടെ എന്റെ പേര് പറഞ്ഞ ഇത് എന്നെ അറിയണ പലരും ഉണ്ട്, ഈ കോള് അറ്റൻഡ് ചെയ്യുന്ന കേൾക്കുന്നവര് പലരും ഉണ്ട്. അപ്പൊ അവര് വിചാരിക്കും ഞാനാണത്, എനിക്കാണ് ഈ പ്രശ്നം എന്നൊക്കെ അവർക്ക് മനസ്സിലാവില്ലെന്ന് കരുതുന്ന പേര് പോലും ഞാൻ പറയാതെ ഇതിപ്പോ ഷെയർ ചെയ്തത്.
0: അതെ, തീർച്ചയായും. അപ്പോൾ മാഡത്തിന് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക, എന്ത് ചിന്തകളുണ്ടെങ്കിലും അത് മാഡത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഓൾറെഡി അവരെന്നെ പറയണത് എങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി, അവരൊക്കെ സുഖമായി ജീവിക്കും, അത് എന്റെ ദിവസത്തെ മുഖ്യ കാണുള്ളൂ ആർക്കായാലും, അതുകൊണ്ട് നീ അതിനെ ഒരിക്കലും പിന്നീടെത്തുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
0: അപ്പം ഈ നമ്മള് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസും മാഡത്തിന് കിട്ടും. അപ്പോൾ ഓൾറെഡി മാഡം ഓവർകം ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിലവിലെ ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ട്. മാഡത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അതിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
2: വിളിച്ചതിന് നന്ദി. സർ, ഇപ്പോൾ പുരുഷന്മാരെ സ്ത്രീകൾ എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ?
0: ഇപ്പം ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്, പക്ഷെ മരിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അത് ലോകത്തിലെ എല്ലാ സൊസൈറ്റികളിലും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് പുരുഷന്മാർ ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ലീത്തലായിട്ടുള്ള, അതായത് മരണകാരണമായിട്ട് തന്നെ വരണമെന്ന് ഉറപ്പ് വരുത്തുന്ന മെത്തേഡുകളാണ് പലപ്പോഴും അവർ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ഇപ്പോൾ കേരളത്തിലെ തന്നെ കണക്ക് നോക്കുമ്പോൾ 100 in 80 സൂയിസൈഡും പുരുഷന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫാമിലി പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ ആത്മഹത്യാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പൊതുവിൽ നമ്മുടെ സമൂഹവും മീഡിയയും വലിയ രീതിയിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് കുറേ കൂടെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പർ കുറച്ചുകൊണ്ട് വരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ സാർ, ഞാൻ ഇവിടെ 4ാം തറയിൽ നിന്നാണ്, ചിത്രലേഖ എന്നാണ് എന്റെ പേര്.
2: സ്വാഗതം, സംസാരിച്ചോളൂ.
0: ഓക്കേ, ചിത്രലേഖ പറഞ്ഞോളൂ.
3: സാർ, ഞാൻ ഈ ആത്മഹത്യ പറയുന്നത് കേട്ടു, പക്ഷേ എനിക്ക് ഞാൻ പലപ്പോഴും എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മനസ്സ് ഭയങ്കര, അതായത് നമ്മൾ ആരെയും ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ തന്നെ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഉദാഹരണം പറയട്ടെ സാറേ.
0: ഓക്കേ.
3: ഞാനാണെങ്കിൽ ആരെയും അങ്ങനെ ഇതുവരെ, എന്റെ അറിവിൽ എനിക്ക് 53 വയസ്സായി, ഞാൻ പറയാറൊന്നുമില്ല. ആരെങ്കിലും എന്റെ കൂടെ പറഞ്ഞാൽ തന്നെ ഞാൻ അവരെ വഴക്കേ പറയത്തുള്ളൂ, പ്രത്യേകിച്ച് കുട്ടികളെ പറയുന്നവരെ ഞാൻ വഴക്ക് പറയാം, അങ്ങനെ പറയരുതെന്ന്.

0: പക്ഷേ എനിക്ക് ഞാൻ എന്റെ ഒരു ടോപ്പിക്ക് പറയുകയാണ്. ഞാൻ
1: ഓക്കെ.
0: 23 വർഷം കൊണ്ട് ഞാൻ എന്റെ കുടുംബശ്രീ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു സാർ. ഞാൻ ഇത് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, 23 വർഷം ഞാൻ അതിലായിരുന്നു. ഞാൻ തുടങ്ങിയപ്പോ തൊട്ട് പ്രസിഡന്റ് ആയിട്ടും വേറൊരു വ്യക്തി സെക്രട്ടറി ആയിട്ടും ഞങ്ങൾ തന്നെ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു നല്ല രീതിയിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പെട്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു 4 വർഷം മുമ്പ് ഒരു വ്യക്തി ഇതിൽ വന്ന് ചേർന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരു 5 വർഷം മുമ്പ് അവളുടെ ആ കുട്ടി അതിന്റെ നാത്തുനിന്ന് വന്നു ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വന്നു ചേർന്നു. ചേർന്നതിന് ശേഷം എന്നെ ഒരുമാതിരി ഒരു കറാസ് ചെയ്യട്ടോ, കാരണം എനിക്കറിയാം ഞാൻ വലിയ പഠിത്തക്കാരിയൊന്നുമല്ല. എന്നിരുന്നാലും ഞാൻ കണക്കുകളൊക്കെ വളരെ മൈന്യൂട്ടാണ്. പഠിത്തമില്ല, കുറവാണെങ്കിലും എല്ലാം ഞാൻ കാര്യങ്ങളും 1 രൂപ പോലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഓണമാവുമ്പോ തിരിച്ച് എല്ലാവർക്കും കൊടുക്കുകയും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും എന്നെ ഇതിനകത്തുനിന്ന് മാറ്റണം ഇവർക്ക്. അപ്പൊ മാറ്റിയിട്ട് അവർക്ക് ആ സ്ഥാനം ആ കുട്ടിക്ക് കൊടുക്കണം, ആ പെണ്ണിന്. അങ്ങനെ ആയപ്പോഴുണ്ട് എനിക്കാണെങ്കിൽ പല പല പല പ്രശ്നങ്ങളും ഉണ്ട്. അത് നമുക്ക് സാമ്പത്തികമായിട്ടും വീട്ടിലും കുട്ടികളുടെ ഇതെല്ലാം ട്രസ്റ്റ് ആണ്, അതിന്റെ കൂടെയാണ് ഇതും കൂടെ. അങ്ങനെ ഇപ്പൊ ഈ ഈ വർഷം തന്നെ അപ്പൊ കുറെ ചെറിയ ചെറിയ മേന്യൂട്ടായ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴ് അതില് ഞങ്ങൾ അതായത് കുടുംബശ്രീയുടെ 4ാം ചിറ വാർഡിലെ ADS എന്ന് പറയും, ആ സ്ത്രീ എപ്പോഴും വരുമ്പോഴും എന്നെ ഒരുമാതിരി കറാസ് ചെയ്യും. ഇത്രയും വർഷമായില്ലേ, ഇനി മാറിക്കൊടുക്കും, അടുത്ത ആളിരിക്കട്ടെ. കാരണം ഈ പുതിയതായിട്ട് വന്ന കുട്ടിയും അവരും തമ്മിൽ നല്ല
1: കോണ്ടാക്ട്. അപ്പോ അതിനകത്ത്
0: ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ?
1: അപ്പോഴും
0: ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മാനസിക സംഘർഷം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാറുന്നുണ്ട്, ഞാൻ മാറിത്തരാം, അടുത്ത ആൾ ആരാന്ന് വെച്ചാൽ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ മാറാൻ സമയത്ത് ഈ സെക്രട്ടറി പറയാൻ, എടി നീ മാറരുത്, ഇത്രയും വർഷം നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളായിട്ട് തന്നെ തീരണം എന്ന് പറഞ്ഞ വ്യക്തി പോലും അവരിലെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ആ പെണ്ണിന്റെ അടുത്ത് തിരിഞ്ഞ് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ മാറാൻ വേണ്ടിട്ട് ഈ ADSഉം അതിലുള്ള ഒരു 2-3 അംഗങ്ങള്, അംഗങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അപ്പൊ ഞാനിത് അറിയുന്നില്ല, അവരോടനെ ആക്ഷേപിച്ചിരിക്കണമെന്ന്. എനിക്കാണെങ്കിൽ സാറേ ഞാൻ ഇതാ പൊട്ടി കരഞ്ഞു പോകുന്നു കേട്ടോ. ഞാൻ ആരെ ആക്ഷേപിച്ച് ചിരിക്കാനോ ആരെ ഒന്നും കുറവ്, പലർക്കും പല കുറവുകളും കാണും, അങ്ങനെ ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പൊ ഈ ഇവരിങ്ങനെ ചിരിച്ചു എന്ന് അതിലുള്ള ഒരു വ്യക്തി ആ സെക്രട്ടറി തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, എടി നീ മാറണം എന്ന് പറഞ്ഞപ്പോ അവര് മൂന്നുപേരും ചിരിച്ചത് കണ്ട, നീ മാറരുത് എന്ന്. അപ്പൊ ഇവരിങ്ങനെ ചിരിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങ് മാനസികമായി ഞാനങ്ങ് ആകെ തകർന്നു പോയി. എന്നെ കളിയാക്കി ചിരിക്കൊന്നും ഒരു ഇതില്ല, കാരണം
1: അതെ മനസ്സിലായി, എനിക്ക് സന്ദർഭം മനസ്സിലായി. അപ്പൊ അതിനകത്ത് ചിത്രലേഖ
0: ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തീർന്നു, ഇതുകൂടെ പറഞ്ഞോട്ട് വേറെ കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ അതിന് തുടരാനുള്ള ഒരു മാനസിക അവസ്ഥ തോന്നിയില്ല. എന്നെ ആശ്രയിച്ച് ചേച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പിറ്റേ ആഴ്ച ചെന്നിട്ട് പറഞ്ഞു ഞാൻ തുടരുന്നില്ല, ഞാൻ മാറുന്നുണ്ട്, എനിക്ക് ഇനി തുടരാൻ താല്പര്യമില്ല, ഇത് തിരിച്ചു എന്നെ. കാരണം എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമായിട്ട് പറയുകയോ ലോൺ എടുത്താൽ അടയ്ക്കാതെ എന്തെങ്കിലും ഒരു ഒരു മൈന്യൂട്ടായ ഒരു പ്രശ്നം എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഓക്കെ. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ അങ്ങ് ഞാൻ പറഞ്ഞു ഞാൻ മാറിത്തരാണ്, മാറിത്തരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കണക്കുകളെല്ലാം കൂട്ടി തിട്ടപ്പെടുത്തി. ഞാൻ അപ്പോഴാണ് ഈ പുതിയതായിട്ട് അതായത് ഈ 4 വർഷം കൊണ്ടുള്ള ആ പെണ്ണ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി പ്രസിഡന്റ്, എന്റെ സ്ഥാനം അവൾക്ക് അങ്ങ് കൊടുത്തു. അപ്പോഴുടനെയാണ് അവരെന്ത് ചെയ്തത്, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ സാറേ, ഞാൻ മാറി മാറി കഴിഞ്ഞു ഉടനെ തന്നെ സാറേ, ഇത്ര 23 വർഷം അവര് നടത്തിയിട്ടില്ല. ഈ ഞാൻ മാറിയതും പിറ്റേ ആഴ്ച തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുണ്ട്, എന്നാൽ ഞാൻ ആ പെണ്ണുമായിട്ടൊന്നും സംസാരിക്കാനോ എടുക്കാനോ പോയിട്ടില്ല. ഈ ചിരിച്ച വ്യക്തി തന്നെ ആ പെണ്ണിനെയും കൊണ്ടുവന്ന് അതിനകത്ത് ചേർത്തിട്ട് ഈ വർഷം അവര് ഓണം ഭയങ്കര 3 കൂട്ടം
1: പ്രബവനത്തെ വെച്ച് ആൾക്കാരെ. നമ്മുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണ് ആക്ച്വലി ചിത്രലേഖ?
0: ഞാൻ അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോ എനിക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തന്നെയായിരുന്നു
1: എന്റെ ഇത്. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെയാണ് എങ്ങനെയാണ് അതെ മനസ്സിലായി, എങ്ങനെയാണ് അത് നേരിടുക എന്ന് ചോദിച്ചാല് ഇത് നമ്മുടെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ മറ്റു ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതായത് നമ്മൾ മറ്റാൾ സമൂഹവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതുപോലെ പല ഗ്രൂപ്പുകൾ, പല സംഘടനകൾ, പല ഓർഗനൈസേഷൻസ്, സോഷ്യൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പാവുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിനകത്തൊക്കെ തന്നെ ഓരോ ആൾക്കാരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടറും അവരുടേതായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത് വളരെ പ്രധാനം.

0: ഫെയ്ത്ത്ഫുൾ ആയിട്ടും സിൻസിയർ ആയിട്ടും കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകും. അല്ലാതെ മറ്റൊരാള് എങ്ങനെ ചെയ്യുന്നു അത് നമ്മളുടെ ഒരു മാനസികാവസ്ഥയെ ബാധിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ അല്ലെങ്കിൽ
1: ഞാനിതങ്ങ് മാറിക്കൊടുത്ത് ഞാൻ മാറിക്കൊടു അപ്പൊ എനിക്കങ്ങ് ഭയങ്കര സംഘർഷമായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിനക്ക് വേറെ ജോലിയില്ലേ? ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേറെ ജോലിയില്ലേ? നീ ഇത്രയും ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോയിട്ട് നിന്നെ വേണ്ടാത്തടത്ത് നീ പിന്നെ എന്തിനാണ്? നീ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ലെവലിൽ വന്നത്? നീ ഇനി ഇതിനെ ഈ പേരും പറഞ്ഞ് നീ ആത്മഹത്യ ചെയ്യാൻ പോണാന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞ് പാവം ആ മനുഷ്യന് എത്ര ദിവസം ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നത്.
0: അതെപ്പോഴും നമ്മുടെ ഒരു മാനസിക പ്രശ്നങ്ങളിൽ നമ്മുടെ ഒരു ഫാമിലി സ്പൗസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ചിത്രലേഖ വളരെ നല്ല രീതിയിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു വിമണാണ്, നല്ലൊരു കെയർ ചെയ്യുന്നൊരു ഹസ്ബൻഡുണ്ട്. അപ്പോൾ മറ്റ് പല കാര്യങ്ങളിലും ലൈഫിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ചിത്രലേഖയുടെ ലൈഫിൻ്റെ ഒരു അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തിനകത്ത് മാത്രം നമ്മൾ സ്റ്റക്കപ്പ് ആയി പോകാതെ.
1: എനിക്ക് തയ്യലാണ് സാറേ. അപ്പൊ കടയിൽ വരുന്ന കുട്ടികളെടുത്ത് പറഞ്ഞ എന്റെ അപ്പൊ അവര് പറഞ്ഞ എന്തെന്നാ, ചേച്ചിക്ക് വേറെ ജോലിയില്ലേ? ചേച്ചി ചേച്ചിക്ക് അവിടെ പോയി ഇങ്ങനെ അവളുമാരോ ഇത് കാണുന്നതിനെക്കാട്ടില് ഇവിടെ ഇരുന്ന് ഒരെണ്ണം കൂടെ തച്ചു കൊടുക്കാം ചേച്ചിക്ക്.
0: എന്തായാലും ചിത്രലേഖ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ കാര്യങ്ങളൊന്ന് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നല്ല ഒരു ലൈഫ് ഉണ്ടാവട്ടെ.
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി. ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞതുപോലെ ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മുടെ യൗവനവും സമയവും അധ്വാനവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും ചിലപ്പോൾ ഒരു കുടുംബം, അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ ഒരു പ്രസ്ഥാനം. അപ്പം ഒരു ലൈഫിൻ്റെ മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗത്തോടോ ഒക്കെ നമ്മൾ 10, 25, 30 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ അപ്രസക്തരായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പരിഗണനയോ സ്നേഹമോ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണല്ലോ. ഇനി മുതൽ ഞാൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ ഇല്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ, എന്താണ് നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്?
0: അപ്പം നമ്മുടെ ലൈഫിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ സാധാരണ പറയാറുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ബെസ്റ്റായിട്ടും ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും സിൻസിയറായിട്ടും ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് അതിനെ ഇൻടാക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അത് വിട്ടുകളയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ അത് റീസണബിളായിട്ടുള്ളൊരു അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷം പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിട്ട് കളയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വാശി പോലെ അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ടുള്ളൊരു അറ്റാച്ച്ഡ് ആയിട്ട് അത് കിടക്കുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എപ്പോഴും ആൾക്കാരുടെ ഒരു ലൈഫിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി, ഒരു സിഗ്നിഫിക്കൻസ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവരെ ജീവിതത്തിൽ തന്നെ ശ്രമിക്കുന്നത്. അത് ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കണ്ടെത്താൻ
2: വേണ്ടി,
0: അതെ, വാലിഡേഷൻ. അപ്പോൾ അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രയോറിറ്റൈസ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇതുപോലുള്ള റിപ്രക്കേഷൻസ് നമ്മുടെ ലൈഫിനെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി സിസ്റ്റം ഉണ്ട്. ഈവൻ പുള്ളിക്കാരിയുടെ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ പുള്ളിക്കാർക്ക് ഉദ്ദേശിച്ച പോലെ വരാൻ പറ്റിയില്ലെങ്കിലും മറ്റ് കാര്യങ്ങളിൽ അപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടീവാണ്, അപ്പോൾ അതുപോലുള്ള മറ്റ് റോൾ, ആസ് എ വൈഫ് എന്നുള്ള റോൾ, ആസ് എ മദർ എന്നുള്ള റോൾ, ഈവൻ സെക്രട്ടറി എന്നുള്ള റോളിന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും മറ്റ് മീനിങ് കണ്ടെത്താനുള്ള റോളുകളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ റോളുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ സിഗ്നിഫിക്കൻ്റ് ആക്കുന്ന ഒന്നല്ലെങ്കിൽ വേറൊരു മേഖലയിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
2: അടുത്ത ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം,
0: പറഞ്ഞോളൂ. പേരെന്താണ്?
3: എന്റെ പേര് കടക്കാവോ പ്രേമചന്ദ്രൻ, കണ്ണമൂല എന്നാണ് വിളിക്കുന്നത്. ഈ ആത്മഹത്യയെ പറ്റി എന്നും പത്രത്തിൽ വായിക്കാവുണ്ട്. അപ്പൊ സാഹചര്യമാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ സമൂഹത്തിലൊരു ബോധവൽക്കരണത്തിലൂടെ
0: തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും ഓരോ തീം സെലക്ട് ചെയ്യുന്നതും അത് എത്രത്തോളമാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ആ വ്യക്തിയെക്കാൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഈ അവയർനെസ്സിൻ്റെ ആവശ്യകതയുടെ പ്രാധാന്യം ഊന്നിക്കൊണ്ടാണ്.
3: സാർ, ഇപ്പോഴത്തെ യുവതലമുറ പോലും നിസ്സാര കാര്യങ്ങൾക്ക് ഒരു ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടികൾ വരെ പത്രത്തിൽ മിക്കവാറും ഒക്കെ വായിക്കാറുണ്ട്. പെട്ടെന്നുള്ള

0: മനസ്സിന്റെ ഒരു ഇതായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്, ആലോചിച്ചിട്ടില്ല
1: അതെ
0: അല്ലെ സാർ?
1: അതെ, പല കാരണങ്ങളാണ് പലപ്പോഴും ഇപ്പം സൂയിസൈഡിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്തായിട്ട് സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
0: അതും കൊച്ചുകുട്ടികളുടെ
1: കുട്ടികളുടെ സൂയിസൈഡുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
0: അപ്പൊ എന്തായാലും ഇത് സമൂഹത്തെ ഒരു ബോധവൽക്കരണത്തിലൂടെ കുറേ പേരെങ്കിലും പിന്നാകുന്നാണ് എന്റെ ഒരു വിശ്വാസം.
1: തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തില് പാരന്റ്സും അതുപോലെ തന്നെ അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ അതെ ടീച്ചേഴ്സും പ്രായപൂർത്തിയായ ആൾക്കാരുടെ കാര്യത്തിൽ സമൂഹത്തിൽ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരും ഈ കാര്യത്തിൽ ബോധവാന്മാരാകുകയാണെങ്കിൽ ഈ ഉയർന്നു വരുന്ന സൂയിസൈഡുകളുടെ എണ്ണം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രാരംഭ സൂചനകൾ എന്തൊക്കെയാണ്?
1: ഇപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് റിഡ്യൂസ്ഡ് ടോക്ക്, അതായത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് കുറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളുടെ ഒരു അടുത്ത ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരാൾ നമ്മുടെ ഫാമിലി മെമ്പർ പെട്ടെന്ന് സംസാരിക്കാതെ ആവുന്നു, ഒരിടത്തിരിക്കുന്നു, മുമ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും എൻജോയ്മെൻ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ക്ഷീണിച്ചിരിക്കുന്നത് പോലെ തോന്നുകയാണ്, ഒന്നിനകത്തും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പോലെ തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഐസൊലേറ്റഡായിട്ട് മാറി നിൽക്കുക, ഒറ്റയ്ക്ക് നിൽക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു പ്രൈമറി മാർക്കേഴ്സായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആക്ച്വലി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ റിപ്പറ്റേറ്റീവായിട്ട് ഇപ്പോൾ സൂയിസൈഡൽ ഐഡിയ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് വരുവാണെങ്കിൽ അവർക്ക് വിളിക്കാനും സംസാരിക്കാനും ഒന്ന് വെന്റിലേറ്റ് ചെയ്യാനും അവരുടെ ആ ഒരു ടണൽഡ് വിഷൻ മാറ്റി ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ലൈഫിനെ കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ്.
2: നമുക്ക് അടുത്ത ആളാരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
3: മലപ്പുറം ജില്ലയാണ്.
2: സംസാരിച്ചോളൂ.
3: ഹലോ.
1: ആ പറയണം.
3: ഹലോ ഡോക്ടർ, പൊതുവേ ഇപ്പൊ ഈ കൂട്ടുകുടുംബത്തിന് മാറ്റം വന്ന് ഈ അണുകുടുംബമായി ഇപ്പൊ ഈ പ്രവണത, ഇപ്പൊ പറഞ്ഞത് ചെറിയ നിസ്സാര കാര്യത്തിന് കുട്ടികൾ പോലെ ഫോണ് വാങ്ങിച്ചാലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണദോഷിച്ച് ചീത്ത പറയാ പഠിക്കാത്തതിന് പറഞ്ഞാലൊക്കെ കുട്ടികളും വരെ ഇതിന് മുതിരിയാണല്ലോ ആത്മഹത്യക്കൊക്കെ. ഇങ്ങനെ അപ്പൊ പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല, ഒരു 50 വർഷം മുമ്പത്തെ ഒന്നും ഇത്ര ഉണ്ടായിരുന്നില്ല ആത്മഹത്യ പ്രവണത. ഇത് പ്രവണത ഈ എന്ത് മാനസിക നിലയിലുള്ള മാറ്റം, അതോ മാറ്റി ജീവിത രീതി എന്തത് വർദ്ധിക്കാൻ കാരണം എന്ന് എന്തെങ്കിലും പഠനം ഉണ്ടായിട്ടുണ്ടോ?
1: പൊതുവിൽ അത് വിലയിരുത്തപ്പെടുന്നത് കുട്ടികളുടെ കാര്യത്തിൽ പാരന്റിങ് സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്ന ഒരു മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെ കൂടുതലായിട്ടും പാമ്പർ ചെയ്ത് വളർത്തുന്ന ഒരു സാഹചര്യം, അതായത് ഒരുപാട് ലാളിച്ച് ചെറിയ പ്രായത്തിലൊക്കെ വളർത്തുമ്പോൾ അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പ്രിപ്പയർ ആവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇതിന് തൊട്ട് മുന്നേ വിളിച്ച കോളറും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ ആത്മഹത്യ. അപ്പോൾ കുട്ടികളെ നമ്മൾ അവരെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റാക്കുക എന്നുള്ളത് പാരൻസിൻ്റെ വളരെ പ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒന്നും നമുക്ക് അതിനകത്ത് പ്രാഥമികമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പാരൻസ് പലപ്പോഴും പല പാരൻസും നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് ഓവറായിട്ട് പാമ്പർ ചെയ്യുന്നത് വഴി അവർക്ക് ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്തതും, അതായത് കുട്ടി സന്തോഷത്തോടിരിക്കുക എന്നുള്ള ഒരു ഗോളിൽ മാത്രമാണ് പല പാരൻസും കുട്ടികളെടുത്ത് ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമല്ല നമുക്ക് കിട്ടുക. നമ്മൾ വളരെ ടഫായിട്ടുള്ള പലപ്പോഴും നോ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കത്തില്ല, ചില കാര്യങ്ങളിൽ ഫെയിലായി പോവും. അപ്പോൾ അങ്ങനെയുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊരു ട്രെയിനിങ് ചെറിയ പ്രായത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ പാരൻറ്റിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് കുട്ടികൾ ഇത്രയും വൾണറബിൾ ആവുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുട്ടികളൊക്കെ തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് പിന്നീട് വരാനായിട്ട് സാധ്യത കൂടുതൽ. അതേസമയം ഈസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ കൂടുതലും വീക്ക് ആയിട്ടുള്ള സിനാരിയോയിലായിരിക്കും പിന്നീട് വരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്ട്രോങ്ങറാണ് ആക്കുന്നത് ആക്ച്വലി, അല്ലാതെ വീക്കറല്ല ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കുട്ടികളെ യഥാർത്ഥത്തിൽ ഹെൽപ്പാണ് ചെയ്യുന്നത്. പാരൻസ് അത്

0: പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു പരിധിവരെ റീസണബിൾ ആയിട്ട് അവർ ലൈഫിലെ ടഫ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ലോങ്ങർ ആയിട്ട് അവരെ പേഴ്സണാലിറ്റി അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ചില ആൾക്കാർ ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ അത്തരം വിഷാദപരമായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് പുറമേ ആ ഒരു മൂഡ് സ്വിങ് ഒക്കെ കാണിക്കാറുണ്ട്. ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ അടുത്ത ആൾക്കാരോട് പറയുക, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പുറമേക്ക് ചിരിച്ചുല്ലസിച്ച് നടക്കും. വേറെ എനിക്ക് യാതൊരു പ്രശ്നമുണ്ടെന്ന് ഒരു മനുഷ്യനെ അറിയരുത് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു മാസ്ക് ഇട്ടിട്ടിട്ട് നടക്കും. എന്ത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറമേക്ക് ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഗുരുതരമായ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അറിയാനും സാധിക്കത്തില്ല. ചില അപ്പോൾ ഒരു സഹായം കിട്ടുന്നതും അതിനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്?
0: ഇപ്പം ജനറലി സൂയിസൈഡിൻ്റെ ഒരു ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയുന്നത് ഡിപ്രഷനും ആൽക്കഹോളുമാണ്. അതായത് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിംറ്റംസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ആൽക്കഹോളും കൂടെ വരുമ്പോഴാണ് ആക്ച്വലി കൂടുതൽ ആൾക്കാരും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നത്. അതേസമയം ഈ പറഞ്ഞ പോലെ ലൈഫിലെ വളരെ പെട്ടെന്നുണ്ടാവുന്ന സിനാരിയോ, ഇപ്പോൾ പിന്നെ അവർ ഫേസ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അവർ അവരുടെ ഉള്ളിൽ എന്താണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതായിരിക്കില്ല അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് പുറത്തേക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി നമ്മുടെ അടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. അപ്പം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ ഗുഡ് പറയണം, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്കായിട്ടുള്ള പാർട്ടി, ചിലപ്പോൾ അത് വീക്കായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ ലോവർ ആയിരിക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യം ലൈഫിൽ ഫേസ് ചെയ്യുമ്പോൾ പുറമേ കാണിക്കുന്നത് അതായിരിക്കില്ല. ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാലും സ്റ്റോറീസ് എടുത്ത് നോക്കിയാലും നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാലും അവരെ റിയൽ ലൈഫ് ആയിരിക്കില്ല ആക്ച്വലി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷനായിട്ട് നിൽക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ലൈഫ് എപ്പോഴും ഫ്രീ ആയിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഓപ്പണായിട്ട് വരികയാണെങ്കിലാണ് നമുക്ക് ലൈഫിനെ ലൈറ്റായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹാർഡ് ആയിട്ടുള്ള സിനാരിയോ ആയിരിക്കും ഉണ്ടാവുക.
1: നമുക്ക് അടുത്ത ആളാരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്.
0: പേരെന്താണ്?
2: എന്റെ പേര് സന്തോഷ് എന്നാണ്.
0: ഓക്കെ, പറഞ്ഞു.
2: ഞാനൊരു 20 വർഷമായിട്ട് ആക്സിഡന്റിൽ പറ്റിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കിടക്കുമല്ല, ഒരു ബ്ലൈൻഡ് ആയ വ്യക്തിയാണ്. ഈ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഇത് പറയാൻ വേണ്ടിയാണ്. നമ്മളെ ആത്മഹത്യ ചെയ്യുന്ന ഒന്നിനെ ഒരു പരിഹാരമല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാരണം ഈ 20 വർഷമായിട്ടും, കാരണം 10-25 വയസ്സ് വരെ ഞാൻ അടിച്ചു പൊളിച്ച് നടന്ന വ്യക്തിയാണ്.
0: ഇപ്പൊ എത്ര വയസ്സായി?
2: എനിക്ക് 45
0: വയസ്സുള്ളൂ.
2: അപ്പൊ ഞാൻ അതേവരെ ഞാൻ ഒരു ഡ്രൈവറായിരുന്നു. അപ്പൊ അതുവരെ അടിച്ചു പൊളിച്ച് നടന്ന ഒരു വ്യക്തി ഇപ്പോ രണ്ടു കണ്ണും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മള് ഈ വിളിക്കുന്നവരൊക്കെ ഒരു നമ്മൾക്ക് ഉൾക്കൊള്ളാമെന്ന് കരുതിൽ കൂടുന്ന നമ്മൾ ആഗ്രഹങ്ങളും മോഹങ്ങളും വെക്കുന്നോണ്ടാണ് ഈ ആത്മഹത്യ വരുന്നത്. എനിക്കൊരു സംശയം. രണ്ടാമത്, നമ്മൾ നമ്മളെക്കാട്ടിലും താഴെയുള്ളവരെ ചിന്തിക്കുക എന്നുള്ളതുണ്ട്. നമ്മളെക്കാട്ടിലും സുഖമില്ലാത്തവരോ ഇല്ലെങ്കിൽ സാമ്പത്തികമായി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മളെക്കാട്ടിലും താഴെയുള്ളവർ, നമ്മളെക്കാട്ടിലും കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മഹത്യ ടെൻഡൻസി കുറയും. പിന്നെ രണ്ടാമത് എന്നുള്ള ഒരു വീട്ടിലുള്ള ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ, ഒരിക്കലും ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും തമ്മിൽ തന്നെ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. അവര് വന്നോ മൊബൈൽ നോക്കി, നാലാൾക്കാരുണ്ടെങ്കിൽ നാലാളും നാല് മൂലക്കായി ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അതൊരു ആത്മഹത്യക്ക്, കാരണം നമ്മള് ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാള് അവരോട് നമുക്ക് കാര്യം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. എല്ലാം ഷെയർ ചെയ്യണം. ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു ടെൻഷൻ അത് നമുക്ക് ചിലപ്പോൾ അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ അവരൊന്ന് പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ മതി, ആ ഒരു ആത്മവിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനും കൂടെ പറ്റും എന്ന എന്റെ വിശ്വാസമാണ്. കാരണം 20 വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
0: തീർച്ചയായിട്ടും സന്തോഷം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുക, നമ്മൾ ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺവെർസേഷൻ. നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ താരതമ്യം ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെസ് ഫാക്ടറാണ്. സന്തോഷിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ?
2: ആത്മഹത്യക്കാൻ ശ്രമിച്ചതുമാണ്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എന്റെ അമ്മ, എന്റെ വീട്ടുകാർ എന്നൊരു ചിന്തയുണ്ട്. കാരണം പ്രായം 18 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഒരു മകൻ മരിക്കുമ്പോൾ അമ്മയുടെ ജീവിതം എന്തായിരിക്കും? എന്നെ കൊണ്ടൊന്നും കഴിയില്ലായിരിക്കാം, കുടുംബം നോക്കാനൊന്നും കഴിയില്ലായിരിക്കാം. പക്ഷെ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കാം എന്നെ ഇത്ര വയസ്സ് വരെ പോയിട്ട് വളർത്തിയൊരു അമ്മ? നമ്മൾ അതിനൊക്കെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇപ്പൊ കുട്ടികളിലായാലും ഇപ്പൊ ഒരു നീറ്റ് പരീക്ഷ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം എഴുതി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത ചോയ്സ് നമ്മൾ ചോയ്സ് ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ ഒരു ഒന്ന് പരീക്ഷ എഴുതി കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയില്ല, അതിനൊക്കെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് പറ്റുന്നതെന്ന് ചിന്തിക്കാനുള്ളത്. ഒന്നാമത് കുടുംബ അണുകുടുംബങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കാത്തത് കൊണ്ടാണ് പ്രധാന വിഷയം.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം, അതെ തീർച്ചയായിട്ടും, സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിന്റെ ജീവിതത്തിന്റെ ഒരു അർത്ഥം വളരെ നല്ല രീതിയിലാണ്. അതായത് ഈ പറഞ്ഞ പോലെ സന്തോഷ് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, സന്തോഷിന്റെ പാരൻസ് ഉണ്ട്, അവരുടെ ലൈഫ് ഫുൾഫിൽഡ് ആവുന്നത് സന്തോഷിനെ കാണും. ഓക്കെ, സന്തോഷ് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സന്തോഷിന്റെ ജീവിതം ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ അവർക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തി ഭൂമിയിലുള്ളത് വലിയ രീതിയിലുള്ള ഒരു മീനിങ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ സന്തോഷിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: വിളിച്ചതിന് നന്ദി. സർ, ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എനിക്കിനി ജീവിതം മതിയായി, ഇനി എനിക്ക് ജീവിക്കേണ്ട എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആത്മഹത്യയെപ്പറ്റി സംസാരിക്കുന്നവരോ ശ്രമിക്കുന്നവരോ ഒക്കെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടല്ലോ. അപ്പോൾ ആൾക്കാരെ പേടിപ്പിക്കാൻ, ഇപ്പോൾ വീട്ടുകാരെ ഒന്നും ഭയപ്പെടുത്താൻ ഒക്കെ ചെയ്യുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഇത് ഈ അനുമാനം എത്രത്തോളം അപകടകരമാണ്?
0: ഇപ്പോൾ ചില വ്യക്തി വൈകല്യങ്ങളുണ്ട്, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട് സെൽഫ് ഹാം പോലുള്ള. അപ്പോൾ അത് ഒരു ഇമ്പൾസീവായിട്ടുള്ള, അതൊരു മൂഡ് വേരിയേഷൻ വരുന്നതുകൊണ്ടും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് ഈ പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ഹാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടുന്നൊരു മാനസിക പ്രശ്നമാണ്. കൂടുതലും പെൺകുട്ടികളിലാണ് അത് കാണുന്നത്. ഒരു അറൗണ്ട് ഏജ് ഗ്രൂപ്പ് 15 to 30 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് പാസ്റ്റിലുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആൽക്കഹോളും ഡിപ്രഷനും പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ് പാസ്റ്റിലുള്ള അറ്റംപ്റ്റ്സ്. അപ്പോൾ അങ്ങനെ ഉള്ളവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുകയും അവരെ റിക്കറൻ്റായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള അറ്റംപ്റ്റ്സിൽ നിന്ന് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം.
1: അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സംസാരിച്ചോളൂ
0: റഹീമ, പറഞ്ഞു.
3: ഡോക്ടറെ, എന്റെ ഒരു മോള് ആത്മഹത്യ ചെയ്തായിരുന്നു.
0: ഓക്കേ.
3: അതിന്റെ മോളും ഇപ്പൊ അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള ഇതാപ്പെടും.
0: ഓക്കേ. എത്ര വയസ്സാണ് ചെറുമോക്ക്?
3: മോൾക്ക് ഇപ്പൊ 19 വയസ്സായി.
0: ഓക്കേ.
3: 2 വയസ്സിൽ മരിച്ചതാ അവളുടെ അമ്മ.
0: ഓക്കേ.
3: ഇപ്പൊ അവള് എന്തോ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ കൈമുറിക്കുക, ഉടനെ ടെറസിന്റെ മണ്ടേന്ന് ചാടാൻ തുടങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാ.
0: ഓക്കെ. നമ്മളിപ്പോ നിലവില് കാണിച്ചായിരുന്നോ ആരെങ്കിലും ഹോസ്പിറ്റലിലോ മെന്റൽ ഹെൽത്ത്?
3: അങ്ങനെ കാണിച്ചായിരുന്നു. കാണിച്ചപ്പം ഡോക്ടർ എന്തോ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അവര് കൊല്ലത്ത, ഞങ്ങൾ പത്തനംതിട്ടയില.
0: ഇപ്പം നമ്മുടെ ഡൗട്ട് എന്താണ് ആക്ച്വലി? നമ്മളിപ്പോ ഈ ഒരു കാര്യത്തിലൊക്കെ അത് അവര് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിനകത്തുള്ളൊരു സംശയം എന്താണ്?
3: സംശയം എന്തെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ പറഞ്ഞാലും ഉടനെ കഥ അടച്ച് ഇരിക്കുക. പിന്നെ ഇപ്പൊ ഞാൻ പോകും ട്രെയിൻ, അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താ, അപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പോയി ചാടും അല്ലെങ്കിൽ ഞാൻ പോകും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ഫോൺ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് മോൾ ഇതുപോലെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നാലാം ദിവസം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു വിളിച്ചു വന്നു.
0: അപ്പൊ അതിനകത്ത് ഒരു കാര്യം അമ്മ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഫേസ് ചെയ്യുന്നത്. അപ്പോ ഈ കുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അതായത് ആ കുട്ടി ഇപ്പൊ ആരാണ്,
3: ആൾക്കാരെല്ലാം ഭയങ്കര ഇതാ ഡോക്ടറെ, അവരെല്ലാരും കുട്ടിയെ ഒറ്റപ്പെടുത്തുക, കരഞ്ഞോണ്ട് പറയാ, ഇപ്പൊ കോളേജിൽ പഠിക്കാ അവള്.
0: ഇപ്പൊ ആരുടെ കൂടെ ഉള്ള ചെറുമോള്?
3: പിന്നെ അവിടെ പിന്നെ ഫാദറിന്റെ അമ്മായിയും ഫാദറും ഉണ്ട്, അങ്ങനെ ഒരുത്തനുണ്ട്, അവൻ മിണ്ടത്തുമില്ല അവളോട്. അതുകൊണ്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇതാ, എന്നോട് എപ്പോഴും വിളിച്ചിട്ട് സങ്കടപ്പെടും, ഞാനെന്താ ചെയ്യാനായിട്ട്.
0: അപ്പൊ അത് അമ്മയുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരോട് പ്രോപ്പറായിട്ട് ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
3: അപ്പൊ അവര് ഇവിടെ നിർത്താന്ന് പറഞ്ഞ അവൾ കോളേജിൽ പഠിക്കുക, അപ്പം പോകാനും വരാനും ബുദ്ധിമുട്ടാ, അപ്പൊ അതുകൊണ്ട് കൊണ്ടുവന്ന് നിർത്താനും ഇതില്ല. അപ്പം ഫാദർ ആണെങ്കിലും ഇവിടെ പിന്നെ ബാംഗ്ലൂരിൽ ജോലി, അവന് അപ്പൊ അവൻ പോകും, കൂടെ കൂടെ പോയേക്കും, എങ്ങനെ ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും. ഇപ്പം വയസ്സായ ഒരു വാപ്പമായ അവിടെ ഉള്ളത്, അപ്പൊ അവര് എപ്പോഴും ഇവളെ നോക്കിക്കൊണ്ടിരിക്കും, ഇവള് എന്തോ പറഞ്ഞാലും ആരെന്തോ പറഞ്ഞാലും ഉടനെ കൈമുറിക്കുക, അത് ചെയ്യുമ്പോ ഇത് ചെയ്യുമ്പോ ഭയങ്കര പ്രയാസത്തിൽ.
0: എന്തായാലും മുൻപത്തെ പോലെയല്ല ഇപ്പൊ, കുറച്ചും കൂടെ സർവീസുകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം മോള് സ്കൂൾ കോളേജിൽ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്, ഇപ്പൊ കോളേജിൽ തന്നെ കൗൺസിലിങ്ങിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അപ്പൊ മുമ്പത്തെ കാലം ഇപ്പൊ മോക്ക് തന്നെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണമെങ്കിൽ മുമ്പത്തെ പോലെയല്ല, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളും സപ്പോർട്ട് സിസ്റ്റവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ഈ ചെറുമകൾ സീക്ക് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്കായിരിക്കാം.
1: ഓക്കെ ഓക്കെ, വിളിച്ചതിന് നന്ദി. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ പരിപാടിയുടെ സമയം പൂർത്തിയാവാറായി. അപ്പോൾ പൊതുവേ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണത കാണിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഒന്നാമത് നമ്മൾ അവരോട് ഒരു തർക്കിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ അവരിപ്പോൾ നേരിടുന്ന പ്രശ്നത്തിന് നിസ്സാരവൽക്കരിച്ച് കാണരുത് എന്നുള്ളതും വളരെ
1: പലരും പറയുന്നത് നിനക്കത് ഇങ്ങനെ തോന്നുന്നതാണ്, നിനക്ക് ശരിക്കുള്ള പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഒരു അവസ്ഥ നോക്കും, ഞാൻ ഇതിനേക്കാളും വലിയ അവസ്ഥയിലാണ്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്താണ് അങ്ങനെ തോന്നുന്നത്.
0: അതെ, അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ ടോക്ക് എന്ന് പറയുന്ന ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഓപ്പണായിട്ട് എന്താണെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഞാനുള്ളത് അല്ലെങ്കിൽ അവരിതിനേക്കാളും വലിയ പ്രശ്നത്തിലല്ലേ ഉള്ളത്, അങ്ങനെ അല്ല നമ്മളെ ലൈഫിനെ കാണുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസിസ്റ്റീവ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്, ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള എഗ്രിയബിൾനെസ് ഡിസഗ്രിയബിൾനെസ്സിലൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം നേരിടുന്നതിന് ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ കുറ്റപ്പെടുത്താതെ, അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്നൊരു വേ ഔട്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: അപ്പോൾ നമ്മൾ പരിപാടിയുടെ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ ആത്മഹത്യ പ്രതിരോധത്തിൻ്റെ ആഖ്യാനം മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം പല രീതിയിൽ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാനായി വരുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറായാൽ, ജഡ്ജ്മെൻ്റിൽ അല്ലാതെ കേൾക്കാൻ തയ്യാറായാൽ തന്നെ പല ജീവനുകളെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം ചിന്തകളുണ്ടാകുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിശ പോലുള്ള 1056 പോലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വിളിക്കാനും അവരിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുക. ഒരു ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ പറയാതെ പോയ ഒരു വേദന ഉണ്ടാകാം. ആ വേദന കേൾക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ആ ജീവിതത്തിന് മറ്റൊരു അവസരം കൂടി ലഭിച്ചേക്കാം. ആത്മഹത്യയെക്കുറിച്ച് മൗനം പാലിക്കുകയല്ല, സംസാരിക്കുകയാണ് വേണ്ടത്. ജഡ്ജ് ചെയ്യാതെ കേൾക്കുക, ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുക. ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. കാരണം ചിലപ്പോൾ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഞാനിവിടെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം എന്ന ഉറപ്പ് മാത്രം മതിയായേക്കാം. അപ്പോൾ ആത്മഹത്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളോട് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ നിതിൻ എഎഫിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
4: ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എഎഫ് മറുപടി നൽകിയ തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. സ്റ്റുഡിയോയിൽ നിധിൻ എഎഫിനോട് സംസാരിച്ചത് എം എസ് ആശ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം മഞ്ജു സുരേഷ്.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് എമ്പുരാൻ, ഉറുമി, കാന്താര, പുഷ്പ 2 തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളുടെ സൗണ്ട് ഡിസൈനർ എം ആർ രാജകൃഷ്ണൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 9495964321, അല്ലെങ്കിൽ 9496569321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496569321. അതിഥി സൗണ്ട് ഡിസൈനർ എം ആർ രാജകൃഷ്ണൻ.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളി ലിത 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ONV, സംഗീതം MB ശ്രീനിവാസൻ.

പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് വാണി ജയറാമും ഉണ്ണി മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാളങ്ങൾ.

0: ITTP-യിൽ അംഗത്വമെടുത്തു. ഇനി വിമാനത്താവളത്തിൽ എങ്ങനെ വേഗത്തിൽ ക്ലിയറൻസ് നേടാം? വിമാനത്താവളത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഗേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആദ്യ ഗേറ്റിൽ സ്കാൻ ചെയ്യുക. തുടർന്ന് അടുത്ത ഗേറ്റിൽ നിങ്ങളുടെ മുഖവും വിരലടയാളവും നൽകുക. ബയോമെട്രിക് പരിശോധന വിജയിച്ചാൽ ഗേറ്റ് തനിയെ തുറക്കും. നിങ്ങളുടെ ഇമിഗ്രേഷൻ പൂർത്തിയായി. ഇപ്പോൾ ഇമിഗ്രേഷൻ നടപടികൾ വളരെ എളുപ്പമല്ലേ? കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും ഈ സൗകര്യം ലഭ്യമാണ്.
1: ആകാശവാണി. ഇപ്പോൾ സിദ്ധ BM പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് പാലോട് വിജയൻ. ആദ്യം "അന്നിക്കതിരൊന്റെ ചെങ്കതിർ വീഴുമോയ്" എന്ന് തുടങ്ങുന്നു രചന ലതീഷ് തുരുത്തിക്കര.

0: സിദ്ധ ബി എം പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നൽകിയത് പാലോട് വിജയൻ. അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി ഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ്

0: ങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 6 ക്ലസ്റ്ററുകൾക്ക് കീഴിൽ 34 പ്രോജക്റ്റുകളാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നോളജ് പാർട്ണറെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോജക്റ്റുകളുടെ വ്യാപ്തി, അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, പ്രധാന ഘടകങ്ങൾ, നിർവഹണത്തിന്റെ മാതൃക, അതിന്റെ ഇക്കണോമിക് മോഡൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ 73 പദ്ധതികളുടെയും കാര്യത്തിൽ തീരുമാനമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അതിന്റെ ടൈം ഫ്രെയിം നിശ്ചയിക്കും, അതിന്റെ ഇക്കണോമിക് മോഡൽ നിശ്ചയിക്കും, അതിന്റെ നിർവഹണ രീതി നിശ്ചയിക്കും.
0: സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ICU അതിക്രമത്തിനിരയായ കോഴിക്കോട് സ്വദേശിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചു. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസുകളുടെ നടത്തിപ്പിന് സീനിയർ അഭിഭാഷകരുടെ പുതിയ പാനലിന് അംഗീകാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കിയത് കാരണം യൂണിറ്റിന് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CMRL പണമിടപാട് കേസിലെ ED നോട്ടീസിന്മേൽ നിയമപരമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും നൂതന കർഷകനുമായ രാംസരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംസരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതാ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇന്നലെ ആരംഭിച്ചു. 3 സ്ക്വാഡുകളായി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ആദ്യ സ്ക്വാഡ് അരൂർ മുതൽ മാരാരിക്കുളം വരെയും 2nd സ്ക്വാഡ് ഓച്ചിറ മുതൽ കൊറ്റംകുളങ്ങര വരെയും 3rd സ്ക്വാഡ് അമ്പലപ്പുഴ താലൂക്കിൽ കൊമ്മാടി മുതൽ കളിത്തട്ട് വരെയുമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: സ്ഥിരമായുള്ള അനധികൃത പാർക്കിംഗ്, ഡിവൈഡർ അടയ്ക്കുന്നതും തുറക്കുന്നതുമായും ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ, നിയമലംഘനം, റോഡ് കയ്യേറ്റം തുടങ്ങിയവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ഓരോ സ്കൂളും ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു.
0: ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേടത്ത് അന്തരിച്ചു.

0: 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. ഇടുക്കി മൂന്നാറിൽ അപൂർവയിനം നീലക്കുടുക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൗതുകമുണർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് നടക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 12 മാസ കാലയളവിൽ മരണാനന്തരം അവയവദാനം നിർവഹിച്ച 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം ഈ കാലയളവിൽ അവയവം സ്വീകരിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നവരും പരിപാടിയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കും. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനവും വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിക്കും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ ഇ കെ നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 513 പോയിന്റ് നഷ്ടത്തിൽ 75,065-ലും നിഫ്റ്റി 118 പോയിന്റ് നഷ്ടത്തിൽ 23,517-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും രാജ്യവികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. 9th ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. കൂർക്കം വലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹ്യ പറക്കവെട്ടി സംസാരിക്കുന്നു.
3: ഉറക്കത്തില് ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, അതിൽ വായിൽ കൂടിയോ ശ്വാസനാളത്തിൽ കൂടിയോ ശ്വാസമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം, അതാണ് കൂർക്കമ്പലിയായിട്ട് നമുക്ക് കേൾക്കുന്നത്. രണ്ട് തരം കൂർക്കമ്പലിയാണുള്ളത്. ഒന്ന് മൗത്ത് സ്നോറിങ്ങും പിന്നൊന്ന് നേസൽ സ്നോറിങ്ങും, അതായത് വായിൽ കൂടിയുള്ള കൂർക്കമ്പലിയും മൂക്കിൽ കൂടിയുള്ള കൂർക്കമ്പലിയും. ഇത് സ്ത്രീകളിൽ വളരെ കുറവും പുരുഷന്മാരിൽ കൂടുതലുമായിട്ടാണ് ഈ കൂർക്കമ്പലി ഇതുവരെയും കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 40% പുരുഷന്മാർ, അതായത് 10-ൽ 4 പേർക്ക് പുരുഷന്മാർക്കും 10-ൽ 3 പേർക്ക് സ്ത്രീകളിലും ഈ കൂർക്കമ്പലി സാധാരണ കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്കതിനെ തരംതിരിക്കാം: സ്ത്രീകളിൽ, പുരുഷന്മാരിൽ, കുട്ടികളിൽ. സ്ത്രീകളിൽ എന്തൊക്കെയാണ് കാരണം? ഗർഭിണികളിൽ സാധാരണ കൂർക്കമ്പലി കാണാറുണ്ട്. അതുപോലെ ആർത്തവം നിൽക്കുന്ന സമയത്ത്, അതായത് മെനോപോസ് സമയത്തും ചിലരിലൊക്കെ കൂർക്കമ്പലി പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോ തൈറോയ്ഡ്, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റി ഹോർമോൺ TSH കൂടിയിരിക്കുന്ന അവസ്ഥ. നമുക്കറിയാം TSH കൂടുമ്പോഴത്തേക്ക് സാധാരണ പീരീഡ്സ് ഇറഗുലർ ആവും, ലേറ്റ് ആകാറുണ്ട്, അതുപോലെ തന്നെ വണ്ണം കൂടാറുണ്ട്, പ്രഷർ കുറയാറുണ്ട്, ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്, മൂഡ് വേരിയേഷൻ ഉണ്ടാകാറുണ്ട്, ഡിപ്രഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസത്തിനുള്ളത്. ഒപ്പം കൂർക്കം വലിയും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അമിത വണ്ണം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് സ്ത്രീകളിൽ ഈ കൂർക്കം വലിക്ക്. നേസൽ കഞ്ചഷൻ കൊണ്ടും കൂർക്കം വലി ഉണ്ടാകും. ജന്മനുള്ള വൈകല്യം, പ്രത്യേകിച്ച് വായിലും മൂക്കിലും ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾക്ക് കൂർക്കം വലി ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റം, അതായത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലും പലരിലും കൂർക്കം വലി കണ്ടുവരുന്നുണ്ട്. മദ്യപാനം, അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കൂർക്കം വലിക്ക് പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ മദ്യപാനവും ലഹരി ഉപയോഗമൊക്കെ കുറവാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ കൂർക്കം വലിയുടെ അളവ് വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്നുണ്ട്. ചില അലർജി രോഗങ്ങൾ കൂർക്കം വലിക്ക് പലപ്പോഴും കാരണമാകാറുണ്ട്. ഇനി പുരുഷന്മാരിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇതേപോലെ തന്നെ അമിതവണ്ണം പ്രധാന കാരണം തന്നെയാണ്. മൂക്കിലെ ചില തടസ്സങ്ങൾ, ഇതുപോലെ സെപ്റ്റൽ ഡീവിയേഷൻ, അതായത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥ, ചില ഗ്രോത്തുകൾ, വളർച്ച, അതായത് പോളിപ്പ്, അതുപോലെ അലർജി രോഗങ്ങൾ, ഈവൻ സൈനസൈറ്റിസ് പോലും കൂർക്കം വലിക്ക് കാരണമാകാറുണ്ട്. തൊണ്ടയുടെയും നാക്കിൻ്റെയും മസിൽസിനുള്ള ക്ഷീണം പ്രധാന കാരണമായിട്ട് കൂർക്കം വലി പുരുഷന്മാരിൽ കാണുന്നതിൽ കാരണമാകുന്നുണ്ട്. അതുപോലെ വണ്ണം കൂടിക്കഴിയുമ്പോൾ നെക്കിൻ്റെ ലെങ്ത് കുറയും, അവിടെ ഫാറ്റ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും, ടിഷ്യൂസ്, അവിടുത്തെ മസിൽസ് കൂടുതൽ വരും. അപ്പം കഴുത്തിൻ്റെ നീളം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മസിൽസും ഫാറ്റും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം പുരുഷന്മാരിൽ കൂർക്കം വലി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ടോൺസിലൈറ്റിസും അഡിനോയിഡ്സും, അഡിനോയിഡ്സ് സാധാരണ കുട്ടികളിലാണ് കാണുന്നത് എങ്കിലും അഡിനോയിഡ്സ് ഉള്ള അവസ്ഥയിൽ പുരുഷന്മാരിൽ കൂർക്കം വലിക്ക് ഒരു കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുറുനാക്ക് നീളം കൂടുകയോ അല്ലെങ്കിൽ സോഫ്റ്റ് ആകുകയോ ചെയ്യുന്ന സമയത്ത്, ഔള എന്ന് പറയുന്ന ആ കുറുനാക്കുണ്ടല്ലോ, അത് നീളം കൂടുകയാണെങ്കിൽ കുറുക്കം വലി വരും. മദ്യപാനവും ലഹരി ഉപയോഗവും, പിന്നെ കിടക്കുന്ന രീതി, വശങ്ങളിൽ കിടക്കുവാണെങ്കിൽ കുറുക്കം വലി ഉണ്ടാകാറില്ല, മലർന്ന് കിടക്കുമ്പോഴാണ് സാധാരണ പുരുഷന്മാരിൽ കുറുക്കം വലി കണ്ടുവരുന്നത്. ഇനി കുട്ടികളിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. കുട്ടികളിൽ അഡിനോയിഡ്സ് പ്രധാന ഒരു കാരണം തന്നെയാണ്. കാരണം കുട്ടികളിൽ ഈ ടോൺസിൽ പോലെ തന്നെ ഉള്ള ഒരു ഗ്ലാൻഡാണ് ഈ അഡിനോയിഡ്, ലിംഫോയിഡ് ടിഷ്യൂ ആണ്. സാധാരണ പോളിസ്മെൻ ഓഫ് ദ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതായത് എന്ത് ഇൻഫെക്ഷൻ കുട്ടികളിൽ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിലും ആദ്യമേ ഈ അഡിനോയിഡോ അല്ലെങ്കിൽ ടോൺസിലോ കയറി വീങ്ങി വരികയും അങ്ങനെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കും. അപ്പം ഈ ഗ്രന്ഥി സാധാരണ 12 വയസ്സ് വരെ കാണും. 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രന്ഥി ചുരുങ്ങി പോവുകയാണ് പതിവ്. അപ്പം ഈ ഗ്രന്ഥിയുടെ വീക്കം പലപ്പോഴും കുട്ടികളുടെ കുറുക്കം വലി ഉണ്ടാക്കും. നമുക്കറിയാം ഈ ഗ്രന്ഥി വീങ്ങി അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വായിൽ കൂടിയെ ശ്വസിക്കത്തുള്ളൂ, അതുപോലെ തന്നെ എപ്പോഴും ജലദോഷമായിരിക്കും, ചുമയായിരിക്കും, തൊണ്ടവേദന ഉണ്ടാകും, ഈ കുറുക്കം വലി ഉണ്ടാകും. മുഖത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ മാറിപ്പോവും. അഡിനോയിഡ് ഫേസി എന്ന് പറയുന്ന ഒരു ലക്ഷണം അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം ഇവന് അഡിനോയിഡ് ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കുറവ് വളരെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് ഈ അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം കൂർക്കം വലിയുടെ പ്രധാന കാരണമായിട്ട് അഡിനോയിഡ് കുട്ടികൾ കണ്ടുവരുന്നുണ്ട്. ഒബീസിറ്റിയും ഈ ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റം, അതായത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയും കുട്ടികളിൽ പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂർക്കം വലിയുടെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കാരണം വളരെ നിസ്സാരമായിട്ട് കൂർക്കം വലിയ നമ്മൾ കാണരുത് എന്ന സൂചനയാണ് ഈ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പം തോന്നുന്നത്. കാരണം സാധാരണ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 94%, അത് 98% വരെയും പോകാം. ഇത് 80% കുറയും ഈ കൂർക്കം വലിക്കാരിൽ. നമുക്കറിയാം കോവിഡ് സമയത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ഓക്സിമീറ്റർ. ഈ എല്ലാവർക്കും ഈ ഓക്സിമീറ്ററെ കുറിച്ച് ഇപ്പം നല്ല ധാരണയുണ്ട്. അപ്പോൾ ഈ വിരലിൽ നമ്മൾ ഈ ഓക്സിമീറ്റർ വെച്ചിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പം 80% പലപ്പോഴും ഈ കൂർക്കം വലിക്കാരിൽ കാണുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഈ കൂർക്കം വലി ഉള്ളപ്പം എന്താ പറ്റുന്നത്? അതുകൊണ്ട് ഹൃദയരോഗങ്ങൾ ഉണ്ടാകും, അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അരിത്മിയാസ്, അതായത് ക്രമരഹിതമായിട്ടുള്ള ഹൃദയമിടിപ്പ്, അത് വളരെ പ്രധാനമായിട്ട് കൂർക്കം വലിക്കാരിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ്. രക്തസമ്മർദ്ദം കൂടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ബ്രെയിൻ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് സ്ട്രോക്ക് ഉണ്ടാകാനും കൂർക്കം വലി കാരണമാക്കാറുണ്ട്. അതുപോലെ പകൽ സമയത്ത് ഏകാഗ്രത ഇല്ലായ്മ കൂർക്കം വലിയുടെ ദോഷകരമായ ഒരു ഫലമാണ്. ഇത് പകൽ സമയത്ത് ചെറിയ ഒരു മയക്കം ഉണ്ടാകും കൂർക്കം വലിക്കാർക്ക്. അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. കൂർക്കം വലിയിൽ കൂടുതലുള്ളവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ ചില ആൾക്കാർ ഡിപ്രഷൻ ഉണ്ടാക്കും. കൂർക്കം വലിക്കാർക്ക് ഈ വിഷാദരോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഒരു ഹാർമണി, ആ ഒരു ഇക്വിലിബ്രിയം പലപ്പോഴും നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥ ചില കുടുംബങ്ങളിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. കാരണം ഡൈവോഴ്സ് വരെയും പലപ്പോഴും കൂർക്കം വലിയിലുള്ള ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കൂർക്കം വലി കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വന്ന് വീട്ടിലെ ഒരു ഹാർമണി നഷ്ടപ്പെടുന്ന അവസരവും ചിലപ്പോൾ സംജാതമാകാറുണ്ട്. പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റേ എടുത്തു നോക്കാം, അല്ലെങ്കിൽ MRI സ്കാൻ, CT സ്കാൻ, ഈ ശ്വാസനാളങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം എടുത്തു നോക്കുന്നത് വളരെ ഉചിതമാണ്. സൈനസൈറ്റിസ് ഉണ്ടോ, അഡിനോയിഡ്സ് ഉണ്ടോ, ടോൺസിലൈറ്റിസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ചികിത്സയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ENT ഡോക്ടറെ കാണണം. ഇയർ നോസ് ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കണ്ടുവെക്കണം. ഇത് രണ്ടും ആദ്യമേ നിങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങൾ ജീവിതശൈലി മാറ്റണം. വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം. പുകവലിക്കുന്നവർ പുകവലി ഒഴിവാക്കണം. മദ്യപിക്കുന്നവർ മദ്യപാനം ഒഴിവാക്കണം. ചിലപ്പം നമുക്ക് സർജിക്കൽ കറക്ഷൻസ് വേണ്ടി വരും. ഞാൻ പറഞ്ഞു ടോൺസിലൈറ്റിസോ അഡിനോയിഡ്സോ അതല്ലെങ്കിൽ ഈ DNS ഒക്കെ ഉണ്ടെങ്കിൽ ചില അവസരങ്ങളിൽ അതൊക്കെ നേരെയാക്കേണ്ടി വരും, എടുത്ത് കളയേണ്ടതായിട്ട് വരും. വശങ്ങളിൽ കിടക്കാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കണം. മലർന്ന് കിടക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും വശങ്ങളിൽ കിടക്കാൻ വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തി സൈഡിൽ കിടത്തുക, ഒരു തലയണ സൈഡിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ കുറയ്ക്കാൻ സാധിക്കും. തല ഉയർത്തി കിടക്കാൻ പ്രേരിപ്പിക്കണം. അതായത് ഒരു 5-6 inches തല ഉയർത്താൻ പറ്റുന്ന ഒരു തലയണ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തലയുടെ ഭാഗം കട്ടിൽ ചെറുതായിട്ട് 2-3 ഇഷ്ടിക വെച്ചിട്ട് ഉയർത്തി നടത്തുമെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഈ കുറുക്കം വലി ഒഴിവാക്കാൻ പറ്റും. പിന്നെ കൃത്യസമയത്ത് ഉറങ്ങാൻ പ്രേരിപ്പിക്കണം. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ CPAP, ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീനുണ്ട്. പലപ്പോഴും നമുക്ക് ഈ മെഷീൻ ചില ആൾക്കാരൊക്കെ വെക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് ചില ഡോക്ടർമാർ. അത് ഈ ശ്വാസതടസ്സം ഉള്ളവരിൽ ഈ മെഷീൻ വെക്കാമെങ്കിൽ വായു ശ്വാസനാളത്തിലേക്ക് കടത്തിവിട്ടിട്ട് കൂർക്കം വലി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ്. ചിലർക്കെങ്കിലും അത് ആശ്വാസമാകാറുണ്ട്. നിങ്ങൾക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ അവസരത്തിൽ കുറയ്ക്കാനും പറ്റും. മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വളരെ ഫലവത്തായിട്ടുള്ള മരുന്നുകളുണ്ട്. ലാക്കാനിനം, ഒപ്പിയം, ലോറോസൊറാസസ്, സ്ട്രമോണിയം, ബ്രോമിയം, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ അഡിനോയിഡ് ട്രീറ്റ് ചെയ്യാനും ടോൺസിലൈറ്റിസ് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസും അതുപോലെ അതിനുള്ള മരുന്നുകളും ഒക്കെ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അപ്പം ഈ വക മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കൂർക്കം വലി കുറയ്ക്കില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് എന്ന് മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു.
2: കൂർക്കം വലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
4: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
5: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
6: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
7: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 crore+ UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPI വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
8: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6 അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
7: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാരൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400ലധികം DNA സാമ്പിളുകൾ പരിശോധിക്കുകയും 378 DNAകൾ തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
9: बसता है उस सभी स्थानों पर भारत रहता है. भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता. और मेरे लिए संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है. और इतना ही नहीं, ट्रेड हो, एजुकेशन हो, हेल्थ केयर हो, चाहे टेक्नोलॉजी हो, सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं.
7: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം.

0: തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ്. വോട്ടെന്നാൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50-ാമത് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയും, കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉൾക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ONV, സംഗീതം MV ശ്രീനിവാസൻ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറിയ ബൽദേവ് ഈടം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം പകർന്ന് വേണു നാഗവള്ളി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു പൈഗിളിക്കഥ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പിൻനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ഇളയരാജ.

0: യോയോമാനെ മധുര കരിമ്പ് മലർത്തേനെ മദന്ന കുഴമ്പ്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയ ഗാനം കേൾക്കാം. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒ എൻ വിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുഖമോ ദേവി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ലാൽ സലാം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ONV, സംഗീതം രവീന്ദ്രൻ.
2: സസരി ഗ ഗ പ പ പ നി

എന്റെ നന്ദിനി കുട്ടിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയത് ONV, സംഗീതം രവീന്ദ്രൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് എമ്പുരാൻ, ഉറുബി, കാന്താര, പുഷ്പ 2 തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളുടെ സൗണ്ട് ഡിസൈനർ എം ആർ രാജകൃഷ്ണൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321 9496593321. അതിഥി സൗണ്ട് ഡിസൈനർ എം ആർ രാജകൃഷ്ണൻ. ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും സംഘവും പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: കൊലപാതകമോ?
1: യെസ് സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത്.
2: എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ആരോ മനഃപൂർവ്വം കത്തിച്ച് കൊന്നതാണെന്നോ?
1: അതെയെന്നും അല്ലയെന്നുമാണ് സർ എന്റെ അനുമാനം.
2: ജയരാജെ, താൻ കടങ്കഥ പറയാതെ ടെൽ മി ദി ഫാക്ട്.
1: സോറി സർ, ഞാൻ ഉദ്ദേശിച്ചത് മനഃപൂർവ്വം ദേഹം കത്തിച്ചു എന്നത് നേരാണ്, പക്ഷേ കൊന്നത് അങ്ങനെയല്ല.
2: എന്ന് പറഞ്ഞാൽ?
1: സർ, ദേഹം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിന്റെ ഫലമായാണ് കത്തിക്കരിഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ മാംസം വളരെയധികം നശിച്ചിട്ടുണ്ട്. തീ കത്തിയുള്ള മരണത്തിൽ മരണസമയം കൃത്യമായി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. സാറിനറിയാമായിരിക്കുമല്ലോ. എങ്കിലും സർജന്റെ അഭിപ്രായത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് 12 മുതൽ 15 വരെ മണിക്കൂർ മുൻപാണ്. പോസ്റ്റ്മോർട്ടം ഉച്ചയ്ക്ക് 1 മണി അടുപ്പിച്ചായിരുന്നു. അതായത് മരണം ഇന്നലെ രാത്രി 10:01 ഇടയ്ക്കായിരുന്നു. രാത്രി 10:30 അടുപ്പിച്ചും സ്വാമി അയാളുടെ മുറിക്കുള്ളിൽ കാണപ്പെട്ടതാണ്. ആ സ്ഥിതിക്ക് മരണസമയം കുറച്ചുകൂടി നാരോ ഡൌൺ ചെയ്യാൻ പറ്റും. 10:30 നേരത്തെ പറഞ്ഞ 1:00.

0: അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കമ്പക്കെട്ട് പുരോഗമിക്കുന്ന സമയത്തായിരിക്കണം സംഭവം എന്നുള്ള നമ്മുടെ ആദ്യത്തെ അസംപ്ഷന് ബലം കൂടുന്നു. 11:45 തുടങ്ങിയ കമ്പക്കെട്ട് 12:30 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ. അപ്പോൾ അതിനുശേഷം 12:30 സർജൻ പറഞ്ഞ 1 മണിക്കും ഇടയിലുള്ള 45 മിനിറ്റിനുള്ളിലായിരുന്നു സംഭവമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചേനെ? നിലവിളിയുടെ ശബ്ദം കേട്ട ഉടനെ. ഉത്സവമായതുകൊണ്ട് കവലയിലെ അബുവിന്റെ ചായക്കട ഇന്നലെ രാത്രി അടച്ചത് 12:30 സമയപരിധി വീണ്ടും ചുരുക്കാം. 10:30 12:30 ഇടയ്ക്ക്. അങ്ങനെ നോക്കുമ്പോൾ ലോജിക്കലി കൂടുതൽ സാധ്യത കമ്പക്കെട്ട് നടന്ന ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെയാണ്.
1: ഇതൊക്കെ നമ്മൾ ആദ്യം ഏകദേശം കണക്കൂട്ടിയതല്ലേ ജയരാജ്? എനിവേ, വാട്ട് യു സേ മേക്ക് പെർഫെക്റ്റ് സെൻസ്. പിന്നെ മരണം വേറെ രീതിയിലാണ് സംഭവിച്ചതെന്ന് താൻ പറയാൻ കാരണം?
0: സാർ, പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത് മരണകാരണം അയാളുടെ തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ പ്രഹരമാണെന്നാണ്. നല്ല കനവും ബലവും ഉള്ള ഏതോ വസ്തു, വടിയോ കമ്പിയോ കല്ലോ പോലുള്ള ഒന്നുകൊണ്ട് പിൻതലയിൽ വളരെ ശക്തിയോടെ കിട്ടിയ അടികൊണ്ടാണ് മരണം. മെഡുലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായ ക്ഷതമേറ്റു അത്രേ. ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്, ക്ഷിപ്രമരണമായിരുന്നിരിക്കണം എന്നാണ് സർജന്റെ ഒപ്പീനിയൻ. അത്രയ്ക്ക് ബലത്തിലുള്ള അടിയായിരുന്നു. അങ്ങനെ അയാൾ മരിച്ചത് നമ്മൾ കരുതിയതുപോലെ തീ കത്തിയല്ല എന്ന് വ്യക്തമായിരിക്കുന്നു സാർ.
1: അതെങ്ങനെ അങ്ങനെ ഒരു പ്രഹരമേറ്റു? ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ.
0: ആരെങ്കിലും മനഃപൂർവ്വം ഏൽപ്പിച്ച അടിയാണോ അതെന്ന് തീർച്ചപ്പെടുത്താൻ വയ്യ. എങ്കിലും അങ്ങനെ ആയിരിക്കണമെന്നാണ് സർജൻ പറയുന്നത്. ഒരു വീഴ്ചയുടെ ഫലമായി കൂടെ അതെന്ന് ഞാൻ ചോദിച്ചു. അതിന് സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നു. മരിച്ചയാളിന്റെ ഉയരവും തൂക്കവും കണക്കിലെടുത്താൽ ആ മനുഷ്യൻ പുഴക്കരയിലെ പൂഴിമണലിൽ നിന്ന നിൽപ്പിൽ പുറകോട്ട് തലമാത്രം ഇടിച്ചു വീണാൽ കാൽവഴുതിയൊക്കെ സാധാരണ സംഭവിക്കുന്നത് പോലെ ഇത്ര ഗുരുതരമായ ക്ഷതം ഏൽക്കാൻ സാധ്യതയില്ലത്രേ. അല്ലെങ്കിൽ നല്ല ഉയർച്ചയിൽ നിന്നുള്ള വീഴ്ച ആയിരിക്കണം. പക്ഷേ അങ്ങനെയായിരുന്നു എങ്കിൽ അതിന്റെ ആഘാതം പരിക്ക് അത്ര കുറച്ചു ഭാഗത്ത് ഒതുങ്ങില്ല, പകരം അത് ശരീരത്തിന്റെ കൂടുതൽ ഭാഗത്ത് കാണേണ്ടതായിരുന്നു അത്രേ. ഇതിപ്പോ പിന്തലയിൽ മാത്രമാണ് പ്രഹരമേറ്റിരിക്കുന്നത്. അതുമല്ല, അത്തരമൊരു വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒന്നും മരമോ അതേപോലെ ഉയരമുള്ള മറ്റെന്തെങ്കിലുമോ അവിടെ അടുത്തെങ്ങും ഇല്ല സാർ. എന്റെ അനുമാനം അയാളെ ആരോ കൊന്നത് തന്നെയാണെന്നാണ്.
1: അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ജയരാജ്?
0: കാരണമുണ്ട് സാർ, ഒന്നല്ല രണ്ട് കാരണങ്ങൾ. ഒന്ന്, സർജന്റെ അഭിപ്രായത്തിൽ ഇത്ര ശക്തമായ അടികിട്ടിയ ആ നിമിഷത്തിൽ അയാൾ മരിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്. 2, ആ സ്ഥിതിക്ക് പറ്റിയിരിക്കുന്ന ക്ഷതം വെറുമൊരു വീഴ്ചയുടെ ഫലമായിരുന്നു എങ്കിൽ വീണ സെക്കൻഡിൽ അതേ സ്ഥലത്ത് കിടന്ന് അയാൾ മരിച്ചിരിക്കണം. അപ്പോൾ പിന്നെ അയാളുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ എങ്ങനെ കാണപ്പെട്ടു? വീണ് തലക്കിടിയേറ്റ് മരണം സംഭവിച്ച ശേഷം എങ്ങനെ അയാൾ സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു? അപ്പോൾ ഈ സംഭവത്തിൽ രണ്ടാമതൊരാൾ ഉൾപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ചിന്തിച്ചാലും അല്ലാതെ വരാൻ വഴിയില്ല. ഞാൻ നോക്കിയിട്ട് 2 സാധ്യതകൾ കാണുന്നു സാർ. ഒന്നുകിൽ സ്വാമി കാൽ തെറ്റിയോ മറ്റോ പുഴക്കരയിൽ തലയിടിച്ച് വീണ് ഉടൻ മരിച്ചു. എന്നിട്ട് മറ്റൊരാൾ, എന്തിനാണെന്നറിയില്ല, ആ ശവശരീരത്തിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി. അല്ലെങ്കിൽ ആ മറ്റൊരാൾ, രണ്ടാമൻ, സ്വാമിയെ പുറകിൽ നിന്ന് ആക്രമിച്ച് ഏതോ ആയുധം കൊണ്ട് തലയിൽ ശക്തമായി അടിച്ചു കൊന്നു, എന്നിട്ട് ശരീരം കത്തിച്ചു. ഈ 2 സാധ്യതകളിലും മരിച്ചയാളിന് പുറമെ മറ്റൊരാളുടെ സാന്നിധ്യം, ഇൻവോൾവ്മെന്റ് ഈ കേസിൽ വ്യക്തമാണ് സാർ.
1: താൻ പറയുന്നതിലും കാര്യമുണ്ട്, തുടർന്നോളൂ.
0: ഇതിൽ ആദ്യത്തെ സാധ്യത പരിശോധിക്കാം സാർ. സ്വാമിയുടെ തലക്കേറ്റ ക്ഷതം ഒരു വീഴ്ചയുടെ ഫലമാണെങ്കിൽ ആ വീഴ്ച പുഴക്കരയിലാവില്ല സംഭവിച്ചത്. കാരണം സംഭവസ്ഥലം ഞാൻ വ്യക്തമായി പരിശോധിച്ചതാണ്. ശവം കിടന്നിരുന്ന സ്ഥലത്തോ അതിന് തൊട്ടുള്ള ചുറ്റുവട്ടത്തോ വലിയ കല്ലുകളോ പാറയോ ഒന്നുമില്ല. പുഴക്കരയിലെ നനുത്ത പൂഴിമണലിൽ ശക്തമായി വീണാലും ഇത്രയും വലിയ ക്ഷതം തലക്കേൽക്കില്ല. സോ ആ പരിക്ക് അവിടെ വീണുണ്ടായതല്ല. അപ്പോൾ ഫോർ ആർഗ്യുമെന്റ് സേക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വീണാണ് അയാൾ മരിച്ചതെന്ന് പറയാം. അത് ശരിവച്ചാൽ ശവം പിന്നെ എങ്ങനെ പുഴക്കരയിലെത്തി? ഉത്തരം

0: രണ്ടാമതൊരാൾ കൊണ്ടിട്ടു. എന്തിന്? സ്വാമി മരിച്ചു കഴിഞ്ഞിരുന്ന സ്ഥിതിക്ക് ശവം കത്തിക്കേണ്ട ആവശ്യം? മറയ്ക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും അറിയും. അപ്പോൾ പിന്നെ അതല്ല, ഇനി അഥവാ കത്തിക്കണമെങ്കിൽ തന്നെ അതിനുവേണ്ടി ശവം പൊക്കിയെടുത്ത് പുഴക്കരെ കൊണ്ടുപോകേണ്ട കാര്യം. അതും അമ്പലമുറ്റത്തെ തിരക്കിനിടയിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്നുള്ള സാധ്യത വകവയ്ക്കാതെ. മരിച്ചിടത്തിട്ട് തന്നെ കത്തിച്ചാൽ പോരായിരുന്നോ? ഇല്ല, ആ വഴിക്ക് ചിന്തിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല.
1: പിന്നെ വാട്ട് ആർ യു സജസ്റ്റിംഗ്?
0: ന്യായമായി തോന്നാവുന്നത് രണ്ടാമത്തെ സാധ്യതയുടെ സാധുത തന്നെയാണ്. സ്വാമി പുഴക്കരയിൽ വെച്ച് മരിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ഒരു അപകട മരണമല്ല, ആരോ അയാളെ അടിച്ചു കൊന്നത് തന്നെയാണ്. എന്നിട്ട് അതൊരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കാൻ, നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ശരീരം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. മാത്രമല്ല, അത് ശരിക്കും ഒരു അപകട മരണമായിരുന്നുവെങ്കിൽ അതിനെ പിന്നെ ആത്മഹത്യയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. കൊന്നിട്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു.
1: ഞാനൊരു സാധ്യത പറയട്ടെ. ആത്മഹത്യ ചെയ്യാൻ സ്വാമി തീ കൊളുത്തിയ ശേഷമുള്ള മരണവെപ്രാളത്തിൽ വീണ് തലയിടിച്ചതാണെങ്കിലോ? ഓ ഇല്ല, പുഴക്കരയിൽ അതിനുള്ള ചാൻസ് ഇല്ല എന്നല്ലേ താൻ പറയുന്നത്? അപ്പോൾ അതല്ല. അല്ലെങ്കിൽ അത് താൻ ആദ്യം പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് സംഭവിച്ചിരിക്കണം. പക്ഷെ അപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നു. ശവം എങ്ങനെ ഇവിടെ എത്തി? വീണ്ടും രണ്ടാമതൊരാളുടെ പങ്ക് അല്ലേ? പക്ഷെ ഈ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ രണ്ടാമൻ സ്വാമിയുടെ കത്തിക്കരിഞ്ഞ ശവം ചുമന്നുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടു എന്ന് പറയേണ്ടി വരും. ഹേ, ആരും അത് ചെയ്യില്ല. അല്ല, എന്തിന്? ലഡോ, താൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. അയാൾ മരിച്ചത്, കൊല്ലപ്പെട്ടത് പുഴക്കരയിൽ വെച്ച് തന്നെ ആയിരിക്കണം അല്ലേ?
0: എങ്കിൽ സാർ, ഇത് കരുതിക്കൂട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ആ സ്ഥലത്ത് സ്വാമി എത്തുമെന്നറിയാമായിരുന്ന ഒരാൾ അവിടെ കാത്തുനിന്ന് അയാളെ ആക്രമിച്ചു കൊന്നു, എന്നിട്ട് ദേഹം തീയിട്ടു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് തോന്നാനുള്ള മറ്റൊരു കാരണം കൊലപാതകി കയ്യിൽ മണ്ണെണ്ണയും കരുതിയിരുന്നു എന്നുള്ളതാണ്. അത് യാദൃശ്ചികമാവാൻ തരവില്ല.
1: എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എത്ര പെട്ടെന്നല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മാറിയത്.
0: സാർ, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ സ്യൂട്ട് കേസ്, സർവ്വസാധനങ്ങളും പൊതിഞ്ഞു കിട്ടി ഉള്ളിൽ വെച്ച ആ പെട്ടി, അതെങ്ങനെ അവിടെ എത്തി?

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
4: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിനുവേണ്ടി ഗോപാലൻ തമ്പി ചിത്ര എന്നിവർ പാടിയ ഗാനം. വരികൾ ONV, സംഗീതം കണ്ണൂർ രാജൻ.

യേശുദാസ് എസ് ജാനകിയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം കണ്ണൂർ രാജൻ, ചിത്രം സ്വന്തം ശാരിക.

0: എന്താ എന്നാ പാടൂ.
1: ആദ്യ ചുംബനം.

ജിസ്ജോയുടെ വരികൾക്ക് പ്രീത് ജോർജ് ഈണം പകർന്ന് വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

ഗാനഭാരത്തിൽ ഇനി കേൾക്കാം ഹരിശങ്കർ പാടിയ ഗാനം. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള, OP 160/18.

പതിനെട്ടാം പടി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ലോറൻസ് ഫെർണാണ്ടസ്, ഈണം പകർന്നത് പ്രശാന്ത് പ്രഭാകർ.

ഗാഢബഹാരത്തിൽ അടുത്തത് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സെറിൻ ഫ്രാൻസിസ് ഈണം പകർന്ന് ഹരിചരൺ പാടിയ ഗാനം. ചിത്രം അബ്രഹാമിന്റെ സന്തതികൾ.

ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എ ഓട്ടോ.

ഗാനോപഹാരത്തിൽ അടുത്തത് ഹരിഹരനും സുജാതയും ചേർന്ന് പാടിയ ഗാനം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് വി ശ്രീകുമാർ, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നീലത്താമര.

യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. വരികൾ രപ്പാൾ സുകുമാരമേനോൻ, സംഗീതം രവീന്ദ്രൻ. ചിത്രം പുഴയൊഴുകും വഴി.

0: ആകാശവാണി മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചിട്ടാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന അഭിഭാഷകനും നോട്ടറി പബ്ലിക്കുമായ ഡോക്ടർ എ ജഹാംഗീർ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: യെസ്,
1: നമുക്കറിയാം നമ്മുടെ തന്നെ എക്സൈസ് വകുപ്പിൻ്റെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി എന്ന മിഷൻ, ആ വിമുക്തി മിഷൻ വഴി ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരുടെ ചികിത്സ തേടിയെത്തിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആൾക്കാർ 200,000 ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം തന്നെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. എത്രത്തോളം ഭീകരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു പിടി എത്രത്തോളം മുറുകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്.
2: തീർച്ചയായിട്ടും
1: പുതുതായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇതിനെ ശക്തമായി നേരിടാൻ വേണ്ടി വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ ശക്തിയായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ്. എങ്കിലും ഈ ഇത് ഇത്രയൊക്കെ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ രീതിയിലാണ് ഇതിന് നമുക്ക് തടയാൻ കഴിയുന്നത്, സമൂഹത്തിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം, സമൂഹത്തിലെ നമ്മളെല്ലാവരും ഇതിനെ ഒരുപക്ഷെ ഗവൺമെൻറ് നടപടി കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണം, അല്ലെങ്കിൽ ഏതിനെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ഒരു ആവശ്യം വളരെ ശക്തമായ ഒരു കാര്യമാണിത് എന്ന് തോന്നുന്നു. നമ്മൾ 1985 തന്നെ NDPS Act നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഈ നിയമങ്ങളുടെ ഒരു അത് നടപ്പിലാക്കുന്ന രീതി ഏതൊക്കെയാണ്, നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായിട്ടും. ഇപ്പോൾ സന്തോഷ് സാർ പറഞ്ഞതുപോലെ NDPS Act 1985 വന്നതാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ നിയമമെന്ന് പറയുന്നത്. ഇതിനകത്ത് അനുബന്ധമായിട്ട് പഴയ നമ്മുടെ IPC ഉണ്ട്, അതിപ്പോൾ 2023 നമ്മുടെ BNS ആയിട്ട് വന്നതും, പിന്നെ CRPC BNSS, അങ്ങനെ അതെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് പോലീസിൻ്റെ ഒരു ഭാഗം, എക്സൈസിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം, അപ്പോൾ സംസ്ഥാനത്ത് ഈ 3 വകുപ്പുകളും കൂടിയാണ് ഇതിനകത്ത് നടപടിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇതിനകത്ത് NDPS Act തന്നെയാണ്. അത് 1985 ശേഷം 1998, അതുപോലെ തന്നെ 2001, 2012, 2014, 2022, അങ്ങനെ ഒത്തിരി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ടൊരു 10 നിയമങ്ങൾ NDPS

0: മായി ലിങ്ക് ചെയ്ത് തന്നെ കിടപ്പുണ്ട്. അതായത് ആദ്യത്തത് NDPS Act 1985 തന്നെ, അത് ഒരു 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകളിലായിട്ട് 1 മുതൽ 83 വരെ സെക്ഷൻസ് കൊടുത്തുകൊണ്ടാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷ മറ്റു കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ശിക്ഷയുടെ ഇതെന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആണ്, പിടിച്ചെടുക്കുന്ന ക്വാണ്ടിറ്റി. അത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മുതൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന തരത്തിലുള്ള. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം 3 കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന കേസുകൾ 10,000 രൂപ മുതൽ 50,000 രൂപ മുതൽ അങ്ങോട്ട് 500,000 രൂപ വരെ, 10,00,000 രൂപ വരെ ഫൈൻ അടിക്കുന്ന ഒരു ഇടപാടുകളുണ്ട്. പിന്നെ ഈ നിയമത്തിൻ്റെ ഏറ്റവും ഫലപ്രദ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു നിയമങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത, ഈ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തി നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള ആസ്തികൾ പിടിച്ചെടുക്കുവാൻ ഈ നിയമം മൂലം സർക്കാരിന് കഴിയും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മറ്റു നിയമങ്ങളെ അപേക്ഷിച്ച്. അത് ഈ അടുത്ത കാലത്ത് 2022 വന്ന ഒരു ഭേദഗതിയിലൂടെ കൂടുതൽ ഫലപ്രദമായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പ്രകടന പത്രികയുടെ ഒരു ഭാഗം പോലെ അതാക്കിയെടുത്തപ്പോൾ വൻപിച്ച ഒരു ഇത് ജനപങ്കാളിത്തമുണ്ടായി. ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഇത് എല്ലാം മികവെല്ലാം കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമായി അത് പോകുന്നുണ്ട്. മന്ത്രിയുടെ നേരിട്ടുള്ള ഇത് വരുന്നുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ, അതാണ് ഏറ്റവും പ്രധാനം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അവിടെ നിന്നാണല്ലോ തൊട്ടടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗവും അതുപോലെ വിമാനമാർഗവും ഒക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്.
1: അതാ നിയമത്തിന്റെ ഒരു ഒരു ചില ക്ലോസ് അത് ദുരുപയോഗം ചെയ്യും. ആ
0: ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള, അപ്പൊ ഇതിനകത്ത് വേറെ ബാലനീതി നിയമം കൂടി ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവും ഈ കുട്ടികൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ, അതായത് സീനിയർ സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരെയും ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അവരെ പരിശോധിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തടവിൽ പാർപ്പിക്കുന്നതിനുമൊക്കെ കുറേ നിബന്ധനകളുണ്ട്. 18 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ പോലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാണ് നമ്മുടെ ഒരു SHO സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ ഇപ്പം നമ്മൾ വീണ്ടും അത് തിരിച്ച് സബ് ഇൻസ്പെക്ടറുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പല സ്റ്റേഷനുകളും. അപ്പോൾ അവർക്ക് മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മേളിലോട്ടുണ്ട്. പക്ഷേ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അവർക്കും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഇതിനകത്ത് പദവികൾ കൊടുത്തിരിക്കുന്നത്,
1: അധികാരം
0: കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ചർ, ഫോറസ്റ്റ് റേഞ്ചർ. അപ്പം ഇതേപോലെ SHO പോലെ താഴേത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരിത് ഇപ്പം അത് മാറി വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഡെപ്യൂട്ടി സൂപ്രണ്ട് അതുപോലുള്ള മറ്റുള്ളവർ നിർദ്ദേശം കൊടുത്ത് അവരുടെ നിർദ്ദേശാനുസരണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന പോലും നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഒത്തിരി എന്താ പറയുക, നിയമ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൻ്റെ ലൂപ്പ് ഹോൾസിൽ പലരുമൊക്കെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് നമ്മളിതിന് ഇത് വേപ്രൈസ് ചെയ്ത് പോകുന്ന ചില സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഈ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനം, നമുക്കിപ്പം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് കുറേ ചെടികളാണ്, ഈ OPM ചെടി, അതുപോലെ തന്നെ കഞ്ചാവ് ചെടികൾ, അതുപോലുള്ള കുറേ ചെടി. അതിൽ നിന്ന് സംസ്കരിച്ചാണ് പലതരത്തിൽ ഇപ്പം നമുക്കിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രക്ടീവ് ഡിസ്റ്റിലേഷൻ ഓഫ് ഫുഡ്സ് കൊണ്ട് എടുക്കുന്നുണ്ട് പല തിളനില അനുസരിച്ചെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ പല അതിനകത്ത് കഞ്ചാവ്, മരിജുവാന, അതുപോലെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ MDMA പോലുള്ള പദാർത്ഥങ്ങൾ ഇത്. അപ്പം അതിൻ്റെ 0.005% മുതൽ, അതായത് 0.005 gram. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ സ്വർണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്രാമിൽ 8 ഗ്രാമാണ് ഒരു പവനെന്ന് പറയുന്ന പോലെ, ഇത് 0.005 gram വരെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു വളരെ കുറ്റകരമായ ഒരു ഇതിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് കിലോ കണക്കിനാണ് ഇപ്പം പിടിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കോളേജ് അധ്യാപിക ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ദിനംപ്രതി ഓരോ ജില്ലകളിലും ഗവൺമെൻറ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് ലിങ്ക് ചെയ്താണ് പോകുന്നത്. കാരണം ഈ വനാന്തരം കാട്ടിൽ ഇത്തരം ചെടികൾ വളർത്തി രഹസ്യമായി പോയി കൊണ്ടുവന്ന് സംസ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത്

0: ഡിപ്പാർട്ട്മെൻ്റെ ഇത് ഡിപ്പാർട്ട്മെൻ്റ് ഇടപെട്ടാലേ അത് കാര്യം നടക്കൂ. പിന്നെ ഇതിനകത്ത് വാറ്റിയെടുക്കുന്ന, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പണ്ടത്തെ പോലെ ഇപ്പോൾ ചാരായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും അവിടെ റോളുണ്ട്. പിന്നെ പോലീസുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറ്റകരമായ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ ആവശ്യത്തിന് വാഹനങ്ങൾ കിട്ടാത്തത്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആരെങ്കിലും പിടിച്ചാലോ, ഇൻഫർമേഷൻ അനുസരിച്ചാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവരെ ദേഹപരിശോധന നടത്തി അവരെ കസ്റ്റഡിയിലെടുത്ത് പാർപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി നടപടികൾ അതിനകത്തുണ്ട്, പേപ്പർ വർക്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് പ്രതികൾക്ക് ചാടിപ്പോകാനുള്ള ലൂപ്പ് ഹോൾസ് വളരെ ഇതുണ്ട്. പിന്നെ അവർക്ക് 72 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാമെന്നുള്ളൊരിതുമുണ്ട്. നമുക്കിവിടെ സാധാരണ നമ്മുടെ പഴയ ഐ പി സി ഇപ്പം BNS വഴിയാണെങ്കിൽ 24 മണിക്കൂറിനകത്ത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള, പക്ഷെ അവർക്ക് അതിനകത്ത് ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലൂപ്പ് ഹോളാക്കി എടുത്തുകൊണ്ട് പെട്ടോ, അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും കൂടുതൽ വാഹന സൗകര്യവും അതിനുവേണ്ടി പ്രത്യേകം ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ അതാത് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിന് സ്റ്റാഫുകളെ വിട്ടുകൊടുത്താൽ ഇത് ഒരു പരിധി വരെ ഒരു കാര്യം. ഇനി എത്ര ചെയ്താലും ശരി, ഈ കുട്ടികളും അതുപോലുള്ള മറ്റുള്ളവരും ഇതിനകത്ത് ഉൾപ്പെടുമ്പോൾ രക്ഷകർത്താക്കൾക്കൂടെ പങ്കുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് ഈ ബാംഗ്ലൂർ പോലുള്ള മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയും മറ്റുമൊക്കെ ഇതിൻ്റെ കരിയറായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർക്കൊക്കെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഇത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരണമായിട്ടും അതിനേക്കാൾ കൂടുതലും ക്യാഷ് ഓഫർ ചെയ്യുന്നു, വിദേശത്ത് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ അവരറിയുന്നില്ല, തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഇത്തരം സാധനങ്ങൾ അതിനകത്ത് പാക്കേജായി വരുന്നു, പിടിച്ചാൽ അവർ അനുഭവിക്കണം.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാനിത് കൊല്ലം കുടിക്കോടും സദാശിവനാണ്.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? അഡ്വക്കേറ്റ് ജഹാംഗീർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: യെസ്, സദാശിവൻ ചോദിക്കും.
2: ഇത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ നമ്മളൊക്കെ സംശയം തോന്നി കഴിഞ്ഞാൽ അത് ആരോടാണ് അറിയിക്കേണ്ടത്? ഞാൻ
0: അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓരോ സ്ഥലത്തും അതിനകത്ത് ഇതുണ്ട്. നിങ്ങൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് പറയാം. ലോക്കൽ നിങ്ങളുടെ പേരൊക്കെ അവിടെ വളരെ ഇതായിട്ട് സൂക്ഷിക്കും, ഒരിക്കലും അത് പുറത്തൊന്നും വിടത്തില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് എക്സൈസ് റേഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ, എക്സൈസ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെടാം.
2: അതൊരു സംശയം ചോദിച്ചോട്ടെ. ഒരു 1000-ത്തിനും പുറത്ത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ മയക്കുമരുന്ന് കേസിന്. സ്വാഭാവികമായിട്ടും ജയിലില്ലാത്ത ജാമ്യം കിട്ടില്ലേ? അവര് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഇത് ഉപയോഗിക്കത്തില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്?
0: അതിപ്പം ആർക്കെങ്കിലും ഇപ്പം പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന സർക്കാരിനോ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് ഒന്നും വല്ലതും പറയാൻ പറ്റുമോ? അവർ തന്നെ സ്വയം മനസ്സിലാക്കുക, അവരുടെ ആശ്രിതരായ രക്ഷിതാക്കൾ മറ്റുള്ളവരൊക്കെ അവർ ഇതിനകത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട് ചികിത്സ കൊടുക്കുക, അവരെ തിരിച്ച് വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക, കുറേ കാലത്തേക്ക് അവരൊന്ന് ബന്ധുക്കൾ തന്നെ നിരീക്ഷിക്കുക. അല്ലാതെ പോലീസിന് വേറെ കാര്യമുണ്ട്, അവർ വീണ്ടും അതിനകത്ത് മറ്റൊരു കുറ്റത്തിലേക്ക് സമാനമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇരട്ടി ശിക്ഷ കൊടുത്തുകൊണ്ടും ഇരട്ടി ഫൈൻ അടിപ്പിച്ചുകൊണ്ടും വീണ്ടും ഇതിലേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യും.
2: അപ്പം വ്യാപാരികളാണ്,
0: അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, മറ്റു നിയമങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഇതുകൊണ്ട് വ്യാപാരം ചെയ്ത് ആർജിച്ച സ്വത്തുക്കൾ എന്ത് തന്നെയായിരുന്നാലും അത് സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റും,
2: കണ്ടുകെട്ടാവുന്ന,
0: പിന്നെ തീർച്ചയായിട്ടും കണ്ടുകെട്ടാം.
2: എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, മയക്കുമരുന്ന് കേസില് പിടിച്ചു ജയിലിട്ടതായിരുന്നു. കൊറോണ സമയത്ത് അത് വെളിയിൽ വിട്ടയച്ച്. അയാളിപ്പം നല്ല സാമ്പത്തിക ശേഷി, വലിയ വീടൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് കഴിയാണ്.
0: ആ, നമുക്കൊരു നമ്മുടെ നാട്ടിലെ നമ്മളിപ്പം റൂൾ ഓഫ് ലോ അല്ലേ, നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ ഇല്ലേ, എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു നിശ്ചിത പരിധി വരെ മാത്രമേ ഏതൊരു എത്ര തീവ്രമായ കേസിൽ ഉൾപ്പെട്ടാലും അവർക്ക് അവരുടേതായ ഒരു സമയം കഴിയുമ്പോൾ ജാമ്യം ലഭിക്കും. ഇപ്പോൾ 90 ദിവസത്തിനകത്ത് ബന്ധപ്പെട്ട് നമുക്ക് ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായ നീതി ലഭിക്കും. ആ, അതാണ്, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ തീവ്രത അളക്കുന്നത് ഇതിനകത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഈ ക്വാണ്ടിറ്റിയും വേണം, ഈ സാധനങ്ങളുടെ ക്വാളിറ്റിയും വേണം. ചില ഇതെല്ലാം രാസപദാർത്ഥങ്ങളായിട്ടാണ് പരിണമിക്കുന്നത്. നമ്മളിപ്പം ഇപ്പം കെമിസ്ട്രി പഠിച്ച് അവർക്കറിയാൻ പറ്റും, ഇത് ഈഥേന്റെയും മീഥേന്റെയും ഡെറിവേറ്റുകളായിട്ടാണ് ഇത് വരുന്നത്. പല ബോയിലിംഗ് പോയിന്റിൽ ഇതിനകത്ത് സംസ്കരിച്ചെടുക്കുന്നു. പിന്നെ അതിനകത്ത് ഇതിനകത്ത് വീര്യം കൂട്ടുന്നതിന് വേണ്ടി മറ്റു ചില കാര്യങ്ങൾ, അസംസ്കൃത സാധനങ്ങളും കൂടി ചേർക്കുന്നു. അതാണ് മാരകമാകുന്നത്. പിന്നെ ഇതിനകത്ത് മെഡിസിൻ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഓസ്ട്രേലിയ ഒഴികെയുള്ള മറ്റ് ലോക രാജ്യങ്ങൾ ഇതെല്ലാം മയക്കുമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ മാത്രം ചെറിയ ഒരു ഇത്, അവിടെ മരുന്ന് സംസ്കരണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇത് ലീഗലായി, മറ്റിടത്തെല്ലാം ഇല്ലീഗലാണ്. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും ഈ വേദന സംഹാരികളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഈ അസുഖങ്ങൾ ഹെൽത്ത് കെയറിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത്. ഈവൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മുതൽ ബി ഫാം പഠിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ എം എസ് സി കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക്, റിസർച്ച് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നെ ഈ ആക്റ്റിൽ തന്നെ അതിനകത്ത് പ്രത്യേകം ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ഈ ബെൻസീൻ്റെയും മീഥൈൽ ഈഥൈൻ തുടങ്ങിയ സാധനങ്ങളുടെ ഡെറിവേറ്റീവായിട്ടാണ് വരുന്നത്. എല്ലാത്തിനും കെമിക്കൽ നെയിം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് സിന്തറ്റിക്കായിട്ട് നമ്മൾ ദുരുപയോഗം, മയക്കുമരുന്ന് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ദുരുപയോഗമാണ്.
1: അതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും പിടിക്കപ്പെട്ടിട്ട് അത് 90 ദിവസം കഴിയും, അതിനകത്ത് തന്നെ കുറ്റപത്രം സമർപ്പിക്കാതെ വരുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വീണ്ടും ഇതേ തൊഴിലിൽ തന്നെ ഏർപ്പെടുന്നതിനുള്ള ഒരു അങ്ങനെയൊരു ടെൻഡൻസിയും കൂടെ ഉണ്ടാകും. കാരണം ഇതിനകത്ത് നിന്നുള്ളൊരു പ്രോഫിറ്റും അല്ലെങ്കിൽ അവർക്ക് കൂടുതലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലേക്ക് പോകാനുള്ളൊരു മടിയും ഒക്കെ കാരണം അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഈ 90 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ നിയമം നിഷ്കർഷിക്കുന്ന അതനുസരിച്ച് ഇതിന് ശക്തമായിട്ടുള്ള നടപടികൾ പിന്നീട് ഉണ്ടാവാതിരിക്കാനും പല കാരണങ്ങളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ?
0: ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ ഇത്തരത്തിലുള്ള കേസുകൾ പിടിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇത്തരം കേസുകൾ ഇല്ലാതിരുന്നത് അല്ല. അപ്പം ഫലപ്രദമായി അത് നേരിടാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ അത് പലരും എന്ത് ചെയ്തു, അതൊരു മറയാക്കിക്കൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ഈ ക്യാഷ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള, കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിൻ്റെ വാഹകരായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് തന്നെ പല, ഇപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായി ചില കാര്യങ്ങളിലൊക്കെ വക്കീല നിലയിലൊക്കെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് പോലീസുകാർ പറയാറുണ്ട് ചിലയിടത്ത് ചില വാഹനങ്ങൾ കൊണ്ടുവച്ചിരിക്കും, 2-വീലർ മുതലുള്ള സാധനങ്ങൾ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആരാണോ അത് അതിനകത്ത് സാധനം കൊണ്ടുവന്ന് ചെറുതായിട്ട് വെച്ചിട്ട് അവരങ്ങ് പോകും. മറ്റേ ആൾ ആരും അറിയാത്തവണക്ക് എടുത്തുണ്ടങ്ങ് പോകും, അതുകൊണ്ടൊന്ന് വേറൊരു സ്ഥലത്ത് വെക്കുമ്പോൾ അത് എടുക്കേണ്ടവർ അവിടെ നിന്ന് എടുത്തുണ്ട്. അപ്പം നോക്കണം, അപ്പം അതിൻ്റെ ആ ഒരു
1: വാഹനത്തിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ.
0: ആ അപ്പം അങ്ങനെ ഓരോ അപ്പം ഇതൊക്കെ ചില സ്ഥിരമായിട്ടൊരു വാഹനം ഒരിടത്ത് കൊണ്ട് വെക്കുകയും അതിനകത്ത് വേറൊരാൾ അവിടെ വരികയും എന്തോ അവിടെ വെക്കുകയും പിന്നെ എടുത്തുകൊണ്ട് പോവുകയും കാണുമ്പോഴത്തേക്കാണ് ചിലരിങ്ങനെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവർ വന്ന് വാഹനം എടുത്തുകൊണ്ട് പോകും, പിന്നെ അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം അങ്ങനെ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു വാഹനം പിടിച്ചാൽ അത് പിടിക്കുന്ന ഉദ്യോഗസ്ഥന് ഒത്തിരി കടമ്പകൾ ഉണ്ട്. ബന്ധപ്പെട്ട മേലധികാരി അറിയിക്കണം, അത് കഴിഞ്ഞിട്ടുടനെ മറ്റു നോട്ടിഫിക്കേഷൻ കൊടുക്കണം, ഈ വാഹനം ആർടിഒയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ RC ഓണർഷിപ്പ് ആരാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതിനിടക്ക് ആ നടപടിക്രമങ്ങളുടെ ആ ടൈമിനകത്ത് പല രാഷ്ട്രീയക്കാരോ വേറെ വല്ലവരോ സ്വാധീനമുള്ളവരോ വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടു. അപ്പോൾ ഒരു FIR പോലും ചിലപ്പോൾ ഇടാൻ, ഇതിനകത്ത് NDPS ആക്ട് അനുസരിച്ച് വളരെ കുറ്റകരമായ ഒരിതാണെന്ന് പോലീസിന് തോന്നിയാൽ FIR പോലും ഇടാതെ തന്നെ അവർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
1: സമയം കിട്ടുന്നുണ്ട്,
0: മനസ്സിലായല്ലേ? മറ്റതുപോലെ FIR ഇട്ട് ഇന്ന ഇന്ന ആൾക്കാരുടെ നിർദ്ദേശാനുസരണം കാത്തിരിക്കണമെന്നൊന്നും ഇല്ല. എങ്കിലും ഫലപ്രദമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഈ ലാഭേച്ഛ അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ.

0: ഇപ്പം നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചതുപോലെ ഇറങ്ങിയിട്ട് വീണ്ടും അത് അവരാവർത്തിക്കുന്നത് ഈ പ്രതിഫലം ലഭിക്കുന്നത് കൊണ്ടാണ്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാനൊരു സംശയം അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ പത്രമാധ്യമങ്ങളിലും ടിവിയിലും ഒക്കെ പല കൊലപാതകങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു കേട്ടു. ഇതില് പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് മയക്കുമരുന്ന് ശീലം ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കുള്ള സംശയം, ഇയാൾക്ക് മയക്കുമരുന്ന് ശീലം ഉണ്ടെങ്കിൽ ഇയാളുടെ ശിക്ഷയിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ, ഇല്ല സാധാരണ ശിക്ഷയായിരിക്കുമോ കിട്ടുന്നത്? ഇതാണ് എന്റെ സംശയം.
0: അതങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരാളിനെ കൊലപ്പെടുത്തുകയോ മറ്റെന്തെങ്കിലും കുറ്റം ചെയ്യുകയോ ചെയ്താൽ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾ സ്വാഭാവിക മനസ്സിൻ്റെ ഉടമയായി ചെയ്തതല്ല, ഒരു ഹാലൂസിനേഷൻ കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും NDPS ആക്ട് അനുസരിച്ച്, അപ്പോൾ അതിന് പ്രത്യേക നിയമമാണല്ലോ. നമ്മൾ പഴയ IPC പോലെ അല്ല, BNS പോലെ അല്ല NDPSൻ്റെ ഇത് വരുന്നത്. മയക്കുമരുന്ന് ഉപയോഗം തന്നെ കുറ്റകരമല്ലേ? അപ്പൊ പിന്നെ അതിനകത്ത് ആനുകൂല്യം കൊടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ.
2: ശരിയാണ്, പക്ഷെ പലപ്പോഴും ഈ ഇയാൾക്ക് സ്വബോധമില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും ഇയാൾക്ക്
0: അതിപ്പോ ഞാനും വക്കീലല്ലേ, ഞങ്ങൾ സാധാരണ പ്രതികൾക്ക് വേണ്ടി കയറുമ്പോൾ ഡിഫൻസ് ഒരു മെക്കാനിസം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറയും, പക്ഷെ അത് കിട്ടണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് അത് വ്യാപകമായ കുറ്റകരമായ ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ അതേപോലെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവർ ആരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കും. കാര്യം സ്വന്തം മനസ്സോടുകൂടി ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരാണോ ആ ചാർജ് ഫ്രെയിം ചെയ്യുന്നത്, അവരുടെ നിരീക്ഷണത്തിൽ അതിനകത്ത് എന്തെങ്കിലും ബന്ധപ്പെടുത്തി വന്നാൽ അത് കോടതിയിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഉപയോഗപ്പെടും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിനും ഇതുപോലുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. കാരിച്ച ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ലൈഫ് സ്പാൻ അല്പം കൂടുതലാണ് എങ്കിലും ഇപ്പം 60 വയസ്സ് കഴിഞ്ഞവർക്കും ചിലപ്പോൾ ഈ സ്വബോധം നഷ്ടപ്പെട്ട് ഈ മറവിയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത് മുതലെടുത്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇദ്ദേഹത്തിനെ കരിയറാക്കുകയോ വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, പൂർവ്വകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ ബന്ധുക്കൾ ഹാജരാക്കി ചിലപ്പോൾ ജാമ്യം എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷെ അതിന് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. ഇദ്ദേഹം നേരത്തെ ഒരു എന്താണ് ഇദ്ദേഹം ഒരു ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല. അദ്ദേഹത്തിനെ ആരോ ഉപയോഗപ്പെടുത്തിയതാണ്, അദ്ദേഹത്തിന് മറവി രോഗമുണ്ട്, അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നൊക്കെ കാണിച്ചാൽ അതിനകത്ത് ചെറിയ ഒരു എക്സെപ്ഷൻ കിട്ടും, അത്രേ ഉള്ളൂ
2: കേട്ടോ.
0: ഇല്ല, അദ്ദേഹത്തിന് പിന്നെ നിയമം കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അടിമയാണെങ്കിൽ അതിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞല്ലോ, വിമുക്തി മിഷൻ ഉണ്ടല്ലോ, ആ വിമുക്തി മിഷൻ അതുപോലുള്ള മറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ മാത്രമല്ല, അദ്ദേഹം വളരെ ഇതിനകത്ത് അടിമയാണെങ്കിൽ, ഇതിനകത്ത് അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേസ് നടത്താനും പറ്റൂല. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു അസൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ച് പഴയ നിലപാടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാനും പറ്റുക. അതാണ് തീർച്ചയായിട്ടും.
1: ഓക്കെ ആൻഡോ, താങ്കൾ ബാംഗ്ലൂർ സ്ഥിരതാമസമാണോ?
0: ബാംഗ്ലൂർ ഹബ്ബാണ് ഇതിന്റെ. അല്ല, ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പം തന്നെ നമ്മുടെ കേരള സർക്കാർ തന്നെ കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
2: അത് ശരിയാണ് സാർ, പക്ഷെ നമ്മൾ ഈ കാണുന്ന വാർത്തകൾ മുഴുവൻ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും
0: കൂടുതൽ. കേരളത്തിൽ പൊതുവേ ഇത് കൂടുതലാണെന്ന് നമ്മളും പറയുന്നുണ്ടല്ലോ.
2: ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതലുള്ളത്. ഇപ്പൊ ഈ തൂഫാൻ തുടങ്ങിയതിന് ശേഷം 10,700 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആകെ ജയിലുകളിൽ എണ്ണം 7,000 പേര് നമുക്ക് ജയിലിൽ പാർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ?
0: അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്രാവശ്യം കേരളത്തിൽ ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്, അപ്പൊ അതുകൊണ്ട്

0: എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഈ ഓപ്പറേഷൻ തൂഫാന് ശേഷം പശ്ചിമബംഗാളിലും ഒറീസയിലും ആസാമിൽ നിന്നും ഇവിടെ വന്ന തൊഴിലാളികൾ തിരിച്ചു പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല.
1: ഇല്ല, ശരിയാണ്, കറക്റ്റ്.
0: മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ ഇവിടെ പഴയതുപോലെ നിന്ന് ജീവിച്ചു പോകാൻ പറ്റത്തില്ല, ഇത്തരം വിപണനങ്ങൾ നടത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി വന്നു.
1: ഞാൻ പറഞ്ഞത് ശരിയാണ്. അല്ലല്ല സാർ പറഞ്ഞു, ബാംഗ്ലൂർ ആണ് ഇതിന്റെ, ബാംഗ്ലൂരിൽ നിന്നാണെന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ബാംഗ്ലൂർ ഏതാണ്ട് 35 വർഷമായി ജീവിക്കുന്ന ആളാണ്.
0: എനിക്കറിയാം,
1: ഞാൻ എല്ലാ വാർത്തകളും നോക്കുന്നതാണ്. നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്.
0: അല്ല, വേറൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ദുരുപയോഗപ്പെടുത്തി വൻ ഓഫർ കൊടുത്ത് വിദേശത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഈ സാധനം ഒളിപ്പിച്ചു കൊണ്ടുവരികയാണ്, അവർ പോലും അറിയാതെ. ഒരു പേജ് മുഴുവനും അതിന്റെ വാർത്തയാണ്.
2: അന്റെ താങ്കൾ ഈ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? റേഡിയോയിലെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
1: ഞാനൊരു റേഡിയോ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്.
2: ഓക്കെ,
1: ഞാൻ എല്ലാ സ്റ്റേഷനുകളും കേൾക്കാറുണ്ട്. ഞാൻ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്. ഞാൻ ലോകത്തിലുള്ള എല്ലാ റേഡിയോ സ്റ്റേഷനും കേൾക്കാറുണ്ട്.
2: ഓക്കെ,
1: തിരുവനന്തപുരം റേഡിയോ ഞാൻ 6 മണി തുടങ്ങി എന്റെ ഓൺലൈൻ ഓപ്പൺ ആണ്, ഞാൻ എപ്പോഴും
0: കേൾക്കാറുള്ളതാണ്.
2: അപ്പൊ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഈ നിയമങ്ങൾ ഇപ്പം സാർ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ടായി, 10,000 ചില്ലോനം ആൾക്കാരെ നമ്മൾ ഇതിനകം തന്നെ തൂഫാൻ വഴി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അവരെയൊക്കെ ഈ പാർപ്പിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഈ കൃത്യസമയത്ത് ഇത് കേസ് ചാർജ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ആ സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഉണ്ടാക്കിയ ആഡംബര ജീവിതം, അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സ്വത്തുവകൾ,
2: ഒരു പക്ഷേ ഒരു പുതിയ കൂടുതലായ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാൻ തന്നെ ഒരു അതിനൊരു ടെൻഡൻസി
0: ഉണ്ട്. അതുകൊണ്ടാണ് 2022 ഈ അമെൻമെന്റ് വന്നതിന് ശേഷം ഇത് തിരിച്ചുപിടിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയതിന് ശേഷം ഈ തിരിച്ചുപിടിച്ച വസ്തുക്കൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ കേസ് അങ്ങനെ അല്ല, ഇതെൻ്റെ ബന്ധുക്കൾ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുണ്ടാക്കിയതാണ്, ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ് എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകമായ സംവിധാനം വേണം. അപ്പോൾ അതിന് നിയമം പ്രത്യേകമായ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാടേൻ്റെ ഒരു എക്സൈസ് സർക്കിൾ ഓഫീസ് അതിനുവേണ്ടി ചുമതല കൊടുത്തിട്ടുണ്ട്. അത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നെടുമങ്ങാട്. അതുപോലെ കൊല്ലത്ത് തന്നെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ഏകദേശം 10 ജില്ലകളിൽ ബന്ധപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഇതൊക്കെ പിടിച്ചു വെക്കാൻ, സീസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം. അത് കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഇതൊക്കെ സജീവമാക്കുകയും അവിടെ ഈ പറയുന്നത് പോലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായപ്പോൾ പാലക്കാടും അതുപോലെ തൃശ്ശൂരും മഞ്ചേരിയിലും പുതുതായിട്ട് 3 കോടതികൾ കൂടി ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ഇപ്പം നമ്മൾ നേരത്തെ പോക്സോ കോടതികൾ ഇപ്പോൾ എല്ലായിടത്തും ഏറെക്കുറെ വ്യാപകമായതുപോലെ, ഫാമിലി കോടതികൾ വ്യാപകമായതുപോലെ, ഈ NDPS സ്പെഷ്യൽ കോടതികളും അതിന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ്, അത്രത്തോളം കേസുകൾ നിലവിലുള്ള കോടതികളിൽ നിന്ന് വിഭിന്നമായി വീണ്ടും കോടതികൾ സമാനമായി ഉണ്ടാകുന്നത് അത്തരം കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ്.
3: മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ. ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി. സന്തോഷ് കുമാർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495563321, അല്ലെങ്കിൽ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ.

ആകാശവാണി ഇപ്പോൾ മഴവില്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. മഴവില്ലിൽ ഇന്ന് ആദ്യം കേൾക്കാം അലൈപ്പായുതേ എന്ന തമിഴ് ചിത്രത്തിനുവേണ്ടി സാധന സർഗം, ശ്രീനിവാസ് എന്നിവർ ആലപിച്ച ഗാനം.

മഴവില്ലിൽ ഇനി കേൾക്കാം. ജാന എന്ന കന്നഡ ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

മഴവില്ലിൽ ഇനിയൊരു മലയാള ഗാനമാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണം പകർന്ന് സിദ് ശ്രീരാം പാടിയ ഗാനം. ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ്.

0: പാട്ടുകളത്തിൽ പുള്ളുവൻ പാട്ട് അവതരിപ്പിച്ചത് NS ഉഷയും സംഘവും. പങ്കെടുത്തവർ ഉദയബാബു, അശ്വതി അശോകൻ, നിധീഷ് ഉത്തമൻ.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com. Once again, you're doing a great job and are the best version of yourself right now. Don't be too hard on yourself. Take care and I'll see you next time. Bye.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ജാലകം.

ചലച്ചിത്രഗാനം കഴിഞ്ഞു. ആകാശവാണി. ഇപ്പോൾ എരുത്താവൂർ CSI ചർച്ച് കൊയർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ

എരിത്താവൂർ CSI ചർച്ച് കൊയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ

6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ഉജ്ജ്വല പദ്ധതി, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. ഇതിൽ സ്മാർട്ട് ഫാമിംഗ് എന്ത് എങ്ങനെ, ഡോക്ടർ വി എസ് സന്തോഷ് മിശ്രയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ, 8 മണിക്ക് ചിത്രീകരണം മൃത്യുബോധം, രചന ഡോക്ടർ ആർ എസ് രാജീവ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ജൻ ഔഷധി സ്കീം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, മലയാള വ്യാകരണ ക്ലാസ് സന്ധി അവതരിപ്പിക്കുന്നത് ഉമാ ത്രിദീപ്, 9:30 ഡോക്ടർ ഇ എൻ സജിത്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, തൃപ്പൂണിത്തുറ വിഷ്ണുചന്ദ്രമോഹൻ വയലിൻ, ഓണംതുരത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, കരിപ്പൂര് ജി വി നായർ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി, നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർ തുള്ളികൾ എന്ന കാവ്യത്തിൽ നിന്നൊരു ഭാഗം ആലാപനം എൻ ജെ ജോഷിലാൽ. 6:15 ഉദയഗീതം, ലളിത ഗോപാലൻ നായർ, കമല കൈലാസനാഥൻ, എസ് പത്മ എന്നിവരും സംഘവും പാടിയത്. 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മണിക്ക് പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 136-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം, 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. 12 മണിക്ക് ശാസ്ത്രലോകം, 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ KA കുമാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ഒരു വട്ടം കൂടി, 2:15 തുടർനാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 14, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് മായാമുദ്രകൾ, 4:30 മഴവില്ല്, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 തുടിതാളം, ചെറിയഴീക്കൽ വിനുവും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, PRDS ആചാര്യ അവതരിപ്പിച്ചത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി. ജൈവ കള നിയന്ത്രണം ഡോക്ടർ ഷീജ കെ രാജ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 മുതൽ കളി അവസാനിക്കുന്നതുവരെ ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന 1-ാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹി റിലേ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടർച്ചയായ ഘട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും പരിവർത്തനാത്മകമായ ക്ഷേമ ഇടപെടലുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. പ്രകൃതിദത്ത പാചക ഇന്ധനം എന്ന വാഗ്ദാനം ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന കുടുംബങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പദ്ധതി രാജ്യത്തുടനീളമുള്ള സ്ത്രീകളെ ഉൾക്കൊള്ളുന്നതും ആരോഗ്യബോധമുള്ളതുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിലേക്കും പരിണമിച്ചു. ഉയർന്ന മാനുഷിക വികസന സൂചികകളാലും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങളാലും പൌര അവബോധം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന കേരളത്തിൽ ഉജ്ജ്വലയുടെ ഏറ്റവും പുതിയ വിപുലീകരണം 100% പുകരഹിത ജീവിതം കൈവരിക്കുന്നതിനുള്ള അനിവാര്യ നടപടിയായി മാറുന്നു. യോഗ്യരായ സ്ത്രീകൾക്ക് ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷൻ ലഭിക്കും. 14.2 kg അല്ലെങ്കിൽ 5 kg സിലിണ്ടർ, BIS സ്റ്റാൻഡേർഡ് ഉള്ള 2 ബർണർ സ്റ്റൌ, റെഗുലേറ്റർ, ഹോസ് പൈപ്പുകൾ എന്നിവ ചെലവുകളില്ലാതെ ലഭിക്കും. തുടർച്ചയായ ഉപയോഗം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു റീഫില്ലിന് 300 രൂപ എന്ന ലക്ഷ്യത്തോടെയുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സബ്സിഡി നൽകുന്നു. ഇത് പ്രതിവർഷം 12 റീഫില്ലുകൾക്ക് വരെ ലഭിക്കും. ആനുകൂല്യം നേരിട്ട് വീട്ടുടമസ്ഥയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കൂടാതെ കാര്യക്ഷമമായ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും സെൽഫ് ഡിക്ലെയർഡ് രേഖകളും കൊണ്ട് കഠിനമായ പേപ്പർ വർക്കുകളില്ലാതെ വേഗത്തിൽ കണക്ഷൻ അനുവദിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക LPG ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ടുതന്നെ ഏറ്റവും പുതിയ ഘട്ടം നേരിട്ട് ലക്ഷ്യമിടുന്നത് ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെയാണ്. വയനാട്, ഇടുക്കി, പാലക്കാട്ടെ അട്ടപ്പാടി, പത്തനംതിട്ടയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സാമൂഹിക സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു. വിറകിനും തൊണ്ടിനും പകരം പാചകവാതകം ഉപയോഗിക്കുന്നതിലൂടെ വനത്തിൽ നേരിടാവുന്ന അപകടങ്ങളിൽ നിന്നും പുകയിൽ നിന്നും സ്ത്രീകൾക്ക് മുക്തി ലഭിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലെ ഒരു അനിവാര്യ ഘടകമായിരിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് ഉജ്ജ്വല യോജന അനുഗ്രഹമാണ്. മുൻപ് താമസിക്കുന്ന സ്ഥലത്തെ റേഷൻ കാർഡ് ആവശ്യമായിരുന്നതിനാൽ അതിഥി തൊഴിലാളികൾക്കും കുടുംബത്തിനും അംഗീകൃത ഗാർഹിക പാചകവാതകം ലഭിച്ചിരുന്നില്ല. പുതുക്കിയ വ്യവസ്ഥകൾ പ്രകാരം കേരളത്തിൽ താമസിക്കുന്ന കുടിയേറ്റ കുടുംബങ്ങൾക്ക് സംസ്ഥാനം നൽകുന്ന റേഷൻ കാർഡ് ഇല്ലാതെ ലളിതമായ ഒരു സ്വയം അഡ്രസ് പ്രഖ്യാപനത്തിലൂടെ തന്നെ ഉജ്ജ്വല കണക്ഷൻ ലഭിക്കും. ഈ പരിഷ്കാരം കേരളത്തിലെ നിർമ്മാണ ഉൽപാദന കാർഷിക മേഖലകളിലായി ജോലി ചെയ്യുന്ന 1000 കണക്കിന് അതിഥി തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയും മാന്യമായ ജീവിത സാഹചര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആരോഗ്യ പാരിസ്ഥിതിക നേട്ടങ്ങൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ലക്ഷ്യങ്ങളുമായി അടുത്തു നിൽക്കുന്നു. ഖര ബയോമാസും കരിയും ഒഴിവാക്കുന്നത് കാർബൺ മോണോക്സൈഡ് പോലുള്ള ദോഷകരമായ വായുമലിനീകരണ വസ്തുക്കളെ ഇല്ലാതാക്കുന്നു. ഇത് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾക്കും നേത്ര അണുബാധകൾക്കും ശൈശവ ആരോഗ്യ സങ്കീർണതകൾക്കും ഗണ്യമായ കുറവ് വരുത്തുന്നു. വ്യാപകമായ LPG ഉപയോഗം പ്രാദേശിക വനനശീകരണം ലഘൂകരിക്കുകയും ഇൻഡോർ കാർബൺ ഫുട്പ്രിന്റ്സ് കുറയ്ക്കുകയും പശ്ചിമഘട്ടത്തിന്റെ ദുർബലമായ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ ഉൾപ്പെടുന്ന സജീവ വിതരണ ശൃംഖലയാണ് സംസ്ഥാനത്തെ ലോജിസ്റ്റിക് വിന്യാസത്തെ ശക്തിപ്പെടുത്തുന്നത്. സുരക്ഷാ ക്യാമ്പയിനുകൾ, ഗ്യാസ് ഉപകരണങ്ങൾ പരിചിതമല്ലാത്ത വീടുകൾക്ക് സുരക്ഷിതമായും ആത്മവിശ്വാസത്തോടെയും അവ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്പനികൾ ഉറപ്പാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വീടുകൾ ആരോഗ്യത്തോടെ സുരക്ഷിതമായി സാമൂഹിക ശാക്തീകരണം തുടരുന്നതിന് ഈ പദ്ധതി ഊർജം നൽകുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: NIT കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിച്ചു. വിജ്ഞാനാധിഷ്ഠിതവും സാങ്കേതിക സ്വാശ്രയത്വമുള്ളതുമായ പുതിയോഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള വികസനയാത്രയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് പ്രമുഖ പങ്കാളിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിയിലെ അതിവേഗ മാറ്റങ്ങൾക്കനുസരിച്ച് പുനഃസംഘടിപ്പിക്കുന്നതിനും പദ്ധതി രൂപീകരണത്തിനും NIT സാങ്കേതിക ഉപദേശവും ഗവേഷണ പിന്തുണയും ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നൂതന സംരംഭങ്ങളുമായി മുന്നോട്ടു വരുന്ന യുവാക്കൾക്ക് സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിലെ മെന്റർ പിന്തുണ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റൈസ് ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പുകൾ, തൊഴിൽ സാധ്യതകൾ എന്ന ആശയം മുൻനിർത്തിയാണ് NIT കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചത്. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി. MK രാഘവൻ MP, MA റസാഖ് MLA, അനന്ത് ടെക്നോളജീസിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുബ്ബറാവു പൗരൂലി, NIT കാലിക്കറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് തങ്കജൻ തോമസ്, രജിസ്ട്രാർ പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, IACR ഡീൻ പ്രൊഫസർ കുമാരവേൽ, SC പ്രൈം ചെയർപേഴ്സൺ ഡോക്ടർ മനീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി V.D. സതീശനും അനന്ത് ടെക്നോളജീസിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുബ്ബറാവു പൗലൂരിയും ചേർന്ന് ക്യാമ്പസിൽ തൈകൾ നട്ടു. എക്സ്പോ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങൾക്കുള്ള ദ്വിദിന റീ ഇമാജിനിങ് കേരള നൃത്തശില്പശാല സമാപിച്ചു. സംഗമത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ യു ഖേൽക്കർ, OST NSK ഉമേഷ് എന്നിവരും പങ്കെടുത്തു. കൃത്രിമ ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നൃത്തം, കേരളത്തെ ആരോഗ്യ ക്ഷേമ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കൽ, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന സമൂഹങ്ങളെ രൂപപ്പെടുത്തൽ, നയങ്ങളെ ഫലപ്രദമായ ഭരണത്തിലേക്ക് മാറ്റൽ തുടങ്ങിയ വിഷയങ്ങളാണ് ആദ്യ ദിവസം ചർച്ച ചെയ്തത്. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാഷിഷ് ചാറ്റർജി, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരവിന്ദ് ശ്രീനിവാസൻ, ജപ്പാനിലെ കിയോ സർവശാലയിലെ പ്രൊഫസർ രാജീവ് ഷാ, നാരായണ ഹെൽത്ത് സ്ഥാപകൻ ഡോക്ടർ ദേവി ഷെട്ടി, ലണ്ടനിലെ കിങ്സ് കോളേജിലെ ഡോക്ടർ സഞ്ജയൻ ബാനർജി തുടങ്ങിയവരും വിവിധ സെഷനുകൾ നയിച്ചു. രണ്ടാം ദിവസം കേരളത്തിന്റെ സിൽവർ എക്കണോമി മിഷൻ, സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, സംരംഭകത്വവും നൈപുണ്യ വികസനവും, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റൽ, തലമുറ മാറ്റവും കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട അവസാന അക്കാദമി സെഷനിൽ IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാഷിഷ് ചാറ്റർജി, പ്രൊഫസർ അനന്തകുട്ടൻ, B. ഉണ്ണിത്താൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ മനുഷ്യകേന്ദ്രീത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യ ക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോള തലത്തിലുള്ള കേരളത്തിന്റെ സ്ഥാനം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. ഭരണ സംവിധാനത്തെ കൂടുതൽ ഫലപ്രദവും ജനകേന്ദ്രീയതവും ഭാവിയെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയവിനിമയത്തിനും സംഗമം വേദിയായി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും IIM ഡയറക്ടർ സർട്ടിഫിക്കറ്റുകൾ നൽകി. 68th സംസ്ഥാന സ്കൂൾ കായികമേളകൾക്ക് ഇത്തവണ കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് പ്രൗഢസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് NIT സിന്തറ്റിക് ട്രാക്കാണ് പ്രധാന വേദി. അത്ലറ്റിക്സിന് പുറമെ അക്വാട്ടിക്സ്, കരാട്ടെ, വുഷു, യോഗ, ഷട്ടിൽ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, നെറ്റ്ബോൾ, ത്രോബോൾ, സോഫ്റ്റ്ബോൾ, ബേസ്ബോൾ, ടഗ് ഓഫ് വാർ തുടങ്ങി 41 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രത്യേക ഷെഡ്യൂളിൽ പിന്നീട് നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ജില്ലകളിൽ നിന്നുള്ള കായിക പ്രതിഭകൾക്കൊപ്പം ഗൾഫ് നാടുകളിലെ മലയാള സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും മേളയിൽ മാറ്റുരക്കും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സവിശേഷ പരിമിതരായ കുട്ടികളുടെ കായികപരമായ അഭിരുചി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഇൻക്ലൂസീവ് സ്പോർട്സ് കേരള സ്കൂൾ കായികമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 10,000 കായിക പ്രതിഭകൾ Under 14, 17, 19 വിഭാഗങ്ങളിൽ വിവിധ കായിക ഇനങ്ങളായി മത്സരിക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനും 17 സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി.

0: ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTATTPയിൽ അപേക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസിആറുള്ള പാസ്പോർട്ടുകൾ ഈ പദ്ധതിക്ക് യോഗ്യരല്ല. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ട് തരം ഉറപ്പുവരുത്തുക. കൂടാതെ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിലവിൽ FTATTPയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. 7 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടും. കൃത്യമായ വിവരങ്ങൾ നൽകി FTATTPയുടെ ഭാഗമാകൂ.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി
1: ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-42-03-05.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ KA കുമാർ സംസാരിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന വിംശതി സഹസ്ര കോട്ടി അധിക വ്യയേന അഷ്ട റെയിൽ ബഹുപഥ പ്രകൽപാഃ അനുമോദിതാഃ. സ്വർണിമ ചതുർഭുജ മാർഗസ്യ ചതുഷ്പഥീകരണായ ച സ്വീകൃതിഃ പ്രദത്താ. ശ്രീലങ്ക വായുസേനായാഃ L-70 പ്രക്ഷേപകാണാം ആധുനികീകരണായ ഭാരത ശ്രീലങ്ക സൈന്യ സന്ധിഃ ഹസ്താക്ഷരിതം ഗതഃ. സ്വഭൂമിഃ ഭാരത വിരോധി കൃത്യേഭ്യഃ ന പ്രയുജ്യതെ ഇതി കൊലംബോ പ്രശാസനേന ആശ്വാസിതം. ആഗാമിനഃ ബ്രിക്സ് ശിഖര സമ്മേളനസ്യ പൂർവാംഗരൂപേണ മുംബൈയാം ബ്രിക്സ് വിത്തമന്ത്രിണാം കേന്ദ്രീയ ബാങ്ക് നിയാമകാനാം ച അന്തിമാ മഹത്വപൂർണ സംഗോഷ്ഠി സാമ്പ്രതം പ്രചലതി. ചീനദേശസ്യ ഷംഘായ് നഗരെ ആയോജ്യമാനായാം വിശ്വകൗശലസ്പർദ്ധായാം ഭാരതം പ്രഥമവാരം ഏകാദശസു നവീനാസു കൗശലശ്രേണീഷു ഭാഗം ഗ്രഹിഷ്യതി. അപി ച അഹമ്മദാബാദേ പ്രചലന്ത്യാഃ വിശ്വദിവ്യാംഗ ധനുർക്രീഡായാഃ അന്തിമേ ദിവസേ ഭാരതേന ഉത്കൃഷ്ട പ്രദർശനേന ദ്വേ സ്വർണ പദകേ ചത്വാരി ച കാംസ്യ പദകാനി സ്വായത്തീകൃതാനി. അഥ വാർത്താഃ വിശദീകൃത്യ. കേന്ദ്രീയ മന്ത്രിമണ്ഡലം റെയിൽ സഞ്ജാലസ്യ അഭൂതപൂർവ വിസ്താരായ ക്ഷമതാ സംവർദ്ധനായ ച വിംശതി സഹസ്ര കോട്യധിക രൂപ്യകാണാം വ്യയേന നിർമീയമാനേഭ്യഃ അഷ്ട ബഹുപഥ റെയിൽ പ്രകൽപേഭ്യഃ സ്വാകൃതിം പ്രാദാത്. നവദില്യാം സംവാദദാത്രീൻ സംബോധയൻ സൂചനാ പ്രസാരണ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ പ്രാവോചത് യത് എത്തേഷു പ്രഥമചരണേ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് ഒഡീഷ മധ്യപ്രദേശ ഛത്തീസ്ഗഢ് രാജ്യേഷു വ്യാപ്ത ചതുർദശ മണ്ഡലേഷു നൂതന മാർഗസ്യ നിർമ്മാണം വിധാസ്യതെ. അസ്മിൻ ഖഡഗ്പൂർ ഝാർസുഗുഡ ചതുർത്ഥപഥ കട്ടനി പേൺഡ്രാ റോഡ് ചതുർത്ഥപഥ തഥാ ബിലാസ്പൂർ പേൺഡ്രാ റോഡ് തൃതീയപഥ സമാവിഷ്ടാ സന്തി. അനേന സഹൈവ മന്ത്രിമണ്ഡലേന തമിഴ്നാടു ആന്ധ്രപ്രദേശ് കർണാടക തെലങ്കാന രാജ്യേഷു ചത്വാരിംശതുത്തര പഞ്ചശത കിലോമീറ്റർ പരിമിത വിസ്താരായ എകവിംശത്യുത്തര ദശസഹസ്ര കോടി രൂപ്യകാണാം അന്യ പഞ്ച പരിയോജനാഃ അപി അനുമോദിതാഃ. മന്ത്രിണാ സവിശേഷം പ്രഖ്യാപിതം യത് സർവകാരേണ ദേശസ്യ സപ്തോച്ച സാന്ദ്രതാ റെയിൽ വീഥീനാം ചതുഷ്പഥീകരണം വിധാതും നിർണയഃ ഗൃഹീതഃ. ഏതേഷു ദെഹ്ലി ഹാവഡ മുംബൈ ഹാവഡ ദെല്ലി മുംബൈ ദെല്ലി ഗുവാഹാട്ടി ദില്ലി ചെന്നൈ ഹാവഡ ചെന്നൈ തഥാ മുംബൈ ചെന്നൈ ഇതി സപ്ത പ്രമുഖാഃ മാർഗാഃ സന്തി യേന റെയിലയാന വിലംബസ്യ സമസ്യാ മൂലതഃ വിനംക്ഷ്യതി.
2: रेलवे की मॉडर्नाइजेशन का जो काम पिछले 12 वर्षों में चल रहा है उसमें माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के कंप्लीट ओवरहॉलिंग जो रेलवे की हो रही है कंप्लीट मॉडर्नाइजेशन हो रहा है उसके प्रोजेक्ट्स है. रेलवे के 7 हाई डेंसिटी कॉरिडोर्स प्लस मेनी अदर कॉरिडोर्स जो कि बहुत ज्यादा भविष्य में ट्रैफिक लेने वाले हैं उन सब कॉरिडोर्स को 4 लाइनिंग क्वाड्रुपलिंग कर रहे हैं. दिल्ली से मुंबई मुंबई से चेन्नई चेन्नई से कोलकाता कोलकाता से वापस मुंबई ये हो गया गोल्डन क्वाड्रिलेटरल.
1: ഭാരതസ്യ രക്ഷാമന്ത്രി രാജനാഥ് സിംഗഃ അദ്യ കൊലംബോ നഗരെ ശ്രീലങ്കായാഃ രാഷ്ട്രപതിന അനുരാകുമാർ ദിസാ നായകെ ഇത്യമുനാ സഹ മഹത്വപൂർണാം മന്ത്രണാം വ്യദധാത്. ഉപവേശനാവധൌ ഉഭൌ നേതാരോ പ്രത്യപാദയതാം യത് ഉഭാവപി ദേശൌ നികട പ്രതിവേശിനൌ സാമുദ്രിക സഹയോഗിനൌ ച സ്തഃ ഇതി ഹേതോഃ ഭാരതം ശ്രീലങ്ക ച ഉഭയോഃ രാഷ്ട്രയോഃ സമഗ്ര വികാസായ ജനകല്യാണായ ച പരസ്പര സഹയോഗം സാതത്യേന നിർവഹിഷ്യതഃ. സാമാജിക സഞ്ചാരപട്ടലേ രക്ഷാമന്ത്രിണ ന്യരൂപ്യത യതസ്മിൻ ക്ഷേത്രെ സുരക്ഷായാഃ സ്ഥൈര്യസ്യ ശാന്തേഃ സമൃദ്ധേഃ ച സംവർദ്ധനായ ഉഭൌ ദേശൌ സംയുക്തതയാ കാര്യം വിധാസ്യതഃ. രക്ഷാമന്ത്രി ഹ്യഃ ത്രിദിവസീയ യാത്രായാഃ അംഗതയാ കൊലംബോ നഗരം സംപ്രാപ്തവാൻ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗഃ രക്ഷാ വിദേശ മന്ത്രാലയയോഃ വരിഷ്ഠാധികാരിഭിഃ സമന്വിതസ്യ ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലസ്യ നേതൃത്വം വിധത്തേ.

0: ಸ್ವರ್ಣೇನ ದ್ವೇ ಸ್ವರ್ಣ ಪದಕೇ ಚತ್ವಾರಿ ಚ ಕಾಂಸ್ಯ ಪದಕಾನಿ ಸ್ವಾಯತ್ತಿ ಕೃತಾನಿ ಇತಿ ವಾರ್ತಾಃ.
1: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാലുവരിപ്പാതയ്ക്കായുള്ള 7 പുതിയ ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നാലുവരിപ്പാതയ്ക്കായി 7 ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ Smithy M. Pallurthy.
3: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
2: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു.

0: KSRTC ബസ്സുകളുടെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളുടെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം മൂന്നാം ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഖൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഖൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന GG ബവൂർ യുദ്ധമ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൗര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
0: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി എൻ ഷംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ EK Nayanar സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
0: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയം മേധാവി ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി M പള്ളുരുത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4 വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. നിയമം പാലിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, മാലിന്യ സംസ്കരണം നമ്മുടെ ഉത്തരവാദിത്തം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമം.

പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. ഖരമാലിന്യ സംസ്കരണവും ശുചിത്വ പാലനവും ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി ആരോഗ്യ വെല്ലുവിളികളാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ മാലിന്യമുക്തമായ ഒരു സമൂഹ നിർമ്മിതിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ്. ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും ആരംഭിക്കുന്ന മാലിന്യ തരംതിരിക്കലിനും ഉത്ഭവസ്ഥാനത്ത് തന്നെയുള്ള സംസ്കരണത്തിനും പുതിയ നിയമങ്ങൾ മുൻഗണന നൽകുന്നു. മാലിന്യ സംസ്കരണം ആരംഭിക്കേണ്ടത് ഉറവിടത്തിൽ നിന്നാണ്. ഓരോ വീട്ടിലും മാലിന്യങ്ങൾ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനുള്ള വ്യവസ്ഥ മാലിന്യ സംസ്കരണം എളുപ്പത്തിലാക്കും. മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നവർക്കെതിരെയുള്ള കർശനമായ പിഴശിക്ഷകൾ, പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ നിയന്ത്രണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ, ഹരിതകർമ്മസേനയുടെ ഏകോപനം എന്നിവ നിയമത്തിൽ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും വരും തലമുറയ്ക്കായി വൃത്തിയുള്ള ഒരു നാളെ വാർത്തെടുക്കുന്നതിനും പൊതുജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഈ ചട്ടങ്ങൾ വിശദീകരിക്കുന്നു. ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ വ്യക്തിഗത കോർപ്പറേറ്റ് വ്യത്യാസമില്ലാതെ പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ മാലിന്യ ഉൽപാദകർക്കും ഭൂ ഉടമകൾക്കും ഒരുപോലെ ബാധകമാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും രാജ്യത്തെ മാലിന്യ സംസ്കരണ മേഖലയിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പുതിയ ഉപഭോഗ ഉപകരണങ്ങളുടെ വരവോടെ മാലിന്യത്തിന്റെ അളവ് മാത്രമല്ല അതിന്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. മാലിന്യത്തിന്റെ അളവ് കൂട്ടിയതിനൊപ്പം പുതിയ സാങ്കേതിക ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉപയോഗം മാലിന്യത്തിന്റെ സ്വഭാവത്തിലെന്ന പോലെ നിയന്ത്രണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്ത് ദിനംപ്രതി ഉണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ അളവ് 1.85 ലക്ഷം ടണ്ണോളമാണ്. ഇതിൽ ഭൂരിഭാഗവും ശേഖരിക്കപ്പെടുന്നുണ്ടെങ്കിലും സംസ്കരിക്കാൻ സാധിക്കുന്നത് 1.14 ലക്ഷം ടൺ മാത്രമാണ്. 39,629 ടൺ മാലിന്യം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഖരമാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായും പരിസ്ഥിതി സൌഹാർദ്ദപരമായും സംസ്കരിക്കുന്നത് പരിസ്ഥിതി ആഘാതങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇതിനായി മാലിന്യ ശേഖരണം, സംഭരണം, ഗതാഗതം, സംസ്കരണം തുടങ്ങിയവയ്ക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ശാസ്ത്രീയ സംസ്കരണം നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രതിവർഷം 1,240 ഹെക്ടർ ഭൂമി മാലിന്യ നിക്ഷേപത്തിനായി നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 2031 20 വർഷത്തെ ആവശ്യങ്ങൾക്കായി 66,000 ഹെക്ടർ ലാൻഡ്ഫിൽ ഭൂമി വേണ്ടിവരും. ഖരമാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയവും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്നതിനായി 2016 ചട്ടങ്ങൾക്ക് പകരമായാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത്. പുതിയ നിയമങ്ങൾ 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക, തെറ്റായ റിപ്പോർട്ടുകളോ വ്യാജരേഖകളോ നൽകുക, മാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തുന്നവരിൽ നിന്ന് മലിനമാക്കുന്നവർ നഷ്ടപരിഹാരം നൽകണമെന്ന തത്വമനുസരിച്ച് പിഴ ഈടാക്കാൻ പുതിയ ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്. സർക്കാർ, സ്വകാര്യ, പൊതു പങ്കാളിത്തത്തിലുള്ള എല്ലാ നഗര ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ ചട്ടങ്ങൾ ബാധകമാണ്. വ്യവസായ മേഖലകൾ, ടൌൺഷിപ്പുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ, ഫുഡ് പാർക്കുകൾ എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും. റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വകാര്യ ഓഫീസുകൾ, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൻകിട സ്ഥാപനങ്ങൾ മുതൽ സാധാരണ വീടുകളും കടകളും വരെ ഈ നിയമം പാലിക്കാൻ ഒരുപോലെ ബാധ്യസ്ഥരാണ്. മാലിന്യങ്ങൾ വീണ്ടെടുക്കാനും പുനരുൽപ്പാദിപ്പിച്ച് സമ്പത്താക്കി മാറ്റാനും മാലിന്യമുണ്ടാകുന്ന ഇടത്ത് തന്നെ അവ തരംതിരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉറവിടത്തിൽ തന്നെ മാലിന്യം വേർതിരിക്കുന്നതിന്റെ ഭാഗമായി ഖരമാലിന്യ സംസ്കരണ ചട്ടപ്രകാരം മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ അവയെ 4 തരംതിരിക്കണം. ഈർപ്പമുള്ള മാലിന്യം, വരണ്ട മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യം എന്നിങ്ങനെയാണ് വേർതിരിക്കേണ്ടത്. അടുക്കള മാലിന്യങ്ങൾ, പച്ചക്കറി പഴത്തൊലികൾ, മാംസം, പൂക്കൾ എന്നിവയൊക്കെയാണ് ഈർപ്പമുള്ള മാലിന്യങ്ങൾ. ഇവ ഏറ്റവും അടുത്തുള്ള സംസ്കരണ കേന്ദ്രത്തിൽ നൽകി കമ്പോസ്റ്റ് ആക്കുകയോ ബയോ മെഥനേഷൻ പ്രക്രിയയിലൂടെ സംസ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. വരണ്ട മാലിന്യങ്ങളായ പ്ലാസ്റ്റിക്, കടലാസ്, ലോഹം, ഗ്ലാസ്, മരം, റബ്ബർ എന്നിവ തരംതിരിച്ച് പുനരുപയോഗിക്കാൻ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റികളിലേക്ക് മാറ്റണം. അംഗീകൃത ഏജൻസികൾ വഴിയും പുനരുപയോഗത്തിന് കൈമാറാവുന്നതാണ്. വൻതോതിൽ മാലിന്യം തള്ളുന്നവരുടെ വ്യക്തമായ നിർവചനം ഇതിൽ നൽകിയിട്ടുണ്ട്. 20,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ളതോ ദിവസേന 40,000 ലിറ്ററിലധികം വെള്ളം ഉപയോഗിക്കുന്നതോ
ദിവസേന 40,000 ലിറ്ററിലധികം വെള്ളം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ദിവസം 100 കിലോയിലധികം ഖരമാലിന്യം ഉണ്ടാക്കുന്നതോ ആയ സ്ഥാപനങ്ങളെയാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ ആയി കണക്കാക്കുന്നത്. മാലിന്യ ശേഖരണം, ഗതാഗതം, സംസ്കരണം എന്നിവ പരിസ്ഥിതി സൌഹാർദ്ദപരമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആകെ ഉണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ 30% വരുന്നത് വൻകിട മാലിന്യ ഉൽപ്പാദകരിൽ നിന്നാണ്. അതിനാൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുതിയ ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. തെരുവ് കച്ചവടക്കാർ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലേറ്റുകൾ, കപ്പുകൾ എന്നിവ ശേഖരിക്കാൻ അനുയോജ്യമായ മാലിന്യ സംഭരണികൾ കരുതണം. ഖരം മാലിന്യ ശേഖരണം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളുടെയും തത്സമയ നിരീക്ഷണവും ട്രാക്കിംഗും കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ വഴി നടപ്പാക്കാൻ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നിവയ്ക്കായി ചട്ടങ്ങൾ കൃത്യമായ അധികാരങ്ങളും ചുമതലകളും നിശ്ചയിച്ചിട്ടുണ്ട്. സിമന്റ് പ്ലാന്റുകൾ, മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ തുടങ്ങിയ വ്യവസായങ്ങളിൽ മാലിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനമായ RDF ഉപയോഗിക്കുന്നതിന്റെ നിരക്ക് അടുത്ത 6 വർഷത്തിനുള്ളിൽ 5% നിന്ന് 15% ഉയർത്തണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഉയർന്ന കലോറി മൂല്യമുള്ള മുനിസിപ്പൽ ഖരമാലിന്യം പൊടിച്ച് നിർജ്ജലീകരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് RDF. മാലിന്യത്തെ ഊർജ്ജമാക്കി മാറ്റാനുള്ള മികച്ച മാർഗമാണിത്. കെട്ടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സമയബന്ധിതമായ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് കർശന വ്യവസ്ഥയുണ്ട്. ഒപ്പം ലാൻഡ്ഫില്ലുകളിൽ ഖരമാലിന്യം തള്ളുന്നതിനുള്ള നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനും ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നു. മാലിന്യങ്ങൾ കുഴിയെടുത്ത് ശാസ്ത്രീയമായോ അല്ലാതെയോ നിക്ഷേപിക്കുന്ന വലിയ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാണ് ലാൻഡ്ഫില്ലുകൾ. പുനരുപയോഗത്തിനോ ഊർജ്ജ ഉൽപ്പാദനത്തിനോ സാധിക്കാത്ത മാലിന്യങ്ങളും നിഷ്ക്രിയ വസ്തുക്കളും മാത്രമേ ലാൻഡ്ഫില്ലുകളിൽ നിക്ഷേപിക്കാവൂ. പഴയ മാലിന്യ കൂമ്പാരങ്ങളെ കൃത്യമായി കണ്ടെത്താനും വിലയിരുത്താനും പുതിയ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു. ബയോമൈനിംഗ്, ബയോ റെമഡിയേഷൻ എന്നിവ വഴി ഇവ സമയബന്ധിതമായി നീക്കം ചെയ്യാനും ഇതിന്റെ പുരോഗതി 3 മാസം കൂടുമ്പോൾ ഓൺലൈൻ പോർട്ടലിലൂടെ റിപ്പോർട്ട് ചെയ്യാനും വ്യവസ്ഥയുണ്ട്. മലയോര മേഖലകളിലും ദ്വീപുകളിലും ഖരമാലിന്യ സംസ്കരണത്തിനായി പ്രത്യേക നിബന്ധനകൾ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തി. പരിസ്ഥിതി മലിനമാക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന പൊലൂട്ടർ പേയ്സ് തത്വപ്രകാരം ഇതിനുള്ള നിയമപരമായ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക കേന്ദ്രങ്ങൾ തുറക്കും. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തടയാനും അവ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും ജനങ്ങളെ ബോധവൽക്കരിക്കും. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡപ്രകാരം ഈർപ്പമുള്ള മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ നടപടിയെടുക്കണം. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ പ്രത്യേക നിയമാവലികളുള്ള ചില മാലിന്യങ്ങൾ ഈ ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നില്ല. വ്യാവസായിക അപകടകരമായ മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, ബയോമെഡിക്കൽ മാലിന്യം, ഇ മാലിന്യം, ബാറ്ററി, റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ എന്നിവയെ ഈ ചട്ടത്തിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കി. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സാധാരണ ഖരമാലിന്യങ്ങളുമായി കൂട്ടിക്കലർത്തരുത്. അവ പ്രത്യേകമായി തന്നെ ശേഖരിച്ച് സംസ്കരിക്കണം. നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെയോ അഡ്മിനിസ്ട്രേറ്ററുടെയോ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന് കൈമാറുന്നത്. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ്. ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് ഉറവിട മാലിന്യ സംസ്കരണം തന്നെയാണ് മുഖ്യ പോംവഴി. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനും പുനരുപയോഗവും ശാസ്ത്രീയ സംസ്കരണവും ഉറപ്പാക്കാനും വ്യക്തമായ ചട്ടങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. വ്യക്തികളും തദ്ദേശ സ്ഥാപനങ്ങളും ഉൽപ്പാദകരും ഒരുപോലെ പങ്കാളികളാകുമ്പോൾ മാത്രമേ പരിസ്ഥിതി സൌഹാർദ്ദപരമായ മാലിന്യമുക്ത സമൂഹം സാധ്യമാകൂ. വ്യക്തിശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകണം. മാലിന്യമുക്ത സമൂഹത്തിനായി ഇന്ന് തന്നെ പ്രവർത്തനം തുടങ്ങാം. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ചട്ടങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നത് വരും തലമുറയ്ക്കായി ഭൂമിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കാൻ അത്യാവശ്യമാണെന്ന അവബോധമാണ് പുതിയ നിയമത്തെ ജനപ്രിയമാക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി.
3: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, പ്രാർത്ഥനയും പ്രവൃത്തിയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത്. ഈ ഒരു ശുഭചിന്തയോടുകൂടിയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫാമിംഗിനെ കുറിച്ചുള്ള ഒരു അഭിമുഖമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം പറയാം. ഒരേ വംശാവലിയിലുള്ള മൃഗങ്ങളെ തമ്മിൽ പ്രജനനത്തിനുപയോഗിച്ചാൽ അവയുടെ വളർച്ച മുരടിക്കുന്നത് ഉൾപ്പെടെയുള്ള ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് സ്മാർട്ട് ഫാമിംഗ്. എന്താണ് സ്മാർട്ട് ഫാമിംഗ്? കമ്പ്യൂട്ടറും ആധുനിക സാങ്കേതിക വിദ്യകളും വിവര സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നടത്തുന്ന കൃഷിയെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പൊതുവെ പറയുന്നത്. കാർഷിക രംഗത്ത് വൻ കുതിപ്പിന് സ്മാർട്ട് ഫാമിംഗ് വഴി തെളിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സ്മാർട്ട് ഫാമിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ വി എസ് സന്തോഷ് മിത്രയാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നു ഷിബു ജോർജ്.
1: എല്ലാവർക്കും സ്മാർട്ട് ആവാൻ പൊതുവെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഫാമിംഗും സ്മാർട്ട് ആവുമ്പം കേൾക്കുമ്പം തന്നെ ഒരു രസം തോന്നുന്നു. പക്ഷെ ഇത് എന്തുവായിക്കോ, സ്മാർട്ട് ഫാമിംഗിനെ നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നത്?
2: കാലത്ത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്മാർട്ട് ചേർത്ത് ഒരുപാട് കേൾക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണ്, സ്മാർട്ട് കാർ, സ്മാർട്ട് വീട്, എല്ലാം സ്മാർട്ടാണ്. സ്മാർട്ട് ടി വി. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിനെ സ്മാർട്ട് എന്ന് പറയാം. കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റ കയറുന്നു, ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അനാലിറ്റിക്സ് വഴിയായിരിക്കും അതിൻ്റെ അടുത്ത ആക്ഷൻ. അതാണ് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞാൽ. നമ്മൾ ഡെഫിനിഷൻസിലോട്ട് കൂടുതൽ പോകാതിരിക്കുന്നത് ആധുനിക കാലത്ത് നല്ലത്. കാരണം എല്ലാ ശാസ്ത്രശാഖയും ഭയങ്കരമായ സ്പീഡിൽ വളരുകയാണ്. നമ്മളൊരു ഡെഫിനിഷൻ ഉണ്ടാക്കി വെച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ ഡെഫിനിഷൻസിൽ നമ്മൾ ആ ഒരു ശാസ്ത്രശാഖയെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഡെഫിനിഷൻസിലേക്ക് പോകാതെ നമുക്ക് ഈ പോയിന്റ്സിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ സ്മാർട്ട് ഫാമിംഗിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യുന്നു അതുപോലെ കൃഷി ആ രീതിയിൽ ഈ രീതിയിലുള്ള ഡാറ്റ ഡ്രിവണായി ചെയ്യുന്ന ഫാമിങ്ങിനെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. വേറെ രീതി, ഇപ്പം നമ്മൾ ഡിജിറ്റൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്, ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന സംഭവമാണ് ഡിജിറ്റൽ കൃഷി. അതും സ്മാർട്ട് ഫാമിംഗ് ഒന്ന് തന്നെയാണ് ആക്ച്വലി. ഇതിനകത്ത് കാർഷിക രംഗത്ത് ഒരുപാട് ഡേറ്റയുണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ ആദ്യത്തെ മനുഷ്യൻ്റെ ആദ്യത്തെ എന്റർപ്രൈസ് തന്നെ കൃഷിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ഡേറ്റ മനുഷ്യൻ ശേഖരിച്ചിട്ടുണ്ട്. ചിലത് നമ്മൾ ആരും ശേഖരിച്ച് വയ്ക്കാറില്ല. പണ്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് മുമ്പോട്ട് പോയി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സിസ്റ്റമാറ്റിക്കൊക്കെ ആയപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി. ആ ഡാറ്റ തന്നെ പല രീതിയിലാണ്, പണ്ടൊക്കെ പേപ്പറിൽ ശേഖരിച്ച് വയ്ക്കുന്ന ഡാറ്റ. ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം നമുക്ക് ഡാറ്റ അനലിറ്റിക്സിൻ്റെ തന്നെ പുതിയ പുതിയ രീതികൾ, അൽഗോരിതംസ്, മെത്തേഡ്സ് ഒക്കെ വന്നപ്പോൾ അത് നമ്മൾ നമ്മുടെ കൃഷിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത കാലത്ത് മരിച്ച നമ്മുടെ പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ സേമ സ്വാമിനാഥൻ്റെ ഒരു ഫേമസ് കോട്ടേഷൻ ഉണ്ടായിരുന്നു, നമുക്കിപ്പം വേണ്ടത് ഗൺസ് അല്ല ഗ്രെയിൻസ് ആണ് എന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ഇപ്പം അറ്റോമിക് റിസർച്ച് ആണെങ്കിലും സ്പേസ് റിസർച്ച് ആണെങ്കിലും മറ്റേത് റിസർച്ച് ആണെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഉണ്ടെന്നുള്ളതാണ്.
1: ഫുഡ്
2: സെക്യൂരിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഏത് സാങ്ഷൻസും നമുക്ക് ഒരു പരിധിവരെയൊക്കെ പിടിച്ചു നിൽക്കാം. ഫുഡ് സാങ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പ്രൊഡക്ഷന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ്, നമ്മുടെ ഇന്ത്യ മാത്രമല്ല ഏതൊരു ജനതയും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിത നിലവാരവും ജീവിത രീതിയും രാജ്യത്തിൻ്റെ ശക്തിയും കൂടുതൽ ശക്തിപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഏറ്റവും മോഡേണായ ഈ ടെക്നോളജി കാർഷിക രംഗത്ത് നമുക്ക് എങ്ങനെ ഇത്രയും ഡേറ്റ ഉള്ള ഈ കാർഷിക രംഗത്തെ എങ്ങനെ ഉപയോഗിച്ച് കാർഷിക രംഗത്തെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു ഒരു രീതിയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്.
1: ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമാണോ അതോ കുറച്ച് മുന്നേ ഇത് തുടങ്ങിയായിരുന്നു? ഇത്
2: തിയറട്ടിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ സ്മാർട്ട് ഫാമിംഗ് ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ ആധുനികമായ രീതിയിൽ പറയുന്ന ഇപ്പോൾ സ്മാർട്ട് ഫാമിംഗ്, സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലുള്ള സ്മാർട്ട് ഫാമിംഗ് ഒന്നും തുടങ്ങിയിട്ട് അധിക വർഷങ്ങളൊന്നും ആയാലും ഏകദേശം 2000 ശേഷം ഒന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ലേറ്റ് 90s തന്നെ ഡിജിറ്റൽ അഗ്രികൾച്ചറിന്റെ ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയിരുന്നു. നമ്മൾ നേരത്തെ തുടങ്ങിയ പല കാര്യങ്ങളും ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽസ്, ഇതിന്റെ വേറൊരു ഫോർറണ്ണർ എന്ന് പറയാം കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ. അതായത് ചെടിയുടെ വളർച്ച കമ്പ്യൂട്ടറിൽ പുനരാവിഷ്കരിക്കാനുള്ള സിസ്റ്റമാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ എന്ന് പറയുന്നത്. ആ മോഡൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്മാർട്ടായി അത് കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സ്മാർട്ട് സിസ്റ്റംസ് ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയിരുന്നു. ലോകത്ത് ഇത് തുടങ്ങിയിട്ട് അധികം താമസിയാതെ തന്നെ നമ്മൾ ഇന്ത്യയും ഈ വർക്ക് ടേക്കപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത. പണ്ടൊക്കെ ഉള്ളതുപോലെ ഒരു വിദേശത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ റഷ്യയിലോ ടെക്നോളജി തുടങ്ങി ഒരുപാട് വർഷം കാത്തിരുന്നിട്ടല്ല ഇവിടെ തുടങ്ങുന്നത്. ഇപ്പം പൊതുവെ അങ്ങനെയാണല്ലോ ട്രെൻഡ്, ലോകത്ത് എല്ലായിടത്തും ഒരേ സമയത്തൊക്കെ തന്നെയാണ് വികസനങ്ങൾ വരുന്നത്.
1: സ്പ്രെഡാവാൻ
2: അധികം സമയമൊന്നും എടുക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ പോലൊരു കാർഷിക രാജ്യത്ത് സ്മാർട്ട് ഫാമിംഗ് വളരെയധികം പ്രസക്തമാണ്.
1: സാർ പറഞ്ഞുകൊണ്ട് വന്ന CTCRI ഈ കാര്യം നിങ്ങൾ ആദ്യം തുടങ്ങി?
2: ഞങ്ങൾ തുടങ്ങിയത് ഞങ്ങളുടെ CTCRI കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ വർക്ക് തുടങ്ങുന്നത് 96-97 സമയത്താണ്. മരച്ചീനി കസാവ എന്ന് പറയുന്ന മരച്ചീനിയുടെ സിമുലേഷൻ മോഡലാണ് ഞങ്ങൾ ആദ്യമായി വികസിപ്പിച്ചത്. അത് ആദ്യമായി വികസിപ്പിക്കാനായിട്ട് ഇപ്പം നോക്കുമ്പോൾ അതിനുള്ള ഡേറ്റ നമ്മൾ നോക്കുന്നു. ഡേറ്റ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എക്സ്പെരിമെൻ്റ് വഴി കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അനാലിസിസിന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിംഗ് വർക്കിന് പര്യാപ്തമാകണമെന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ പരീക്ഷണങ്ങൾ തന്നെ നമ്മൾ ചില പീരീഡിലേക്ക് ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് വീണ്ടും ഒരു വേറെ തരത്തിലുള്ള ഡേറ്റ കളക്ട് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസാവ സിമുലേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്യാൻ അധികം കുറച്ച് സമയം എടുത്തായിരുന്നു. ഏകദേശം ഒരു 7 എടുത്തു കഴിഞ്ഞിട്ടാണ് മോഡൽ ഡെവലപ്പ് ചെയ്തത് തന്നെ. പിന്നെ അതിനുശേഷം ഞങ്ങളത് പല സ്ഥലങ്ങളിൽ പരീക്ഷിച്ചു ഈ മോഡൽ എത്രത്തോളം കറക്റ്റാണ് വാലിഡേഷൻ എന്ന് പറയും. മോഡൽ പരീക്ഷിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെ വലിയ ആക്യുറസിയാണ് കിട്ടിയത്. കസാവ മോഡലിന് ഏകദേശം ഒരു 90 അതിനാണ് ഏറ്റവും കുറവ് ആക്യുറസി ഞങ്ങളുടെ മോഡൽസിൽ, അതിന് 90% ആക്യുറസി ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ മധുരക്കിഴങ്ങിൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്തു. മധുരക്കിഴങ്ങിൻ്റെ മോഡലിന് 93% ആക്യുറസി. ആക്യുറസി എന്ന് വെച്ചാൽ നമ്മൾ പല അഗ്രോക്ലൈമാറ്റിക് സോൺസിൽ ഉള്ള ഫീൽഡ് എക്സ്പെരിമെൻറ്റും നമ്മളെ മോഡലിൻ്റെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്യുറസിയാണ്. അതുപോലെ തന്നെ ചേനയുടെ മോഡലിനും ഒരു 92% ആക്യുറസിയുള്ള മോഡൽസാണ്. അപ്പോൾ ഈ മോഡൽസാണ് നമ്മൾ പിന്നീട് നമ്മൾ പുതിയ സ്മാർട്ട് ഫാമിംഗ്
1: ബേസ്ഡായിട്ട്
2: ഉപയോഗിച്ചത്. കാരണം ഈ മോഡൽസ് എങ്ങനെ കർഷകർക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പുതിയ ഉപകരണങ്ങളിലേക്കും മറ്റുമൊക്കെ.
1: ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, സാർ പറഞ്ഞാൽ സിമുലേഷൻ ഡെവലപ്പ് ചെയ്ത് ഇപ്പം നമ്മുടെ മരച്ചീനിയുടെ വളർച്ചയുടെ സിമുലേഷനാണോ, അതെങ്ങനെ വളരുന്നത്, ആ സമയം എത്ര എത്തി ടെമ്പറേച്ചർ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഏത് സ്ഥിതി, അങ്ങനത്തെ ഒരു
2: അത് തന്നെയാണ് വളർച്ചയാണ് പുനരാവിഷ്കരിക്കുക. നമ്മൾ ഫീൽഡിൽ ചെടി വളരുന്ന അതേ സാഹചര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ വളരുന്നു എന്ന് നോക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഏതൊരു ചെടിയുടെയും വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സാണ്, ഫിസിയോളജിക്കൽ കണ്ടീഷൻസാണ്. അപ്പം ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ലെവലിന് മുകളിലെത്തിയാൽ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒരു പെർട്ടിക്കുലർ ലെവലിന് താഴെ എത്തിയാൽ അതിൻ്റെ ഇലയുടെ വളർച്ച, ട്യൂബറിൻ്റെ വളർച്ച, അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മുടെ ഫിസിയോളജിസ്റ്റ് അതിൻ്റെ ഇൻഫർമേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആയിട്ട് മാറ്റി പല ഇക്വേഷൻസ് ചേർന്നിട്ട് ഉദാഹരണമായിട്ട് ഒരു ടെമ്പറേച്ചർ ഇത് എത്തിക്കഴിഞ്ഞാൽ അതേ സമയത്ത് ചെടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ 24 ഇന്ന് ആവറേജ് ടെമ്പറേച്ചർ എങ്കിൽ ഇന്ന് നമുക്ക് ലീഫ് ഇത്ര വളരും, സ്റ്റെം ഇത്ര വളരും, റൂട്ട് ഇത്ര വളരും എന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആദ്യത്തെ ദിവസം മുതൽ 300 ദിവസമാണ് ഡ്യൂറേഷൻ എങ്കിൽ 300 ചെടിയുടെ വളർച്ച ഈ രീതിയിൽ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് പുനരാവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ. ഇതേ കണ്ടീഷൻ നമ്മൾ ഒരു 300 വെതർ പ്രിഡിക്റ്റഡ് വെതർ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രിഡിക്റ്റഡ് വെതറും മണ്ണിൻ്റെ കണ്ടീഷൻസ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്താണ് ചെടി നടുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് നടുന്നതെങ്കിൽ ശ്രീകാര്യത്തെ സോയിലിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ആദ്യം ഫീഡ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ചെടിയുടേതായ ചില ഫീച്ചേഴ്സ് ഉണ്ട്, ഓരോ വെറൈറ്റീസ്. ഇപ്പം ശ്രീ പത്മനാഭ, ശ്രീ സഹ്യ എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റീസ് ഉണ്ട്. ഓരോ വെറൈറ്റീസിൻ്റെയും ലീഫ് ഗ്രോത്ത് റേറ്റ്, ട്യൂബർ ഗ്രോത്ത് റേറ്റ് ഇതെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ഒന്ന് സ്റ്റഡി ചെയ്ത് ഓരോ വെറൈറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു ചിലപ്പോൾ ഒരു സിമുലേഷൻ. ഇപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്ത മോഡലിൻ്റെ പേര് സിംകാസ് എന്നാണ്. ആ മോഡലിന് 10 ജനറ്റിക് പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. അതുപോലെ വെതർ പാരാമീറ്റേഴ്സ് ആയിട്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, സോളാർ റേഡിയേഷൻ അങ്ങനെ ഏകദേശം ഒരു 5-6 പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ മണ്ണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വളം എത്ര അളവ്, വെള്ളം എത്ര അളവ്. വളം എന്ന് പറയുമ്പോൾ NPK കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മണ്ണിൽ എത്ര ഉണ്ടായിരുന്നു, നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പാരാമീറ്റേഴ്സ് ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ പുനരാവിഷ്കരിച്ച് നോക്കിയിട്ട് ഇത് നമ്മൾ ഫാർമറിന്റെ ശരിക്കുള്ള ഫീൽഡിൽ ചെയ്ത് നോക്കി. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത്ര ആക്യുറസി 90% ആക്യുറസി എന്ന് പറയുന്നത് പല അഗ്രോക്ലൈമാറ്റിക് സോൺസിലാണ്. നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ്റെതനുസരിച്ച് 15 അഗ്രോക്ലൈമാറ്റിക് സോൺസ് ഉണ്ട്. അതിനകത്ത് മരച്ചിനി വളരുന്ന അഗ്രോക്ലൈമാറ്റിക് സോൺസിലെല്ലാം ഞങ്ങൾ നോക്കി. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മോഡൽസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അഗ്രോക്ലൈമാറ്റിക്

0: സോണിൽ മരച്ചീനിക്ക് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഏത് വിളക്കാണെങ്കിലും കിട്ടാവുന്ന മാക്സിമം എത്രയാണ് ഉൽപ്പാദനം എന്ന് കണക്കാക്കാൻ കഴിയും. നമ്മൾ ഒരുപക്ഷെ ഫീൽഡിൽ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല, കാരണം അതിന് ഒപ്റ്റിമം കണ്ടീഷൻ അല്ല, ഇത് തിയററ്റിക്കലാണ്. ഉദാഹരണമായിട്ട് ഇപ്പം മരച്ചീനിക്കാണെങ്കിൽ പണ്ടൊക്കെ ഒരു വിചാരിച്ചിരുന്നത് 90 ടൺസ് പെർ ഹെക്ടർ ഒക്കെയാണ് കൺസെപ്റ്റ് എന്നാണ്. നമ്മൾ മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് 120, 130 ഒക്കെയുള്ള വെറൈറ്റീസാണ് ഉള്ളത് തിയററ്റിക്കലി. പക്ഷേ ആക്ച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രഡിക്ഷനിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ട് ഒരു 100 മുകളിലൊക്കെയാണ് സാധാരണ ഒരു പൊട്ടൻഷ്യൽ
1: വേണ്ടി നമുക്ക്
0: ശ്രമിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രമിക്കേണ്ട, അതിന് താഴേക്ക് വേണമെങ്കിൽ ശ്രമിക്കാം, അതിനപ്പുറത്തേക്ക് ശ്രമിക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു കട്ട് ഓഫ് പോലെ പറയാൻ പറ്റുന്നത്.
1: അപ്പോൾ ഇങ്ങനെ ഒരു ബേസ് മോഡൽസ് നിങ്ങൾ ഉണ്ടാക്കി, ഇത് വെച്ച് നിങ്ങളിപ്പോൾ സ്മാർട്ട് ഫാമിംഗിലോട്ട്
0: പോകും. സ്മാർട്ട് ഫാമിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാറ്റ കളക്ഷൻ ഡിജിറ്റൽ അഗ്രികൾച്ചറാണ് ഇതിൻ്റെ പ്രധാനം. അപ്പോൾ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് വെച്ചാൽ സെൻസേഴ്സ് ആണ്. സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കറക്റ്റ് റിയൽ ടൈമായിട്ട് അന്തരീക്ഷത്തിലെയും മണ്ണിലെയും ഒക്കെ ഉള്ള ഫാക്ടേഴ്സ് പാരാമീറ്റേഴ്സ് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം. ഈ സംവിധാനങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതിനെ നമ്മൾ IoT ഡിവൈസ് എന്ന് പറയും. ഏതൊരു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അത് പല ഹാർഡ്വെയർ ഡിവൈസസ് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് IoT എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു IoT ഡിവൈസ് ഞങ്ങൾ 2014 ഉണ്ടാക്കി. ഈ ക്രോപ്പ് എന്നാണ് അതിൻ്റെ പേര്, ഇലക്ട്രോണിക് ക്രോപ്പ്. അപ്പോൾ ഞങ്ങളത് അതിന് പേരിടാൻ കാരണം തന്നെ, സാധാരണ നമ്മളൊരു ചെടി, ഒരു ബയോളജിക്കൽ ചെടി എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശം, വെള്ളം, വളം അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വളരുകയും വളർന്ന് അതിന് എത്ര യീൽഡ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇത് നമ്മൾ ഇലക്ട്രോണിക് ക്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് സെൻസറുകളാണുള്ളത്. സെൻസറുകൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ്, സോയിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ശേഖരിച്ച് ഈ പറഞ്ഞ മോഡൽസ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് റൺ ചെയ്ത് എത്രമാത്രം യീൽഡ് ഉണ്ടാകുമെന്ന് കണക്കാക്കും. അപ്പോൾ ഇതൊരു യന്ത്രമാണല്ലോ, ഒരു മെഷീനാണല്ലോ. മെഷീനാകുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ യീൽഡും കണക്കാക്കും, ആക്ച്വൽ യീൽഡും കണക്കാക്കും, ഈ ഡിഫറൻസ് കണക്കാക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പിന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ് സ്മാർട്ട് ഫാമിങ്ങിൻ്റെ പ്രത്യേകത. മറ്റേ നമ്മൾ ചെടി എവിടെ നട്ട് വരിക നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ യീൽഡ് അറിയില്ല. നമ്മൾ പിന്നെ പല എക്സ്പെരിമെൻറ്റ്സ് വഴി നമ്മുടെ കയ്യിൽ ഡാറ്റ കാണും, പക്ഷേ നമ്മൾ ഈ കൊണ്ട് നട്ടിക്കുന്ന ചെടിക്ക് എത്ര കിട്ടാൻ സാധ്യതയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 110 പൊട്ടൻഷ്യൽ യീൽഡെങ്കിൽ നമ്മൾ 120 ശ്രമിക്കേണ്ട. അപ്പോൾ ഈ 110 പൊട്ടൻഷ്യൽ യീൽഡ് എന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ 65 കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് 70-100 വേണ്ടി ശ്രമിക്കേണ്ട. ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള വളവും വെള്ളവും കൊടുക്കണ്ട,
1: ഇൻപുട്സ് അത്രയും
0: കൊടുക്കണ്ട.
1: നമ്മുടെ സാമ്പത്തികമായിട്ട് അത്രയും
0: വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാമ്പത്തികം മാത്രമാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. ചെടിക്ക് എടുക്കാവുന്ന ഒരു ശേഷിയാണ്, അതാണ് 75 പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കൊടുത്താലും എന്ത് സംഭവിക്കും, അത് മണ്ണിൽ കിടക്കും, വേസ്റ്റാവും, അത് പരിസ്ഥിതിക്ക് ദോഷകരവും കൂടി,
1: പൊല്യൂഷൻ
0: ദോഷകരവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണം ഉണ്ടാക്കിയാണ് ഞങ്ങൾ സ്മാർട്ട് ഫാമിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് ചെയ്തത്, IoT ഡിവൈസ് ഉണ്ടാക്കി. IoT ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇത് ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഈ ഡിവൈസ് കളക്ട് ചെയ്തിട്ട് ഇന്റർനെറ്റിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ, വെബ്സൈറ്റിലാകുമ്പോൾ ഈ മോഡൽസ് ഒക്കെ വെബ്സൈറ്റിലാണ് കിടക്കുന്നത്. വെബ്സൈറ്റ് നമ്മളതിനൊരു ഇന്റർഫേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മോഡൽസ് എന്ന് പറയുന്നത്, ഈ മോഡൽസ് വഴി നമുക്ക് പല സ്റ്റഡികളും നടത്താം. ഈ IoT ഡിവൈസിൻ്റെ മോഡൽ വഴി, ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ടെമ്പറേച്ചർ ഇന്നൊരു 2 ഡിഗ്രി കൂടാൻ പോവുകയാണ്, അങ്ങനെയെങ്കിൽ ചെടിക്ക് എന്ത് സംഭവിക്കും എന്നും നമുക്ക് ഇതിനകത്ത് നോക്കി റൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളതാണ് ഈ ക്ലൈമറ്റിൻ്റെ ഭാവിയിലേക്കുള്ള പ്രഡിക്ഷൻസ് ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ ഓരോ പാരാമീറ്റേഴ്സും മാറ്റി നോക്കിയാൽ, ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ്, നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ ഇല്ലുണ്ട്, എല്ലാം ഉണ്ട്, നമുക്കൊരു എക്കണോമിക് അനാലിസിസ് നടത്തണം. എക്കണോമിക് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്ന നൈട്രജൻ്റെ അളവ് ഒരു 40% കുറച്ച്, പിയുടെ അളവ് ഒരു 30% കൂട്ടി, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് പലതും ട്രൈ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് ഫീൽഡ് എക്സ്പെരിമെൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്.
1: സമയം
0: ലാഭിക്കും, റിസോഴ്സസ് ലാഭിക്കും, ഹ്യൂജ് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പക്ഷെ നമ്മൾ ആദ്യം എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഇത് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു പ്രയാസം മാത്രമാണുള്ളത്. അതിനുശേഷം പിന്നെ ഈ നമുക്ക് സിസ്റ്റത്തിലാണ് നമ്മുടെ സ്റ്റഡി മുഴുവൻ നടത്താൻ കഴിയുന്നത്.
1: അപ്പോൾ ഇതൊക്കെ ഈ IoT ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞു.
0: IoT സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞു. IoT ഇതിനകത്ത് വേറെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം ചെയ്തത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്, വിള ഉൽപ്പാദനം. ഇനി ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ജനറലൈസ്ഡ് പ്ലാറ്റ്ഫോം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ക്രോപ്പ് സിമുലേഷൻ മോഡൽ ഇട്ടു എന്ന് പറഞ്ഞു. സിമുലേഷൻ മോഡലിന് മാത്രമല്ല ഏത് മോഡലും ഇടാം. ഇതിനകത്തൊരു ഡിസീസിൻ്റെ മോഡൽ ഇടാം. ഡിസീസിൻ്റെ മോഡൽ ഇട്ട് ഇതേ വെതർ പാരാമീറ്റേഴ്സിൻ്റെയും ക്രോപ്പിൻ്റെയും ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസീസ് വളരുന്നത്.
1: ഫോർകാസ്റ്റ്
0: ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം വരുന്നുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്യാം, പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യാം. പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യുന്ന നിസ്സാര കാര്യമല്ല, നമ്മൾ ഒരു ഫീൽഡ് വെച്ച് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, അതിന് വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദന മേഖലയിലാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തത്. ഫീൽഡിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. ഫീൽഡ് ഇംപ്ലിമെൻ്റ് ചെയ്ത് വളരെ വിജയകരമായിട്ട് ഞങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി. അപ്പം ഉൽപ്പാദന മേഖലയിലുള്ള ഈ നേട്ടം കൂടുതൽ വിപുലമാക്കാനും മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും എല്ലാമാണ്.
1: അപ്പം ഇത് നല്ല റിസൾട്ട്സ് കിട്ടി, ഫീൽഡിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം, എങ്ങനെ ഇത് ഫീൽഡിൽ അപ്ലൈ ചെയ്ത് കർഷകരിലോട്ട് ഇതെങ്ങനെ അത് കൊണ്ടുപോയത്?
0: ഇപ്പോൾ ഞങ്ങൾ 2014 ഉണ്ടാക്കിയെങ്കിലും 2018 ഇത് ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സപ്പോർട്ട് കിട്ടിയത്. കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു. ഇവിടെ ഒരു സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടി, പിന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെയും രണ്ട് പ്രോജക്റ്റിലാണ് പ്രധാനമായിട്ട് കിട്ടിയത്. അപ്പം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടെ നമ്മൾ നെടുമങ്ങാട് ബ്ലോക്കിൽപ്പെട്ട 5 പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തു. അരുവിക്കര, ആനാട്, പനവൂർ, വെമ്പായം, കരകുളം എന്നുള്ള 5 പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തു. 5 പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തിട്ട് ഈ 5 പഞ്ചായത്തുകളിൽ ഓരോ ഈ ക്രോപ്പ് സ്ഥാപിച്ചു. ഒരു പഞ്ചായത്തിലേക്ക് ഒരു ഈ ക്രോപ്പ് മതി എന്നുള്ളതാണ് എൻ്റെ കണക്ക്. കാര്യം അത് ആ പഞ്ചായത്തിലുള്ള എല്ലാ ഫീൽഡിൻ്റെയും വെതർ നമ്മളൊരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡൽ വേരിയേഷൻ അനുസരിച്ചാണ് കണക്കാക്കുന്നത്. പിന്നെ ഓരോ ഫീൽഡിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള സോയിൽ ഡേറ്റയും സോയിൽ മോയ്സ്ചർ ഡേറ്റയും, സോയിൽ ഡേറ്റ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്നു, സോയിൽ മോയ്സ്ചർ ഡേറ്റ ഫാർമേഴ്സിന് നമ്മൾ സെൻസർ കൊടുത്തിട്ടുണ്ട്. അവരെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കൃഷി കൃത്യം എന്നൊരു ആപ്പ് ഉണ്ട്, ഇത് മാനേജ് ചെയ്യാനായിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സ്ഥാപിച്ചതിന് ശേഷം കർഷകർക്ക് ഈ ആപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ചും എല്ലാം വളരെ വിപുലമായൊരു ട്രെയിനിങ് നടത്തിയിരുന്നു. ട്രെയിനിങ് നടത്തിയതിന് ശേഷം ഓരോ കർഷകർ ഓരോ ഫീൽഡിൽ, അതായത് ഒരു പഞ്ചായത്തിൽ ഇപ്പം കസാവയുടെ മരച്ചിനിയുടെ 2 ഫാർമേഴ്സിന് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ ഏരിയയുടെ ഒരു പകുതി സ്മാർട്ട് ഫാമിംഗ് പ്രാക്ടീസും പകുതി സാധാരണ പ്രാക്ടീസും, അതുപോലെ തന്നെ ചേന, മധുരക്കിഴങ്ങ്, വാഴ, വാഴ ട്യൂബർ ക്രോപ്പ് വിളയല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം ഈ ക്രോപ്പ് എന്ന് പറയുന്നത് കിഴങ്ങ് വിളകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ളത് ഊന്നി പറയാനും ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും കൂടിയാണ് ഞാൻ വാഴ ഉപയോഗിച്ചത്. കാര്യം പലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, സി ടി സാറിൽ നിന്ന് വികസിപ്പിച്ച ടെക്നോളജി ആയതുകൊണ്ട് ട്യൂബർ ക്രോപ്പിന് മാത്രമാണെന്നൊരു ധാരണയുണ്ട്. ട്യൂബർ ക്രോപ്പിന് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മോഡലാണല്ലോ കാര്യം. മോഡൽ നമ്മൾ റൈസിൻ്റെ മോഡലിട്ടാൽ റൈസിനുള്ള പ്രയോജനപ്പെടും, സോയാബീൻ്റെ മോഡലിട്ടാൽ സോയാബീൻ പ്രയോജനപ്പെടും. അപ്പോൾ മഴയും ആയിട്ട് ഞങ്ങളത് എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. അപ്പോൾ അത് ഫീൽഡ് ഇങ്ങനെ തന്നെയാണ് ചെയ്തത്, ഒരു പഞ്ചായത്തിൽ ഓരോ ക്രോപ്പിൻ്റെ 2 ഫാർമേഴ്സിനെ വേണ്ടി വെച്ച് സെലക്ട് ചെയ്തു. അങ്ങനെ 5 പഞ്ചായത്തിലായിട്ട് ഫാർമേഴ്സിനെ സെലക്ട് ചെയ്തു. അവരുടെ എല്ലാം ഫീൽഡ് കണ്ടീഷൻസ് എല്ലാം വ്യത്യസ്തമായിരുന്നു. ഫീൽഡിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു, കാര്യം പന്നി ശല്യം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ
1: മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത
0: ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നന്നായിട്ട് എക്സ്പെരിമെൻ്റ് നടത്തി റിസൾട്ട് വന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ മരച്ചിനയ്ക്ക് ഒരു 188% ഈൽഡ് ആണ് കൂടിയത്. അതുപോലെ തന്നെ മധുരക്കിഴങ്ങിനും ചേനയ്ക്കും 218% ആണ് ഇൻക്രീസ്,
1: 200%
0: ആണ് ഈൽഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വാഴയ്ക്കാണെങ്കിൽ 163%. വാഴയുടെ പ്രത്യേകത വാഴയ്ക്ക് സിമുലേഷൻ മോഡലില്ല. വാഴ ഞങ്ങളുടെ സമയത്തുള്ള ഒരു പ്രധാന വിളയായിട്ട് അതിനകത്ത് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, സിമുലേഷൻ മോഡലില്ലാത്തൊരു വിളയ്ക്കും ഇതിനകത്ത് എങ്ങനെ ചെയ്യാം എന്ന് ഞങ്ങൾ അതിനൊരു പ്രത്യേക ഒരു അൽഗോരിതം അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വാഴയ്ക്കത് പ്രയോജനപ്പെടുത്തി അതിന് വേറെ ഏത് വിളയ്ക്ക് ഉപയോഗിക്കാം. നെല്ലിനാണെങ്കിൽ നെല്ലൊക്കെ റേസ് സിമുലേഷൻ മോഡലുണ്ട്, ഒരു സിമുലേഷൻ മോഡൽ ഇല്ലാത്ത വിളകൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു അത്. പിന്നെ ട്യൂബർ ക്രോപ്പ് അല്ല എന്നുള്ളതിൻ്റെ ഉപയോഗമായിരുന്നു.
1: അപ്പോൾ ഇത് സ്മാർട്ടായിട്ട് ചെയ്ത ആൾക്കാർക്ക് ഇൻപുട്ടൊക്കെ എത്ര കൊടുക്കണം, എന്തോ കൃഷി രീതികൾ അവർക്ക് ചെയ്യണം, അത് പറഞ്ഞു കൊടുത്തോളൂ. ഈ സിമുലേഷൻ
0: അത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മൾ സിമുലേഷൻ റൺ ചെയ്യുമ്പോൾ ദിവസവും ഇതിനായിട്ട് ബന്ധപ്പെട്ട കൃഷിക്കാർക്ക് SMS പോവുകയാണ് ചെയ്യുന്നത്.
1: ഓക്കെ,
0: ആ SMS-ൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്രോപ്പ് ഇന്ന് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഞാൻ വിള മെസ്സേജ് അയക്കുന്ന രീതിയിലായിരുന്നു, പിന്നെ അത് മാറ്റിയപ്പോൾ നിങ്ങളുടെ വിള ഇന്ന് വരെ അക്വയർ ചെയ്തിരിക്കുന്ന ഈൽഡ് ഇതാണ്, നിങ്ങൾക്ക് കിട്ടാവുന്ന പൊട്ടൻഷ്യൽ ഈൽഡ് ആഫ്റ്റർ ഈ പർട്ടിക്കുലർ ഡ്യൂറേഷൻ വഴി ഇന്ന ഒരു ഡേറ്റ് വെച്ചിട്ട്, ഇനി ഈ നോർമൽ പ്രാക്ടീസ് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈൽഡ് ഇതാണ്. ഇനി ഇപ്പം കിട്ടുന്ന ഈൽഡിനെ പൊട്ടൻഷ്യൽ ഈൽഡിലേക്ക് എത്താൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ്, അത് കൊടുക്കുന്നത് 3 രീതിയിൽ. ദിവസവും അപ്ലൈ ചെയ്താൽ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, 10 ദിവസം കൂടുമ്പോൾ അപ്ലൈ ചെയ്താൽ ഒരു ക്വാണ്ടിറ്റി, ഇനി ബാക്കി സീസൺ മൊത്തമായിട്ട് അപ്ലൈ ചെയ്താൽ ഒരു ക്വാണ്ടിറ്റി എന്ന രീതിയിലാണ് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പ്രോജക്റ്റിൽ നമ്മൾ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത് 10 ദിവസം കൂടുമ്പോൾ ഉള്ള ഡോസാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മാത്രമല്ല അത് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രം. അപ്പം ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോജക്റ്റാണ്, ലോകത്തിനെ മുഴുവൻ ബോധ്യപ്പെടുത്താനുള്ളതാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ എത്തുകയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ കൃത്യമായ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ് ആ പ്രാക്ടീസ് മുമ്പോട്ട് പോയത്. അങ്ങനെയാണ് നമ്മളീ പറഞ്ഞ ഈൽഡ് കിട്ടിയത്. ഇനി ക്വാണ്ടിറ്റിയുടെ കാര്യം പറയുമ്പോൾ, ക്വാണ്ടിറ്റി നമ്മൾ സീസൺ മൊത്തം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ റെക്കമെൻഡഡ് ഡോസിൻ്റെ വളരെ കുറച്ചാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. അതായത് നൈട്രജൻ ഏകദേശം ഒരു 49-50% ആണ് കൊടുക്കേണ്ടി വന്നത്. കെ ആണെങ്കിൽ അതിലും കുറവായിരുന്നു, 30-40% ഒക്കെ കൊടുക്കേണ്ടി വന്നുള്ളൂ. പി ആണെങ്കിലും ഓൺ പാർ, ഓൾമോസ്റ്റ് സിമിലർ. പിക്ക് വലിയ വ്യത്യാസം ഉണ്ടായില്ല ഫോസ്ഫറസിന്. വെള്ളത്തിനാണെങ്കിൽ വെള്ളം ഞങ്ങൾ ഈ എക്സ്പെരിമെൻ്റിലല്ല എക്സ്പെരിമെൻ്റ്, ഞങ്ങൾ വേറൊരു എക്സ്പെരിമെൻ്റിലാണ്. വെള്ളം ഏകദേശം പകുതിയോളമാണ് വേണ്ടി വരുന്നത്. അപ്പം നോക്കുമ്പോൾ ഇൻപുട്ട്

0: തൊട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി പകുതിയാക്കി എന്ന് പറയാം, പകുതിയാക്കുകയും ചെയ്തു എന്നാൽ ഈൽഡ് ആണെങ്കിൽ ഡബിൾ ആവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏകദേശം നമ്മളൊരു ഫോർ ടൈമാണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ഇക്കണോമിക് അനാലിസിസ് നടത്തിയിരുന്നു, ഇക്കണോമിക് അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് ഡബിൾ ആണ് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്
1: കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സമയം, കൊടുക്കുന്ന ഡോസ്, അതൊരു ഇമ്പോർട്ടൻ്റ്
0: കൃത്യമായി അളന്ന് കുറിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അതാണ്. കൃത്യമായി അളന്ന് കുറിക്കാനായിട്ട് ഈ സംവിധാനം വേണം. ഇത് ഓരോ കർഷകരും ഈ ക്രോപ്പ് വാങ്ങിക്കുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മൊത്തമായിട്ട് ഒന്നിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവർക്ക് അക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ കൃഷിഭവൻസ് ഉണ്ടല്ലോ, കൃഷിഭവൻസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം.
2: സ്മാർട്ട് ഫാമിംഗ് എന്ത് എങ്ങനെ, ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ വി എസ് സന്തോഷ് മിത്രയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്.
3: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ച് നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടപ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക.
2: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു: ഒരേ വംശാവലിയിലുള്ള മൃഗങ്ങളെ തമ്മിൽ പ്രജനനത്തിനുപയോഗിച്ചാൽ അവയുടെ വളർച്ച മുരടിക്കുന്നതുൾപ്പെടെയുള്ള ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം: ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
4: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
5: വയലും വീടും

കർഷകക്ഷേമ വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി നാളെ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി വി അധ്യക്ഷത വഹിക്കും. ഫാം ഫെസ്റ്റിലെ സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക ഗ്രൂപ്പുകളുടെയും പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കും. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ സെപ്റ്റംബർ 17-18 തീയതികളിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിലും 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479-245-2277 അല്ലെങ്കിൽ 0479-245-7778 അതുമല്ലെങ്കിൽ 7736-336-28 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക.

കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,700 രൂപ, ചെങ്ങന്നൂർ 27,500 രൂപ, കോട്ടയം 28,900 രൂപ, പാല 28,500 രൂപ, എറണാകുളം 26,000 രൂപ, കൊച്ചിറെഡി 25,600 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000 രൂപ, കായംകുളം 23,500 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ, എറണാകുളം 33,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 2,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പാല 68,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,400 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 26,000 രൂപ, കോട്ടയം 26,000 രൂപ, പാല 24,200 രൂപ, മൂവാറ്റുപുഴ 22,500 രൂപ, കോതമംഗലം 26,500 രൂപ. ഇതോടെ കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻമാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. റെയിൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികൾ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു.
2: ഖഡഗ്പൂർ സെ ലേക്കെ ഒഡീഷ മേ ഝാർസുഗുഡാ തക് കാ പൂരാ പ്രോജക്ട് ഹൈ ജഹാൻ പേ ഫോർത്ത് ലൈൻ ബൻ യേ ലൈൻ ബൻ ജാനെ സേ ബഹുത് ബഡാ ജോ കൻജഷൻ ഹോതാ ഹൈ ഇസ് ഏരിയ മേ വോ ഖതം ഹോഗാ കൈ നയി ഗാഡിയാ ചലാ പായേംഗേ ഓർ ജോ ട്രാഫിക് കി സീരിയസ് പ്രോബ്ലംസ് ആതി തി വോ സാരി പ്രോബ്ലംസ് ഇസ്സേ സോൾവ് തോ ദിസ് പ്രോജക്ട് കോ ഹം ജൽദി സേ ജൽദി ആഗേ ബഡായേ.
1: മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അനുമതി നൽകിയ 5 റെയിൽവേ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗത സൌകര്യം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച 3 ബെയ്ലി പാലങ്ങളും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഹാനികരമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും ശ്രീലങ്കൻ ഭൂപ്രദേശം ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
3: ഇന്ത്യ ശ്രീലങ്ക മാരിടൈം കോഓപ്പറേഷൻ ഈസ് ദസ് നോട്ട് ഓൺലി മ്യൂച്വലി ബെനിഫിഷ്യൽ ബട്ട് ക്വൈറ്റ് എസൻഷ്യൽ ടു അവർ കളക്ടീവ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഫ്രണ്ട്സ്, ദെർ ആർ സെവറൽ കോംപ്ലിമെന്ററി that make our maritime cooperation productive and mutually beneficial.
1: 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. 2001 ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്കെന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംയുക്ത മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ മാധ്യമ സംഘം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരാണ് സംസ്ഥാനത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: കൊച്ചിൻ ഷിപ്പ്യാർഡ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് PRO ആഷ്ലി ഗോമസ് കപ്പൽശാലയുടെ വളർച്ച, അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രധാന പദ്ധതികൾ, വിവിധ ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലും ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായ INS വിക്രാന്തിന്റെ നിർമ്മാണവും സംഘത്തിന് വിശദീകരിച്ചു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ന്യൂ ഡ്രൈഡോക്കും മാധ്യമ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
1: സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൌകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രെന്റ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8 എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാൻ സായുധസേനാ വിഭാഗമായ IRGC വ്യക്തമാക്കി. ജോർദാനിലെ US എയർബേസ് ആക്രമിച്ചതായും IRGC അവകാശപ്പെട്ടു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5326 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 1365. തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയ 102 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചു കടത്തിയ 709 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 813 പോയിന്റ് നഷ്ടത്തിൽ 74,764-ലും നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9-ാമത് ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി.

0: ജേർണലിസം എന്നുള്ള ഒരു എൻ്റെ ലൈഫ് എന്നുള്ള സാധനം ഫോട്ടോഗ്രാഫി ആണെന്ന് കുറേയേറെ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ ഫോട്ടോ ജേർണലിസം ചെയ്തു, ഫോട്ടോ ജേർണലിസ്റ്റിലൂടെ പിന്നെ ഫോട്ടോഗ്രാഫിയിലൂടെ ആയിരുന്നു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും.
1: ശരി, എനിക്ക് ആ ഒരു സ്വിച്ചിനെ കുറിച്ച് ഒന്ന് പറയാം. കാര്യം നമ്മൾ ടെക്നിക്കലായിട്ടുള്ളൊരു സാധനം പഠിച്ചു. അപ്പം നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇപ്പം ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോവാം, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പലപ്പോഴും ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് മിക്കവാറും തന്നെ പഠിക്കുകയോ അല്ലെങ്കിൽ പരിചയമുള്ളൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കീഴിൽ പഠിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വിച്ച് കടന്ന് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് പോളിടെക്നിക്കിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ഒരു സ്വിച്ച് എങ്ങനെ സംഭവിച്ചു?
0: ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ടൈമിലൊക്കെ ആ ഒരു ടൈമിൽ മൊബൈൽസ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല പടങ്ങൾ എടുക്കണമെങ്കിൽ എക്സ്പെൻസ് ആയിട്ടുള്ള മൊബൈൽസ് യൂസ് ചെയ്യേണ്ട സമയം. അപ്പം സ്വാഭാവികമായി ഉള്ള ഫോണിൽ കോളേജിലെ പ്രോഗ്രാംസ് ഒക്കെ കവർ ചെയ്യുക. അങ്ങനെയൊക്കെ ആണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള സ്കില്ല് ഉണ്ട് എന്ന് ലിറ്റിൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോരുമ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ അഡ്മിനിൽ HR അഡ്മിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോബും എനിക്ക് സെറ്റല്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മദർ തന്നെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എന്തുകൊണ്ട് ചൂസ് ചെയ്തുകൂടാ എന്നൊരു അഭിപ്രായത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പൂനെയിൽ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫോട്ടോഗ്രാഫി പൂനെയിലുണ്ട്, ഊട്ടിയിലുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്,
1: പഠിക്കാനും
0: എക്സ്പെൻസീവ് ആണ്, ഈ പറഞ്ഞ പോലെ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതിനും എക്സ്പെൻസീവ് ആണ്. നമ്മുടെ എല്ലാ തൊഴിൽ മേഖലകൾക്കും അതായത് മീൻസ് ഫണ്ട് നമ്മൾ റൈസ് ചെയ്ത് യൂസ് ചെയ്താലേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫണ്ടിങ് എന്നുള്ള സാധനം കുറച്ച് റിസ്ക് ആണ് ഫോട്ടോഗ്രാഫിയിൽ. കാരണം ഒരു നല്ല ക്യാമറ വാങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വരുന്ന കുട്ടികളുടെ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്കൊരു ബേസിക് ആയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്ത് അവർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഞാനും അതുപോലെ തന്നെയായിരുന്നു, തുടക്കം ബേസിക് ക്യാമറയിൽ നിന്നും ഇപ്പോൾ പ്രൊഫഷണൽ ക്യാമറയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സാധാരണ എൻ്റെ ലൈഫിലേക്ക് ഞാൻ പിന്നോട്ട് ചിന്തിക്കും. മൊബൈൽ ക്യാമറയിൽ നിന്നും പ്രൊഫഷണൽ ക്യാമറയിലേക്ക് എത്തി.
1: ശരി, അത് ഒരു എൻട്രി ബാരിയർ ആണല്ലോ. ക്യാമറ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പം പ്രത്യേകിച്ചും ഈ ഫോട്ടോസ് പെർസെപ്ഷനിൽ നന്നാകുന്നതിന് ക്യാമറയ്ക്ക് നല്ലൊരു റോളുണ്ട്, ക്യാമറയ്ക്കും അതിൻ്റെ ലെൻസിനും റോളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതിൽ തുടക്കക്കാരന് ചിലപ്പോൾ ഓക്കെ എൻ്റെ ഫോട്ടോ അത്ര നല്ലതല്ല എന്നൊരു തോന്നൽ വരാം. അപ്പോൾ തുടക്കക്കാരന് ഒരു പക്ഷേ ഈ പിക്ചർ നന്നാക്കാനായിട്ട് എക്യുപ്മെൻറ്റിൻ്റെ പുറത്തേക്ക് നിന്ന് ചിന്തിച്ച് അതിൻ്റെ ഫ്രെയിമിങ്ങിലോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിലോ ഒക്കെ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഇടേണ്ടി വരും അല്ലേ?
0: തീർച്ചയായും. ഇപ്പം ഐഫോൺ പോലുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺസിലെല്ലാം തന്നെ നമുക്ക് ഫ്രെയിമിങ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം ഗ്രിഡ് ലൈൻസ് തന്നെ അതിനകത്ത് ഫോൺസിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഗ്രിഡ് ലൈൻസ് ബേസിക്കലി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഗ്രിഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രെയിമിങ് സെറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായി അത് നമുക്ക് ആ ഒരു ചിത്രം എടുക്കുമ്പോൾ അതിനൊരു ഭയങ്കര ബ്യൂട്ടി മേക്ക് ചെയ്യാൻ പറ്റും ഒന്ന്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫി. നമ്മൾ എല്ലാവരും ചിത്രം എടുക്കുന്നു സുന്ദരന്മാരായിരിക്കണമെന്ന് അല്ലെങ്കിൽ സുന്ദരികളായിരിക്കണം എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എഫേർട്സ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയുടെ വാല്യൂ ഒന്നും തന്നെയും മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു വലിയ വിഷമമുണ്ട്. അത് എനിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അവരുടെ, കാരണം അത്രയും വേജസ് കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ. വേജസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഒരു ബേസിക് വേജസോ ഒന്നും തന്നെ ഇല്ല. മറ്റുള്ള സ്കിൽസിന് ഇപ്പം എല്ലാ സ്കിൽസിനും ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിട്ട് നമുക്ക് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാത്തും. പക്ഷെ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം
1: ഒരു റേറ്റ് കാർഡോ അല്ലെങ്കിൽ
0: ഇപ്പം സംഘടനകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു റേറ്റ് കാർഡ്സ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ഒരു റേറ്റ് കാർഡ്സ് ഫോട്ടോഗ്രാഫേഴ്സിനോ വീഡിയോഗ്രാഫേഴ്സിനോ ഒന്നും തന്നെ ഇല്ല. അതൊക്കെ വരേണ്ടിയിരിക്കുന്നു, കാരണം കാലഘട്ടം മാറി, അപ്ഡേഷൻസ് മാറി. ഈ പറഞ്ഞ പോലെ ഒരു ചിത്രം എടുക്കാൻ ഒരു സെക്കൻഡ് മതി, അതേ സെക്കൻഡിൽ തന്നെ ഔട്ട്പുട്ട് മീഡിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആർക്കാണോ അവരിലേക്ക് എത്തുന്നു. ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി വളർന്നപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സ് അതായത് ഈ അക്സസറീസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വേജസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്
1: ഇപ്പോഴത്തെ ഒരു പ്രശ്നം. മേഖല നേരിടുന്ന ഒരു
0: മെയിൻ പ്രശ്നമാണ്,
1: മെയിൻ പ്രശ്നം.
0: കാരണം ഗിയേഴ്സ് യൂസ് ചെയ്യാൻ ആളില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായാലും റോബോട്ടിക് ആയി വരണമെന്നുണ്ടെങ്കിൽ ഇനിയും കാലഘട്ടം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പം സ്വാഭാവികമായി നമ്മൾ ആ ഒരു പേഴ്സൺസിനെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് പൊതുസമൂഹവും ഗവൺമെന്റും എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം.
1: നേരത്തെ പറഞ്ഞു, അപ്പോൾ ഒരു നല്ലൊരു പിക്ചർ ആകുന്നതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ബേസിക്കലി ഫോട്ടോ ആണല്ലോ നമ്മുടെ തൊഴിൽ, നമ്മുടെ പ്രോഡക്റ്റ് അതാണല്ലോ. അപ്പോൾ എനിക്ക് റാഫിയുടെ പ്രോസസ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു ഒരു ഫോട്ടോ എടുക്കണം, അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നു, അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കണം, എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോസസ്സ് പോകുന്നത്? ഇപ്പം ഞാൻ ഈ അഡ്വാൻസ് ക്യാമറ എന്ന് പറഞ്ഞത് വിട്ടു.
0: ഓക്കെ,
1: സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ വന്ന് ഓക്കെ ഈ രണ്ട് പേര് സംസാരിക്കുന്ന നമുക്കൊരു പിക്ചർ എടുക്കാം, എന്തൊക്കെയായിരിക്കും ആദ്യം തന്നെ മനസ്സിൽ വരുന്ന ഒരു പ്രോസസ്സ് എന്താണ്?
0: സാധാരണ നിലയിൽ നമ്മൾ പെട്ടെന്ന് വരാൻ തുടങ്ങി ഈ ഒരു പ്രോഗ്രാം എന്താണ്

0: എന്ന് കൺവിൻസ് ചെയ്യുക, മീൻസ് ഈ ഒരു ചിത്രം പുറത്തു പോകുമ്പോൾ ഈ പ്രോഗ്രാം എന്താണ് എന്ന് കൺവിൻസ് ചെയ്യാനാണ് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി രണ്ടു പേര് തമ്മിലുള്ള ഒരു 1-to-1 ടോക്ക് ആണ് എന്നുള്ളത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈഡ് ആംഗിൾ ഒരു ചിത്രമായിരിക്കും ആദ്യം എടുക്കുക. അതായത് രണ്ടുപേരുടെ മുന്നിൽ ഒരു മൈക്ക് ഉണ്ടെന്നുള്ളതും രണ്ടുപേർ സംസാരിക്കുന്നു എന്നുള്ളതും വളരെ സീരിയസ് ആയി സംസാരിക്കുന്നു എന്നുള്ളതായിരിക്കണം അതിന്റെ ബേസിക് ആയിട്ട് അതിനകത്ത് എഴുതപ്പെടേണ്ട ഒരു തിങ്സ്. അപ്പം 1-to-1 ആയിട്ടുള്ള ഒരു ചിത്രം എടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെയും ക്ലോസപ്സ് എടുക്കാം. ഇതൊരു സിനിമ പ്രോസസ്സിംഗ് പോലെ തന്നെ ഒരു സാധനം തന്നെയാണ് ബേസിക്കലി. ഇപ്പൊ ഇതൊരു വാർത്താ ചിത്രമാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാൾക്കാർ ഇതിന് സംസാരിക്കുന്ന ഒരു സാധനം ഒരു ചിത്രം മതി,
1: മതി
0: വാർത്താ ചിത്രമായി. പക്ഷെ ഇതിനെ കുറച്ചും കൂടെ നമ്മൾ പെർഫെക്റ്റ് ആക്കി സിനിമാറ്റിക് ആക്കണം എന്ന് നമ്മുടെ അതായത് സ്റ്റില്ലായിട്ട് നമുക്കൊരു സിനിമാറ്റിക്
1: ഇതൊരു കഥ പറയണം.
0: അതെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ടുപേരുടെ ഒരു ചിത്രം എടുക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം മാഷിന്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കുന്നു, അതിനാണ് എന്റെ ഒരു ചിത്രം എടുക്കുന്നു. വേണമെങ്കിൽ നമ്മുടെ ഇവിടെ ക്യാമറ ക്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ക്രൂവിന്റെ ബാക്ക് മീൻസ് നമ്മുടെ രണ്ടുപേരെയും പ്ലേസ് ചെയ്തിട്ട് ബാക്കിൽ ഒരു ക്യാമറ ക്രൂവോ അല്ലെങ്കിൽ റെക്കോർഡിസ്റ്റിനെയോ ഇതൊരു മൊത്തത്തിലുള്ള ആംബിയൻസിനെ ഷോർട്ട് ഷോർട്ട് വൈസ് ആയിട്ട് വേണമെങ്കിൽ ചിത്രമാക്കി കാണിക്കാം.
1: ശരി,
0: ഫുള്ളി ഒറ്റ ചിത്രമായിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഒരുപാട്, എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയുന്നതാണ് ഒരുപാട് ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഷോർട്ട് ഷോർട്ട് വൈസ് കാണിക്കുമ്പോൾ കാണുന്ന ആൾക്ക് ഭയങ്കര കൗതുകതയുണ്ട്. ഇപ്പൊ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സാധനങ്ങളിലാണ് നമ്മൾ കൂടുതലും ഇത്തരം ചിത്രങ്ങളും അല്ലെങ്കിൽ ട്രെൻഡ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങളെല്ലാം ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പം ഒരു ചിത്രം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് എന്താണ് നടക്കുന്നത് എന്നുള്ള സിനിമ പോലെ നമുക്ക് കാണാൻ ചിത്രങ്ങൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ബ്രില്യൻസി.
1: അതൊരു ഫ്രെയിമിംഗ് ആസ്പെക്ട്. എന്താണ് കഥ പറയാനായിട്ട് നമ്മൾ, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ, രണ്ടുപേർ സംസാരിക്കുന്നു, അപ്പോൾ അതിന് ഷോർട്ട് പല പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ആ കഥ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടുന്നു, ഒരു കഥയാണ് പറയുന്നത്. കുറച്ചുകൂടി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റെന്ത് ആസ്പെക്ട്സാണ് ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം ഈ വശത്ത് നിന്ന് നന്നായിരിക്കുന്നു അല്ലെങ്കിൽ അപ്പുറത്ത്, ഇങ്ങനെ കുറേ ഞാൻ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ ടെക്നിക്കൽ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുക?
0: സിമ്പിളായി നമുക്കൊരു ക്യാമറ വെച്ചിട്ടാണ് ഒരു ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ബേസിക് ആയിട്ടൊരു ലൈറ്റിംഗ് സെറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നിലവിൽ നമ്മുടെ പുതിയ ക്യാമറസിലെല്ലാം തന്നെ ലൈറ്റിംഗ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് യൂസ് ചെയ്യാം, ഫ്ലാഷ് യൂസ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം നമ്മുടെ ഒരു റൂമിനകത്ത് ഒരു ചിത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സിമ്പിൾ ലൈറ്റ് കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ISO ടെക്നിക്കൽ ISO ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ അപ്രച്ചർ എന്നുള്ള ടെക്നിക്കൽ കുറേ സൈറ്റ്സ് ഉണ്ട്. അപ്പം ലൈറ്റ് എപ്പോഴും ISO ബേസ്ഡ് ആണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. ഈ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ 2000 അകത്തുള്ളൊരു ലൈറ്റിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഇല്ലാതെ യൂസ് ചെയ്യാം, നോർമൽ ലൈറ്റ്സ് വെച്ചിട്ട്. ഫ്ലാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ISO വേണ്ടി വരത്തില്ല, കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു 400 ഫ്ലാഷ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും,
1: അത്ര നോയ്സ് കുറയും.
0: ഒരു ബേസിക് ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. ടെക്നിക്സ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർ അധികം പഠിക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടതും.
1: അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് ഇത് മാറുന്നത്. നമ്മൾ ചിലപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ടി വരത്തില്ല, ചിലപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ സെറ്റിംഗ് അവിടെ അങ്ങ് മാറും.
0: അതെ, തീർച്ചയായും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൺ നമുക്ക് ലൈറ്റ് തരുന്നുണ്ട്, അപ്പം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: അങ്ങനെ മാറും, അതാണ് ബേസിക് ആയിട്ട്. അത് നമ്മൾ ഫ്രെയിം ചെയ്യുന്നു, ഫ്രെയിം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ മറ്റ് ആസ്പെക്ട്സിലേക്ക് ശ്രദ്ധിക്കുന്നു, ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക്. ലൈറ്റ് ഇത്ര ആയിരിക്കണം, ഇതിന്റെ ഫ്രെയിം ഒരുപക്ഷെ മൂവിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷട്ടർ സ്പീഡിന് എന്തോ
0: ഷട്ടർ സ്പീഡ് മൂവിംഗ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ഷട്ടർ സ്പീഡ് മാക്സിമം ആക്കേണ്ടി വരും. ഒരു ഓടുന്ന ഒരു കുതിരയെ നമ്മൾ ചിത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഷട്ടർ സ്പീഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1500 ഒക്കെ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഓടുന്ന കുതിരയെ നമുക്ക് ആ ഒരു ചിത്രത്തിൽ പിടിച്ചിരുത്താൻ കഴിയുള്ളൂ.
1: അല്ലെങ്കിൽ ബ്ലേഡ് ആവും അല്ലേ, സ്പീഡ് തുറന്നടഞ്ഞില്ലെങ്കിൽ ബ്ലേഡ് ആവും. അപ്പൊ ഇതൊക്കെയാണ്, അതിപ്പോ അത് പഠിക്കേണ്ട കാര്യമാണ്. നേരത്തെ റാഫി പറഞ്ഞത് ചിത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് കറക്റ്റ് ആയിട്ട് ഓടുന്ന വണ്ടിയുടെ പിക്ചർ കിട്ടിയെന്ന് പറയുമ്പോ അതിനകത്ത് ബാക്കിൽ ഇത്രയും അധികം ഒരു ജ്ഞാനവ്യവസ്ഥയുണ്ട്. കാര്യം നമ്മൾ ഇത്രയും പഠിച്ചിട്ടാണ് ആ പിക്ചർ എടുക്കുന്നത്. സാധാരണ വെറുതെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലേഡ് പിക്ചർ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അത് ഷാർപ്പ് അല്ലാത്തൊരു പിക്ചർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക.
0: ഫോട്ടോഗ്രാഫി ഒരു വെറുമൊരു തൊഴിലല്ല എന്നുള്ളതാണ്
1: ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. നമുക്ക് ക്യാമറ എടുത്ത് നമ്മൾ പോയി എടുക്കുകയല്ല, ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ
0: പഠിച്ചാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും.
1: സക്സസ്ഫുൾ ആവാൻ സത്യം. ഓക്കെ, ശരി. ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് എടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു. നമ്മൾ നേരത്തെ ഡൽഹിയിലെ കർഷക സമരം കവർ ചെയ്തതായിട്ട് ഞാൻ ആർട്ടിക്കിൾ കണ്ടിരുന്നു. അപ്പം നമ്മളൊരു സമരം കവർ ചെയ്യാൻ പോകുമ്പോൾ അതിന് ഒരുപാട് ഡൈനാമിക്സ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ സ്ഥലത്ത് നടക്കുന്നു, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നു. അപ്പൊ ഇതിനകത്ത് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാമോ, ഇതുപോലെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഇവന്റ്സ് കവർ ചെയ്യുമ്പോൾ സമരം, അപ്പോൾ ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് ആവാം, അല്ലെങ്കിൽ ഈ കവർ ചെയ്ത കർഷക സമരം ആകാം. അപ്പോൾ അങ്ങനത്തെ ഇവന്റ്സ് കവർ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന

0: എനിക്ക് ഇങ്ങനെ ഒരു പിക്ചർ വേണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ പകർത്തി ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്?
1: രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഫിക്സ് ചെയ്ത് പോകും. അതായത് എക്സാമ്പിൾ, കർഷക സമരം എന്ന് പറയുമ്പോഴത്തേക്ക് വേൾഡ് ശ്രദ്ധിച്ചൊരു സമരമാണ്, ഇന്ത്യ എന്ന് മാത്രമല്ല. അപ്പൊ സ്വാഭാവികമായി ആ ഒരു സമരം എന്താണെന്നും ആ സമരത്തെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒരു ഫ്രെയിമിങ് നമ്മുടെ മൈൻഡിലുണ്ട്. അത് ഞാൻ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആണെങ്കിൽ പോലും എന്റെ മൈൻഡ് എപ്പോഴും ഫാർമേഴ്സിനൊപ്പമായിരുന്നു. അപ്പൊ സ്വാഭാവികമായി ഫാർമേഴ്സിന്റെ വിഷയത്തെ വൈൽഡായി തന്നെ കാണിക്കണം. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരിത്രയും ദൂരങ്ങൾ യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ബേസിക്കാണ്. അതിനപ്പുറത്തേക്ക് പോലീസുമായിട്ടുള്ള ഫൈറ്റിംഗ് നടക്കുന്നുണ്ടാവും. അതൊരിക്കലും നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല മുന്നേ. നമുക്ക് ഓൺ ദ സ്പോട്ടിൽ എന്താണോ നടക്കുന്നത് അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ബേസിക്ക് വേണ്ടത് ഫാസ്റ്റായിട്ട് ഒരു ഫോട്ടോഗ്രാഫറാണ്. എപ്പോഴും ഒരു ഫാസ്റ്റായിട്ട് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറിന് മാത്രമേ അത്തരം സബ്ജക്റ്റിനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫാസ്റ്റ് മോമെന്റ്, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് കർഷകരെ ഭീകരമായി മർദ്ദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന്. ആ സമയത്തെല്ലാം തന്നെയും ഫോട്ടോസ് അധികം വന്നിട്ടില്ലായിരുന്നു, കാരണം അത്രമാത്രം ഇഷ്യൂ ആയിരുന്നു. കാരണം ഫുള്ളി ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, ആ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്ചേഴ്സ് എടുക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകും. ടിയർ ഗ്യാസ് ഒക്കെ ശ്വസിക്കാൻ പറ്റി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫുള്ള് നീറിയിട്ട് നിൽക്കേണ്ടൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത്രയും പ്രശ്നങ്ങളിലൂടെയൊക്കെ തന്നെ ആ ഒരു ഫൈറ്റിംഗ് മൊമെന്റിന്റെ എടുക്കേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ നമുക്കിപ്പം അവർ ഡെയിലി എന്തൊക്കെയാണ് റൊട്ടീൻസ് എന്താണെന്നുള്ളത് നമുക്കൊരു രണ്ടു ദിവസം നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മോർണിംഗ് എന്താണ് ചെയ്യുന്നത്, അവർ അല്ലാതെയുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒരു ധാരണ വെച്ചിട്ടായിരിക്കും ബാക്കിയെല്ലാം ഫ്രെയിം ചെയ്ത് പോകുന്നത്. ഈ ബേസിക്കലി ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് എ ടൈമിൽ നമ്മൾ ഓടി അവരോടൊപ്പം, പോലീസിനൊപ്പം ആണെങ്കിൽ പോലീസിനൊപ്പം ഓടുക, അല്ലെങ്കിൽ കർഷകന്റെ ഒപ്പം ആണെങ്കിൽ കർഷകന്റെ ഒപ്പം, ഈവൻ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ സെക്രട്ടേറിയറിന്റെ സമരത്തിനൊപ്പം നിൽക്കുക. ഇതിനിടയ്ക്ക് പരിക്ക് സംഭവിക്കാൻ പലർക്കും, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനൊക്കെ അക്രമം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറിന്റെ സമരങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കവർ ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്ത് എറികിട്ടുക, ഫ്രാക്ചർ ആവുക, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ.
0: നിങ്ങൾ ഒരു പക്ഷേ രണ്ട് ഭാഗത്തും ഇല്ല, പക്ഷേ ഇത് കവർ ചെയ്ത് ഈ സ്റ്റോറി പുറത്തെത്തിക്കാൻ പോകുമ്പോൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങളിലും ചിലപ്പോൾ പാർട്ടാവുകയും ചെയ്യേണ്ടി വരും.
1: അതെ, ഭാഗങ്ങളിലൊന്നും ഇല്ല, പക്ഷേ ഭാഗമാവുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം പരിക്ക് പറ്റുന്ന ആൾക്കാർ അതിന്റെ ഭാഗമായി മാറുന്ന അവസ്ഥയാണല്ലോ.
0: അപ്പം പരിക്ക് പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പാർട്ടായി മാറും.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-4303-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-4303-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന വി ആർ സന്തോഷ്, സംഗീതം ഷഹബാസ് അമൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ജിതിൻ രാജ് RS സംസാരിക്കുന്നു.
1: സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, എന്തിനാണ് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി ഭൂമിക്കടിയിൽ ഇത്രയും ആഴത്തിൽ 27 കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം പണിത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയിരക്കണക്കിന് സയന്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും രാപ്പകൽ പണിയെടുപ്പിക്കുന്നത്?
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

മൃത്യുബോധം ചിത്രീകരണം. രചന ഡോക്ടർ ആർ എസ് രാജീവ്. മൃത്യുബോധം.

വ്യാഖ്യാനിക്കാനാവാത്തതും പ്രവചനാതീതവുമായ ഒരു പ്രതിഭാസമാണ് മരണം. ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യനും താൻ നശ്വരനാണെന്ന ബോധം അന്തരാത്മാവിൽ പേറിക്കൊണ്ട് നടക്കുന്നു. പല മതസിദ്ധാന്തങ്ങളും അവരുടെ വിഹ്വലതകൾക്ക് മറയിട്ടേക്കാം. പക്ഷേ ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിവാക്കലിനും അപ്പുറത്താണ്. മരണത്തെക്കുറിച്ചുള്ള അറിവിനെ നിരാകരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ പ്രശസ്ത മലയാള കഥാകൃത്തായ സേതു നിങ്ങൾക്കു വേണ്ടി ഒരു മരണം എന്ന കഥയിൽ ചിത്രീകരിക്കുന്നുണ്ട്.

0: മഴ വീണ് കുതിർന്ന ഒരു രാത്രിയിൽ പിറന്നു വീണ അപ്പുക്കുട്ടന്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കാർത്തു എന്ന് വയറ്റാട്ടി തള്ള പറഞ്ഞു.
1: മരിക്കാം.

0: ചുളിവുകൾ വീണ മുഖമുള്ള കാർത്തു അന്നു മുതൽ അവൻ്റെ ഭയമായി മാറി. 5 കൊല്ലത്തിന് ശേഷം കാർത്തു തള്ള മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവനോട് പറഞ്ഞു,
1: മോനും മരിക്കും, അധികം താമസിയാതെ മോൻ എന്റെ കൂടെ വരും, ഞാൻ കൊണ്ടുപോകും.

ആളും അനക്കവുമില്ലാത്ത ഒരു മഴ പെയ്ത ഇരുണ്ട സന്ധ്യയിൽ പറങ്കിമാവിലിരുന്ന് കറുത്ത പക്ഷി ചുണ്ടുകൾ വിടർത്തി അവനെ വിളിച്ചു.

അപ്പുക്കുട്ടാ അപ്പുക്കുട്ടാ അപ്പുക്കുട്ടാ അപ്പുക്കുട്ടാ അപ്പുക്കുട്ടാ അപ്പുക്കുട്ടാ.

അപ്പുക്കുട്ടൻ നോക്കി. പക്ഷിയുടെ നീണ്ട കാതുകളിൽ തോടകളാടുന്നു. മുറുക്കി ചുവന്ന ചുണ്ടുകൾക്ക് മീതെ ചുളിവുകൾ വീണ് മടങ്ങിയ തൊലി. കാർത്തു അപ്പുക്കുട്ടനു വേണ്ടി നടക്കുകയായിരുന്നു. പിന്നൊരു ദിവസം ഗോസായിയായി അവർ വന്നു. കാർത്തുതള്ള അപ്പുക്കുട്ടന്റെ മാത്രമല്ല, ജീവിതത്തെ സ്നേഹിക്കുന്ന ഏതു മനുഷ്യന്റെയും പേടി സ്വപ്നമാണ്. മരണം എപ്പോഴാണ് വരിക?

0: ആർക്കും അറിയില്ല. എന്നാൽ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നെല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് അതിൻ്റെ ദുരന്ത വശവും.
1: ജീവിത പ്രക്രിയകളുടെ പൂർണ്ണ വിരാമമായിട്ടാണ് മരണത്തെ ശാസ്ത്രം കാണുന്നത്. മരണത്തെ നിർണയിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ അവസ്ഥ അസ്തിത്വവാദികളുടെ വ്യാഖ്യാനത്തിൽ ദയനീയമാണ്. വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ അസ്തിത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയെ മരണമായി കണക്കാക്കാം. ബോധമില്ലാതാകുമ്പോൾ ഒരു ജീവി മരിച്ചു എന്ന് കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മസ്തിഷ്ക മരണം കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാകുന്നില്ല എന്ന അറിവ് ശാസ്ത്രം നമുക്ക് നൽകിക്കഴിഞ്ഞു. മരണം അവസാനമല്ല, മറ്റൊരു തുടക്കമാണെന്ന് വിശ്വസിക്കുന്ന ആത്മീയവാദികളും ഉണ്ട്. ഒന്നു മാത്രം ഉറപ്പിക്കാം, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം കൃത്യമായി ആർക്കും അറിയില്ല. മരണാനുഭവം തേടിയവർക്ക് മരണം കിട്ടിയെന്നല്ലാതെ മറ്റൊരാശയവിനിമയം നടത്താനും കഴിഞ്ഞിട്ടില്ല. ഷോപ്പനോവർ പറഞ്ഞതുപോലെ, മരണത്തിൽ നിന്ന് ഒരു കവിൾ കുടിക്കുന്നതാണ് ഉറക്കം എന്ന് പറയാം എന്ന് തോന്നുന്നു.

0: മൃത്യുബോധമുണ്ടാക്കുന്ന ഉദ്വിഗ്നതയെ അതിജീവിക്കാനുള്ള മാർഗങ്ങളാണ് ആത്മീയവാദികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പുകളും പുനർജന്മങ്ങളും സ്വർഗസങ്കല്പങ്ങളും ഒക്കെ മുന്നോട്ട് വച്ചുകൊണ്ട് മരണമുണ്ടാക്കുന്ന വ്യാകുലതയെ മറികടക്കാൻ വിശ്വാസികൾക്ക് അവർ ശക്തിയേകുന്നു. ഇഹലോകത്തെ ജീവിതം ധർമ്മവിശുദ്ധിയുള്ളതാക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു മരണാനന്തര ജീവിതം അവർ വാഗ്ദാനം ചെയ്യുന്നു. മരണത്തെക്കുറിച്ചുള്ള സന്ത്രാസം ഒരു പരിധിവരെ ഇങ്ങനെ ഇല്ലാതാകുന്നു. സാധാരണ മനുഷ്യരെ പോലെ മരണത്തെ ഭീതിയോടെ സമീപിച്ചിരുന്നു മഹാകവി ജി ശങ്കരക്കുറുപ്പ്. കാൽ വിനാഴിക കൂടി ഞാൻ പിറന്നൊരീ വീട്ടിൽ മേവിടാൻ കഴിഞ്ഞെങ്കിൽ ഇത്ര വേഗമോ യാത്ര എന്ന് വിലപിച്ചപ്പോഴും സർവശക്തന്റെ കയ്യിൽ തന്റെ ജീവിതം സുരക്ഷിതമെന്ന് കരുതി ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ്. മേനിമേ വിറയ്ക്കില്ല, ചുണ്ടിണ ചലിക്കില്ല, ഗ്ലാനി വന്നുദിക്കില്ല, വിളറിപ്പോകില്ല ആസ്യം. സമയം വരുന്നേരം സർവശക്ത കയ്യിൽ മമ ജീവിതം ക്ഷുദ്രം സുസ്മിതം സമർപ്പിക്കും എന്ന് മനസ്ഥൈര്യത്തോടെ പറയാൻ കഴിയുന്നത് ആത്മീയ ബലം കൊണ്ടാണ്.
1: ജനനവും മരണവും ഭൂമിയുടെ ജൈവാവസ്ഥയെ

ചിട്ടപ്പെടുത്തി നിർത്തുന്ന പ്രതിഭാസങ്ങളാണ്. മണ്ണിൽ പിറക്കുന്ന ജീവികളൊക്കെയും അനശ്വരരായിരുന്നാൽ ഭൂമിയുടെ ജൈവ വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. മരണം അതുകൊണ്ട് തന്നെ ഒരു അനിവാര്യതയാണെന്ന ബോധം നമ്മുടെയൊക്കെ അന്തരാത്മാവിൽ ഉണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണമുണ്ടാക്കുന്ന പ്രതികരണവും ഫലവും ആപേക്ഷികമാണ്. എല്ലാ മരണങ്ങളും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ മരണങ്ങളും എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധഭൂമിയിൽ മരിച്ചു വീണപ്പോൾ ഒരേ സമയം തന്നെ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത സമൂഹമുണ്ടായിരുന്നു. ശത്രുവിന്റെ മരണം ആഹ്ലാദമാകുമ്പോൾ മിത്രത്തിന്റെ മരണം സങ്കടമാകുന്നു. ഒരു മരണം തന്നെ പല വൈകാരിക ഭാവങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ശവപ്പെട്ടി വിൽക്കുന്നവനെ ഒരു മരണം സന്തോഷിപ്പിച്ചേക്കാം. നാഥനില്ലാതായ വീട്ടുകാരെ അത് ദുഃഖിപ്പിച്ചേക്കാം. സ്വന്തം വീട്ടിലെ മരണമാണെങ്കിൽ അയാളെ സങ്കടത്തിലാക്കിയേക്കാം. എല്ലാം ആപേക്ഷികമാണ്. മരണം അനുഗ്രഹമായി കരുതുന്ന മഹാരോഗികളും മരണത്തെ ശാപമായി കാണുന്ന ആരോഗ്യ ദൃഢഗാത്രരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതെ, മരണം ചിലർക്ക് ചിലപ്പോൾ അനുഗ്രഹമാണ്, മറ്റു ചിലർക്ക് തീരാത്ത വേദനയുണ്ടാക്കുന്നതും.

ലോകത്ത് നാളിതുവരെ ഉണ്ടായ സാഹിത്യകൃതികളുടെ പ്രമേയത്തെ. വിശപ്പ്, കാമം, മരണം എന്നീ ക്രമത്തിൽ വിഭജിക്കാമെന്ന് ഒരു പ്രസിദ്ധ സാഹിത്യ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. വിശാലാർത്ഥത്തിൽ ഇത് വളരെ ശരിയാണ്. മരണവും മരണബോധവും ഉണ്ടാക്കിയ സാഹിത്യ പ്രസ്ഥാനങ്ങളും സാഹിത്യകൃതികളും ലോകസാഹിത്യമാകെ നിറഞ്ഞു നിൽക്കുന്നു. ജർമ്മനിയിലും ഫ്രാൻസിലുമായി ജന്മം കൊണ്ട അസ്തിത്വവാദം, അസംബന്ധവാദം എന്നീ പ്രസ്ഥാനങ്ങൾ സാഹിത്യത്തിലും ഇന്നും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും മനുഷ്യന്റെ അസ്തിത്വവാദപരമായ വ്യാകുലതകളും ജീവിതത്തിന്റെ അസംബന്ധാവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകളും ജന്മം നൽകിയതാണ്. അതാകട്ടെ മൃത്യുബോധമുണ്ടാക്കിയ കൊടിയ അശാന്തിയുടെ സൃഷ്ടിയുമാണ്. മരണം അർത്ഥശൂന്യമാക്കിയ ജീവിതത്തെ അശാന്തമായ മനസ്സോടെ സമീപിച്ചവരായിരുന്നു ഈ എഴുത്തുകാർ. ഫ്രാൻസ് കാഫ്കെ, ആൽബേർ കാമു തുടങ്ങിയ എഴുത്തുകാർ ഇന്നും ലോകമെങ്ങും വായിക്കപ്പെടുന്നു. പ്ലേഗും മെറ്റമോൾഫോസിസും കാൻസിലും ഈ സൈബർ യുഗത്തിലും വായിക്കപ്പെടുന്നു. കാക്കനാടനും ഒ വി വിജയനും മുകുന്ദനും സേതുവും അടങ്ങുന്ന മലയാള നോവലിലെ ആധുനിക പ്രസ്ഥാനത്തിൻ്റെ ജീവവായു തന്നെ മൃത്യുബോധം ജന്മം കൊടുത്ത അസ്തിത്വവാദമായിരുന്നു. മരണമേ എന്റെ അദൃശ്യ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കവിത എഴുതിയ സിൽവിയ പ്ലാത്തും കുടമടച്ച് ഞാനൻ മണിമച്ചിലെ വാടാവിളക്ക് കെടുത്തിടട്ടെ എന്നു പാടിയ ഇടപ്പള്ളി രാഘവൻ പിള്ളയും മരണത്തെ ഭീതി കൂടാതെ സമീപിച്ചവരാണ്.

ഒരു മരണം കൊണ്ട് ലഭിച്ച ജീവിതത്തിൻ്റെ കടം വീട്ടണമെന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു ഹെമിംഗ്വേ. മരണത്തിൻ്റെ അനുഭവ തലത്തിലുള്ള ചിത്രം വരച്ച എം ടിയുടെ വിലാപയാത്ര എന്ന നോവലും മരണം എന്ന കഥയും സവിശേഷതയാർന്നതാണ്. മരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഞാൻ മരണത്തെ പേടിക്കുന്നു എന്നൊരിക്കൽ ടോൾസ്റ്റോയി പറഞ്ഞിട്ടുണ്ട്.

0: ജീവിതത്തിന്റെ കഠിന വ്യാകുലതകളിലും അഗാധ വേദനകളിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ജീവിതം വിട്ടൊഴിയുവാൻ തയ്യാറാവാത്ത ഒരു മനസ്സാണ് എല്ലാ ജീവികൾക്കും, പ്രത്യേകിച്ചും മനുഷ്യനുള്ളത്. മരണമുറപ്പായ ഒരു കഥാപാത്രത്തെക്കൊണ്ട് മഹാ നോവലെഴുത്തുകാരനായ ദസ്തവേസ്കി ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെയാണ്.
1: എനിക്ക് ഒരു ദിവസം കൂടി, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി, അതും പറ്റിയില്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടി തരൂ. ഞാൻ എവിടെ വേണമെങ്കിലും ജീവിച്ചോളാം. വേണമെങ്കിൽ പർവ്വതങ്ങളുടെ ഉച്ചി, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ അഗാധതയും, അല്ലെങ്കിൽ ഊർത്ത പാറക്കല്ലുകൾക്ക് മുകളിൽ എവിടെ വേണമെങ്കിലും ഞാൻ ജീവിച്ചുകൊള്ളാം. എവിടെ വേണമെങ്കിലും

0: ഭാവിയെ ജീവിതത്തോട് ചേർത്ത് നിർത്തി വായിക്കുമ്പോഴാണ് മരണമുണ്ടാക്കുന്ന അശാന്തിയും അസ്വസ്ഥതയും സംഭ്രമവും നമുക്ക് മനസ്സിലാകുന്നത്. ഫിലിപ്പ് ഷാംപെയ്ൻ വരച്ച 17-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ പെയിന്റിംഗിൽ മരണത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പൂവും തലയോട്ടിയും ഒരു മണിക്കൂർ ഗ്ലാസും അടങ്ങിയ ആ ചിത്രം ജീവിതത്തെയും മരണത്തെയും സമയത്തെയും അതുണ്ടാക്കുന്ന സങ്കീർണ വികാരത്തെയും ചിത്രീകരിക്കുന്നു. കാലത്തിന്റെ ആത്യന്തിക ഫലമാണ് മരണം എന്ന സത്യം എന്ന ബോധം ആ ചിത്രം അനുവാചകരിൽ എത്തിക്കുന്നു.
1: മൃത്യുബോധത്തെ ജീവിതത്തോടൊപ്പം കൊണ്ടുപോവുകയോ അതിനെ ഒരു പങ്കാളിയായ സുഹൃത്തായി കാണുകയോ ചെയ്യുന്ന മനുഷ്യരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ധാരാളമുണ്ട്. ചലച്ചിത്രകാരനായ ഇൻഗ്മർ ബെർഗ്മാന്റെ സെവന്ത് സീൽ എന്ന സിനിമ തുടങ്ങുന്നത് മരണവുമായി ചെസ് കളിക്കാനിരിക്കുന്ന നൈറ്റ് എന്ന കഥാപാത്രവുമായുള്ള സംവാദത്തിലൂടെയാണ്. ആ സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തിലൂടെയാണ് പുരോഗമിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് ഭിന്നമായി ശത്രുപക്ഷത്തോ മിത്രപക്ഷത്തോ സ്ഥിരമായി പ്രതിഷ്ഠിക്കേണ്ട ഒന്നല്ല മരണം എന്നൊരു അസാധാരണ തിരിച്ചറിവാണ് ബെർഗ്മാൻ ഈ സിനിമയിലൂടെ നൽകുന്നത്.
0: മരണവുമായുള്ള ഈ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക. നീ എന്നെ തേടി വന്നതാണോ? മരണത്തോട് നൈറ്റ് ചോദിക്കുന്നു. ഞാൻ നിന്നോടൊപ്പം ഒരുപാട് കാലമായിട്ടുണ്ട് എന്ന് മരണം മറുപടി പറഞ്ഞു. അതെനിക്കറിയാമെന്ന് പറയുന്ന നൈറ്റിനോട് നീ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. പിന്നീട് മരണവുമായി ചതുരംഗം കളിക്കാനിരിക്കുന്ന നൈറ്റ് ലോക സിനിമയിലെ തന്നെ അപൂർവ ചിത്രമാണ്. കാഴ്ചക്കാരിൽ സംഭ്രാന്തിയും അസ്വസ്ഥതയും ഭീതിയും സൃഷ്ടിക്കുന്ന ഫ്രെയിമുകളാൽ നിറഞ്ഞ ബെർഗ്മാന്റെ സിനിമ ഇന്നും ഒരത്ഭുതം തന്നെയാണ്. മരണവും മനുഷ്യനും തമ്മിലുള്ള ഒടുങ്ങാത്ത ബന്ധത്തിന്റെ രഹസ്യം വെളിവാക്കുകയാണ് ഈ സിനിമയിലൂടെ ബെർഗ്മാൻ ചെയ്യുന്നത്.

മരണം ഒരനിവാര്യതയാണ്, പക്ഷേ അവസാനമല്ല. മരണം ഒരു തുടക്കം മാത്രമാണെന്ന തത്വചിന്താപരമായ ജ്ഞാനം നമ്മുടെ ബോധത്തെ നവീകരിക്കട്ടെ. തനിയെ വന്നതുപോലെ തനിയെ പോകുന്ന ഒരു യാത്ര, അത് എവിടേക്കെന്ന് നമുക്കറിയില്ല, എങ്കിലും അത് സന്തുഷ്ടി നിറഞ്ഞ മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ചിലർക്ക് മരണം ആശ്വാസമാകും, ചിലർക്കത് ജീവിതത്തിൻ്റെ അവസാനവും. മരണത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല, പേടിച്ചിട്ടും കാര്യമില്ല. ഭയം മരണത്തെയല്ല, ജീവിതത്തെയാണ് ഇല്ലാതാക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് പോലെ, സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അത് നടന്നോട്ടെ. സ്നേഹപൂർണമായ ഒരു ലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ ഉൾക്കൊള്ളുക. ജനനത്തോടൊപ്പം തന്നെ മരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ബോധത്തെ നമുക്ക് തിരിച്ചുവിടാം. എന്നിട്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. ക്രിയാത്മകമായ ജീവിതത്തിലൂടെ മൃത്യുബോധം ഉണ്ടാക്കുന്ന അശാന്തിയെ നമുക്ക് അതിജീവിക്കാം. അപ്പോഴാണല്ലോ ജീവിതത്തിൻ്റെ സൗന്ദര്യം തെളിയുന്നതും വിളങ്ങുന്നതും.

മൃത്യുബോധം ചിത്രീകരണം സമാപിക്കുന്നു. രചന ഡോക്ടർ RS രാജീവ്. ആഖ്യാനം സജികുമാർ പോത്തങ്കോട്, സിവിൽ ജിഹാൻ. ദസ്തേവിസ്കിയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ബിജു കല്ലിവാതുക്കൽ, കാർത്തുത്തള്ള സുഷമ അനിൽ. നിർവഹണം സിവിൽ ജിഹാൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553211 അതുമല്ലെങ്കിൽ 9496593211. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
2: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി

0: ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങി 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായി രാത്രികാലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സമയക്രമീകരണം മുൻകൂട്ടി അറിയിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായെങ്കിൽ പരിഹരിക്കും. പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും

0: കർഷകർക്ക് നെല്ലിന്റെ പണം നേരിട്ട് ലഭ്യമാക്കുന്നതിൽ പുതിയ സാധ്യതകൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ. നെൽ കർഷകർക്കുള്ള പണം നേരിട്ട് കൈമാറൽ, ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കൽ എന്നിവ സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി തുടർന്നും ലഭ്യമാക്കാനുള്ള നടപടികൾ പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക ക്ഷേമവും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ ഒക്ടോബർ 10 വരെ നീളുന്ന ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമാകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായി നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. പഠന സമ്മർദ്ദം, പരീക്ഷാ പരാജയം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഏകാന്തത, സൈബർ ബുള്ളിയിംഗ്, അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം, ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കുട്ടികളുടെ മാനസിക ക്ഷേമത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ വൃദ്ധസദനങ്ങളുടെയും പേര് ഇനി മുതൽ സ്നേഹാലയം എന്നായിരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ്. ഇത്തരം സ്ഥാപനങ്ങളുടെ ബോർഡുകളിലും ഔദ്യോഗിക രേഖകളിലും സ്നേഹാലയമെന്ന് തിരുത്തണമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർദ്ദേശം നൽകി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും നാടിന്റെ വികസനം ഉറപ്പാക്കുന്നതിനും ശിശു പരിപാലന കേന്ദ്രങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള അന്തരീക്ഷമൊരുക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും ഇതിന്റെ ഭാഗമായി ക്രഷ് നയം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ക്രഷ് നയ രൂപീകരണത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് നാളെ സമാപനമാകും. വൈകിട്ട് 5 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശിഷ്ടാതിഥിയാകും. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അദ്ദേഹം പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ കേരള പോലീസിലെ 1500 ദേശീയ അന്തർദേശീയ താരങ്ങളാണ് പങ്കെടുക്കുന്നത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 25 പേരെ അറസ്റ്റ് ചെയ്യുകയും 329 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സൈഹണ്ട് 4.0 എന്ന പേരിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 265 പേർക്ക് നോട്ടീസ് നൽകുകയും 165 ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത് രാജ്യത്തുടനീളം നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയുകയാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ലക്ഷ്യം. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം മിനിമോൾ.

0: Equity indices declined today, falling to levels last seen nearly 3 months ago. We have a report.
1: The Sensex plunged 813 points to close at 74,764, while the Nifty shed 204 points to settle at 23,432. Meanwhile, in the broader market on the National Stock Exchange, the mid-cap 100 and small-cap 100 indices declined 0.5% each. In the forex market, the rupee depreciated by 28 paise to close at 95 rupees and 11 paise against the US dollar. With Intercarb's report, this is Lalema Aneja Dang for Akashwani News.
0: Moving to sports, India ended their campaign at stage 3 of World Archery Para Series in Ahmedabad on a high note, winning a total of 15 medals, including 4 gold, 3 silver and 8 bronze. Double Paralympics medalist Harvinder Singh and reigning world champion and world number one Sheetal Devi led the charge as India signed off their campaign on a high, winning 2 gold and 4 bronze medals. We have a report.
2: World number one Sheetal Devi held her nerve in a dramatic shoot-off against Kazakhstan's Ezada Sidan to win the Para Compound Women's Individual Gold Medal, adding to her bronze in a compound mixed team event alongside Toman Kumar. In the Para Recover mixed team event, double Paralympic medalist Harvinder Singh teamed up with Bhavna to sweep past China's Liang Qurong and Xia Li to grab the gold. Bhavna later secured a bronze medal in the Para Recover Women's Individual category by defeating fellow Indian archer Rajashree Rathod. India collected 2 more bronze medals, with Sarita edging out China's Wang Huiting in a Para Compound Women's Individual event and Toman Kumar defeating Iraq's Abbas Kadhim in the Para Compound Men's Individual playoff to pick up his second medal of the tournament. Aparna Khond, Akashwani News, Ahmedabad.
0: In Junior Asia Cup hockey, the Indian men's team today advanced to the semi-finals after a dominant 15-0 victory over Chinese Taipei at Mochi in China. Defending champions and 5-time winners, India finished at the top of Pool A with 10 points from 3 wins and a draw. The Indian women's team played out a goalless draw against China in its final elite pool match to enter the quarterfinals. The Indian Eves will take on Pakistan in the next round. And now, before we end the bulletin, the headlines once again. Union Cabinet approves 8 railway multi-tracking projects worth over 20,800 crore rupees across 9 states to boost connectivity. New Delhi and Colombo sign MOUs on upgradation of L-70 guns and defence cooperation. Sri Lanka assures it will never allow its territory to be used against India. India condemns attacks by Yemen's Houthi rebels on Saudi Arabia, says strikes threaten freedom of navigation in Bab al-Mandeb Strait. In sports, India end campaign at stage 3 of World Archery Para Series with 15 medals, comprising 4 gold in Ahmedabad. And in Junior Asia Cup hockey, Indian men's team enters semi-final with 15-0 victory over Chinese Taipei. That is all in the news at 9. Good night.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സന്ധി, മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാ ത്രിദീപ്.
4: പ്രിയം ഉള്ളവരെ, എല്ലാവർക്കും സുഖം ആണ് എന്ന് കരുതുന്നു. ഓണം ഒക്കെ നന്നായി ആഘോഷിച്ച് കാണും അല്ലേ? നിങ്ങളെ പോലെ തന്നെ ഞാനും അത്ത പൂ കളം ഇട്ടും ഓണ സദ്യ ഒരുക്കിയും കുടുംബ അംഗങ്ങളും ആയി സന്തോഷം പങ്ക് വച്ചും ഓണം നല്ലത് ആക്കി. മറ്റ് എന്ത് ഒക്കെ ആണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എന്തോ ഒരു അഭംഗി തോന്നുന്നുണ്ട് അല്ലേ? എന്നാൽ ശരി, ഞാൻ ഈ വാചകങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടി പറയാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു കാണുമല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത്തപ്പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കുവച്ചും ഓണം നല്ല

നല്ലതാക്കി. മറ്റെന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നോക്കൂ, ഇപ്പോഴാണ് ഭാഷയ്ക്ക് ശരിയായ ഒരഴക് കൈവന്നത് അല്ലേ? നേരത്തെയുള്ള അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞപ്പോഴും ഉപയോഗിച്ചത്. ഒന്നുപോലും കുറച്ചുമില്ല, കൂട്ടിച്ചേർത്തുമില്ല. എന്നാൽ എന്താണ് ഞാൻ വരുത്തിയ മാറ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ചില വാക്കുകൾ തമ്മിൽ ചേർത്ത് ഉച്ചരിച്ചു. മറ്റ് എന്ത് ഒക്കെ മറ്റെന്തൊക്കെ എന്ന് മാറ്റി. സുഖം ആണ് എന്ന് കരുതുന്നു എന്നത് സുഖമാണെന്ന് കരുതുന്നു എന്ന് വ്യത്യാസപ്പെടുത്തി. പ്രിയം ഉള്ളവർ പ്രിയമുള്ളവരായി, കുടുംബ അംഗങ്ങൾ കുടുംബാംഗങ്ങളായി, അത്ത പൂക്കളം അത്തപ്പൂക്കളമായും, ഓണ സദ്യ ഓണസദ്യയായും, പങ്ക് വയ്പ്പ് പങ്കുവയ്പ്പായും രൂപം മാറി. ഭാഷയ്ക്ക് ഭംഗിയും താളവും ലഭിക്കുന്നത് ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അഥവാ സന്ധിപ്പിക്കുമ്പോഴാണ്. ഈ തരത്തിൽ രണ്ടു പദങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോഴുണ്ടാകുന്ന വർണ്ണങ്ങളുടെ ചേർച്ചയെയാണ് വ്യാകരണപ്രകാരം നാം സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്നാൽ ചേർച്ച. സന്ധ്യ എന്നതും അതുതന്നെയാണല്ലോ. രാവും പകലും തമ്മിൽ സന്ധിക്കുന്ന ചേരുന്ന സമയമല്ലേ സന്ധ്യ? സന്ധി ഭാഷയിൽ വരുമ്പോൾ വാക്കുകൾക്കിടയിലെ വിടവുകൾ ഇല്ലാതാകുന്നു. ഇത് സംസാരത്തിന് ഒരു ഒഴുക്കും സൗന്ദര്യവും നൽകുന്നു. അക്ഷരങ്ങൾ തമ്മിലുള്ള സമ്മേളനം ഭാഷയ്ക്ക് സംഗീതാത്മകമായ ഭംഗി പ്രദാനം ചെയ്യുകയും അത് കേൾവി സുഖം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മലയാള വ്യാകരണ പ്രകാരം പ്രധാനമായും നാല് ഭാഷാസന്ധികളാണുള്ളത്. അവ ഏതൊക്കെയാണെന്നും ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും കഴിയുന്നത്ര ലളിതമായി ഒന്ന് വിശദീകരിക്കാം. പൂക്കളമിടുന്നതിനെക്കുറിച്ച് നേരത്തെ നാം പറഞ്ഞല്ലോ. പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ ഒന്നിനോടൊന്ന് സന്ധിക്കുമ്പോഴാണ് പൂക്കളം മനോഹരമാകുന്നത്. പൂ കളം, ഈ രണ്ടു വാക്കുകൾ ചേർന്നാൽ പൂക്കളം ആണോ പൂക്കളമാണോ, ഏതാണ് ശരി? തീർച്ചയായും പൂക്കളം തന്നെ അല്ലേ. കളം എന്നതിലെ ക ഇരട്ടിച്ച് പൂക്കളം ആകുന്നു. അതുപോലെ വെള്ള ചോറ്, ഈ പദങ്ങൾ ചേരുമ്പോൾ ച ഇരട്ടിച്ച് വെള്ളച്ചോറായി മാറുന്നു. പതുക്കെ പതുക്കെ, ഈ രണ്ട് വാക്കുകളും ചേരുമ്പോൾ പതുക്കെ പതുക്കെ, ഇവിടെ പ ഇരട്ടിക്കുന്നു. ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ അവയിലൊന്ന് ഇരട്ടിക്കുന്നതിനെ ദ്വിത്വസന്ധി എന്നാണ് പറയുക. ദ്വിത്വം എന്നത് രണ്ട് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട അർത്ഥം നൽകുന്ന ഒരു പദമാണ്. ദ്വൈതം, ദ്വയം, ദ്വന്ദ്വം എന്നൊക്കെ പറയും പോലെ. ദ്വിത്വസന്ധിക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, പ ഇരട്ടിച്ചു. കട്ടി കര, കട്ടിക്കര, കായാണ് ഇവിടെ ഇരട്ടിച്ചത് അല്ലേ. കറി ചട്ടി, കറിച്ചട്ടി. നീല പൂമ്പാറ്റ, നീലപ്പൂമ്പാറ്റ. ചെമ്പക പൂവ്, ചെമ്പകപ്പൂവ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്ന്, കണ്ടു ഇല്ല. ഈ വാക്കുകൾ നോക്കൂ. കണ്ടു ഇല്ല, ഇത് രണ്ടും തമ്മിൽ ചേർന്നാൽ കണ്ടില്ല. ഇവിടെ കണ്ടു എന്ന വാക്കിലെ ഉ എന്ന വർണ്ണവും ഇല്ല എന്നതിലെ ഈ എന്ന വർണ്ണവും കൂടി ചേരുമ്പോൾ ഉ എന്നത് ഇല്ലാതാകുന്നു. നിങ്ങൾ അതൊന്ന് ഉച്ചരിച്ചു നോക്കൂ. കണ്ടു ഇല്ല, കണ്ടില്ല. ആ ഊ ശബ്ദം കേൾക്കാനേ കഴിയുന്നില്ല അല്ലേ. ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊന്ന് കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നതിനെ അഥവാ ലോപിക്കുന്നതിനെ ലോപസന്ധി എന്നാണ് പറയുന്നത്. ലോപസന്ധി. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഒരു ഇല, ഒരില, ഇവിടെയും ഉകാരം ലോപിച്ചു. അല്ല എങ്കിൽ, അല്ലെങ്കിൽ, ഇല്ല എന്നതിലെ അകാരം ഇല്ലാതായി. വന്നോ എടാ, വന്നോടാ, ഇവിടെ രണ്ടാം പദത്തിലെ എകാരമാണ് ലോപിച്ചത്. ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചില വാക്കുകൾ കൂടിച്ചേരുമ്പോൾ
സന്ധിക്കുന്ന രണ്ടു വർണ്ണങ്ങൾ കൂടാ

അതെ, ഒരു വർണ്ണം പുതുതായി വന്നു ചേരും. വാഴ, ഇല, ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ വാഴയില എന്നാകും അല്ലേ? വാഴയില എന്നുച്ചരിക്കുമ്പോൾ വാഴയിലെ ഴ എന്ന വർണ്ണവും ഇലയിലെ ഇകാരവുമുണ്ട്. എന്നാൽ യ എന്നൊരു വർണ്ണം പുതുതായി വരുന്നുണ്ട് താനും. വാഴയില. മറ്റൊന്ന് നോക്കാം. തിരുവോണം, തിരു, ഓണം ഇവ ചേരുമ്പോൾ ഉകാരത്തിനും ഓകാരത്തിനും പുറമേ വ എന്നൊരു വർണ്ണം അധികമായി വരുന്നുണ്ട്. തിരുവോണം. ഇങ്ങനെ ഒരു വർണ്ണം പുതുതായി വരുന്നതിനെ അഥവാ ആഗമിക്കുന്നതിനെ ആഗമസന്ധി എന്നാണ് പറയുന്നത്. അതായത് ലോപസന്ധിയുടെ നേർവിപരീതം. ഉണ്ണി, അപ്പം, ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ഉണ്ണിയപ്പം. തിരു, ആതിര, തിരുവാതിര, വ എന്ന വർണ്ണം അധികമായി വരുന്നു. കളി, ആട്ടം, കളിയാട്ടം, യായാണ് ഇവിടെ വരുന്നത്. ആ, ഇടം, അവിടം. പോലെ, ആണ്, പോലെയാണ്. ഇതൊക്കെ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അല്പനേരം ഭാഷാപഠനം വിട്ട് ശാസ്ത്രപഠനത്തിലേക്ക് പോയാലോ? ഖരം, ദ്രാവകം തുടങ്ങിയ പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കുന്ന ലഘുപരീക്ഷണ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു കല്ലിട്ടാൽ അത് വെള്ളത്തിൽ മുങ്ങുന്നതിനൊപ്പം തുല്യഭാരമുള്ള വെള്ളത്തെ ആദേശം ചെയ്യും എന്ന്. അതായത് അത്രയും വെള്ളം പുറത്തു കളയും. ഇങ്ങനെ ഒന്ന് വരുമ്പോൾ മറ്റൊന്ന് പുറത്തു പോകുന്നതിനെ, ഒന്നിനു പകരം മറ്റൊന്ന് വരുന്നതിനെ ആണ് ആദേശം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ ഭാഷാസന്ധിയുടെ പേര് ആദേശസന്ധി എന്നാണ്. ആദേശസന്ധി എന്താണതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതെ, രണ്ടു വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ ഒന്നിനു പകരം പുതുതായി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഉദാഹരണം, മീൻചന്ത എന്ന വാക്ക് നോക്കൂ. മീൻ, ചന്ത എന്നീ വാക്കുകൾ ചേർന്നതാണത്. മീൻചന്തയിലെ രണ്ടാമത്തെ അക്ഷരമായ ഞ്ച, ഞ, ച എന്നീ വർണ്ണങ്ങൾ ചേർന്നതാണ്. ച ചന്തയിലുണ്ട്, എന്നാൽ ഞായോ പുതുതായി വന്നതാണ്. മീൻ എന്നതിലെ നകാരം എവിടെ പോയി? എവിടെയോ പോയി. അതായത് മീൻ, ചന്ത എന്നീ വാക്കുകൾ ചേർന്നപ്പോൾ ന പോയി ഞ വന്നു. അഥവാ ഞ നായെ ആദേശം ചെയ്തു. അതുപോലെ തന്നെയാണ് ചെം, ചുണ്ട്. ചെം, ചുണ്ട് ഈ വാക്കുകൾ ചേർന്ന് ചെഞ്ചുണ്ടാകുമ്പോൾ മകാരം പോയി ഞകാരം വരുന്നതും ഇങ്ങനെ തന്നെ. നൽ, മകൻ, നന്മകൻ. നന്മകൻ എന്നതിൽ ലകാരം നകാരമായി മാറി. നെന്മണിയും അതുപോലെ തന്നെ, നെൽ എന്നതിലെ ലകാരം നകാരമായി മാറുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായി ഒന്നുകൂടി പറയാം. ഭാഷയിൽ പ്രധാനമായും നാലു തരം സന്ധികളാണുള്ളത്. ഒന്ന് ദ്വിത്വസന്ധി, രണ്ട് ലോപസന്ധി, മൂന്ന് ആഗമസന്ധി, നാല് ആദേശസന്ധി. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഉദാഹരണം, പുള്ളി അധികം കുപ്പായം, പുള്ളിക്കുപ്പായം. പച്ച അധികം പാടം, പച്ചപ്പാടം. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറയുന്നത് ലോപസന്ധി. കേട്ടു, എന്ന്, കേട്ടെന്ന്. ഒരു, ആഴ്ച, ഒരാഴ്ച. ഇനി രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വരുന്നത് ആഗമസന്ധി. കുഴി, ആന, കുഴിയാന. ഭീരു, ആകും, ഭീരുവാകും. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊന്ന് വരുന്നത് ആദേശസന്ധി. കൽ, മദം, കന്മദം. ചെം, ചോര, ചെഞ്ചോര. വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വർണ്ണങ്ങൾക്ക് മാറ്റം വരണമെന്നില്ല കേട്ടോ. പൂ, കളം ഇവ ചേരുമ്പോൾ പൂക്കളമാകുമെന്ന് നാം നേരത്തെ പറഞ്ഞു. പൂ, താലം ഇവ ചേരുമ്പോൾ പൂത്താലവുമാകും. പൂ, വിളി എന്നീ വാക്കുകൾ ചേർന്നാൽ ഒരു മാറ്റവുമില്ലാതെ പൂവിളിയേ ആകൂ. പൂ, മാനം ചേർന്നാൽ വെറുതെ പൂമാനം. ഇവിടെയൊന്നും വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുന്നതേയില്ല.

0: കാറ്റും ചേർന്നാൽ തീക്കാറ്റാകും. തീ അധികം കാറ്റ് തീക്കാറ്റ്, ക ഇരട്ടിക്കും, ദ്വിത്വസന്ധിയാവും. എന്നാൽ തീയും മഴയും ചേർന്നാലോ? വെറും തീമഴ, ഇരട്ടിപ്പേയില്ല. പാടിക്കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്ന ക പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്നില്ല. പാടി കേൾപ്പിച്ചു, പാടിക്കേൾപ്പിച്ചു, പറഞ്ഞു കേൾപ്പിച്ചു, പറഞ്ഞു കേൾപ്പിച്ചു, ക ഇരട്ടിക്കുന്നില്ല. നെൽ അധികം മണി നെന്മണി എന്നതിൽ ലകാരം മാറി നകാരം വന്ന് ആദേശസന്ധിയാകുമെന്ന് നാം കണ്ടു. എന്നാൽ ചൊൽ അധികം കാഴ്ച ചൊൽക്കാഴ്ചയാകുമ്പോൾ ക ഇരട്ടിച്ച് ദ്വിത്വസന്ധിയാണാകുന്നത്. തിരു ഓണം തിരുവോണമായി ആഗമസന്ധിയാകും. എന്നാൽ തിരു താളി ചേരുമ്പോൾ മാറ്റങ്ങളില്ലാതെ തിരുതാളിയാണാകുന്നത്. ഏതൊക്കെ വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് വ്യത്യാസങ്ങൾ വരേണ്ടത് എന്നൊക്കെ ഭാഷയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട്. വ്യാകരണ ഗ്രന്ഥങ്ങളിൽ അവ കൃത്യമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. സമയപരിമിതിയുള്ളതിനാൽ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. വളരെ രസകരമായി പഠിക്കാവുന്ന ഒരു വ്യാകരണ ഭാഗമാണ് സന്ധി. മേൽപ്പറഞ്ഞ നാലുതരം ഭാഷാസന്ധികളെ കൂടാതെ വിവിധ സംസ്കൃത സന്ധികളുമുണ്ട്. അതൊക്കെ വ്യാകരണ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഐച്ഛികമായി എടുക്കാവുന്ന ഉയർന്ന ക്ലാസുകളിൽ വിശദമായി പഠിക്കാൻ അവസരം ലഭിക്കും. പഠനത്തിന്റെ ഭാഗമായി വരുന്ന സന്ധികളെയും ഒപ്പം ജീവിതസന്ധികളെയും അനായാസമായി തരണം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.
1: സന്ധി മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാത്രദീപ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: നാളെ ശാസ്ത്രലോകത്തിൽ പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ജിതിൻരാജ് RS സംസാരിക്കുന്നു.
4: സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, എന്തിനാണ് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി ഭൂമിക്കടിയിൽ ഇത്രയും ആഴത്തിൽ 27 കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം പണിത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയിരക്കണക്കിന് സയന്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും രാപ്പകൽ പണിയെടുപ്പിക്കുന്നത്?
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്
5: ആകാശവാണി.
6: ഡോക്ടർ ഇ എൻ സജിത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. തൃപ്പുണിത്തുറ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് CS സുനിൽകുമാർ മൃദംഗം, കല്യാണിരാഗത്തിൽ ആദിതാളവർണം.

ഡോക്ടർ ഇ എൻ സജിത്തിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്പുണിത്തുറ വിഷ്ണുചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം. കച്ചേരി തുടരുന്നു. വിശാലാക്ഷ്യം വിശ്വേഷ്യം എന്നു തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, പന്തുവരാളി രാഗം, മിശ്രചാപ്പുതാളം.

അവസാനമായി ഹരേ ബങ്കടശൈല എന്ന് തുടങ്ങുന്ന ആദ്യതാളത്തിലുള്ള ശ്രീപാദരായർ കൃതി സിന്ധുഭൈരവിരാഗം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ഇ എൻ സജിത്തിന്റെ സംഗീത കച്ചേരി, തൃപ്പുണിത്തുറ വിഷ്ണുചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണ് ആദ്യം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, നൗഷാദിൻ്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് MG ശ്രീകുമാർ പാടിയത് ചിത്രം വടക്കു നോക്കിയന്ത്രം.

പറയൂ നിൻ കൈകളിൽ കുപ്പിവളകളോ മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ ആരുമയ

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് എസ് ശാന്തി.
1: നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കളുടെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഒടുവിൽ വീട് മാറുമ്പോഴോ മറ്റോ ആയിരിക്കും നമുക്ക് പലതും കളയേണ്ടി വരിക. പല വസ്തുക്കളും അത്ര ആവശ്യമുള്ളതായിരിക്കില്ല, എന്നാൽ കളയാനും വയ്യ എന്ന ധർമ്മസങ്കടത്തിലാവും നമ്മൾ. നമ്മൾ സമാഹരിച്ച വസ്തുക്കൾ നമുക്ക് എത്രത്തോളം സന്തോഷം തന്നു എന്നൊന്ന് ആലോചിച്ചാലോ? വാസ്തവത്തിൽ വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന നമ്മൾ എന്നായിരിക്കാം ഈ ഉപഭോഗ സംസ്കാരത്തിലേക്ക് വഴിമാറിയത് എന്ന് ആലോചിക്കുന്നത് രസകരമായിരിക്കും. വേട്ടയാടിയും ആഹാരം ശേഖരിച്ചും നാടോടികളായി ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ വളരെ കുറച്ച് വസ്തുക്കളും കൊണ്ടായിരിക്കുമല്ലോ സഞ്ചരിച്ചിട്ടുണ്ടാവുക. 10-12,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ സ്ഥിരമായി ഒരിടത്ത് വസിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങിയത്. ആ കാലം തൊട്ടായിരിക്കണം നമ്മുടെ ഉൽപ്പാദനവും സംഭരിച്ചു വയ്ക്കലും ഉപഭോഗവും വർദ്ധിക്കാൻ തുടങ്ങുന്നത്. ഭൗതിക പുരോഗതിയും ആഗോള കമ്പോള വ്യവസ്ഥയും മനുഷ്യന്റെ നാഗരിക സംസ്കാരമായി ലോകം മുഴുവൻ സ്വീകരിക്കാൻ അധിക കാലം വേണ്ടി വന്നില്ല. എന്നാൽ ഈ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി വലിയ വിലയാണ് പ്രകൃതിയും പ്രകൃതിയെ നേരിട്ടാശ്രയിച്ച് ജീവിക്കുന്ന ജനകോടികളും നൽകിയത്. മനുഷ്യന്റെ എണ്ണവും പ്രകൃതി വിഭവ ചൂഷണവും ഉപഭോഗവും കഴിഞ്ഞ 50 വർഷമായി വർദ്ധിച്ചതിന്റെ കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നു. ഇതിനു പുറമെയാണ് ദിനം പ്രതി വർദ്ധിക്കുന്ന നമ്മുടെ ദുർവ്യയവും വലിച്ചെറിയൽ സംസ്കാരവും. 1970 ശേഷം നമ്മുടെ ജനസംഖ്യ ഇരട്ടിയിലേറെ വർദ്ധിച്ചു. ലോകത്തെ 830 കോടി മനുഷ്യരിൽ 100 കോടിയിൽ പരം ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ദരിദ്രരാണ്. എന്നാൽ 130 കോടിയിൽ കൂടുതൽ ജനങ്ങൾ തെറ്റായ ആധുനിക ജീവിത ശൈലികളിൽപ്പെട്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുടെ അടിമകളാണ്. ഇക്കഴിഞ്ഞ 50 വർഷത്തിൽ നമ്മുടെ ധാന്യ ഉൽപ്പാദനം 3.5 ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ദാരിദ്ര്യവും പട്ടിണിയും നിയന്ത്രിക്കാൻ നമുക്കിന്നും കഴിഞ്ഞിട്ടില്ല. ഭൂമിയിലെ മൊത്തം ജനങ്ങൾക്കും ആവശ്യമായ ആഹാരം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നില്ല. നമ്മൾ ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ 1/3 ഭാഗം പാഴാക്കി കളയുകയാണ്. നമ്മുടെ ഉപഭോഗ ദുർവിനിയോഗ സംസ്കാരത്തിന്റെ ഏറ്റവും ബീഭത്സമായ മുഖമാണ് ആഹാരം പാഴാക്കൽ. 100 കോടിയോളം ജനങ്ങൾക്ക് ഇന്നും വൈദ്യുതി ലഭ്യമല്ല. അതേസമയം

0: ലോക ജനസംഖ്യയുടെ 20% ആൾക്കാർ ആകെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 50% ഉപയോഗിക്കുന്നു. ഇതിൽ തന്നെ 2/3 പാഴാക്കപ്പെടുകയാണ്. മനുഷ്യന്റെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഏറ്റവും ഭീകരമായ ലക്ഷണം കരഭൂമിയിലും കടലിലും കുമിഞ്ഞുകൂടുന്ന ഖരമാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടാലും കത്തിച്ചു കളഞ്ഞാലും ജലത്തിലും മണ്ണിലും അന്തരീക്ഷത്തിലും കടലിലും മാരകമായ രാസമലിനീകരണമാണുണ്ടാവുക. ആഹാരത്തിന്റെയും ഊർജത്തിന്റെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും അമിതമായ ഉപഭോഗം ഭൗമഗ്രഹത്തിന്റെ ആരോഗ്യത്തെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. ഭൂമിക്ക് പനി പിടിച്ചതുപോലെയാണ്. ജീവിതം സുഖകരമാക്കുന്ന ആഗോള കാലാവസ്ഥയ്ക്ക് വരുന്ന തീവ്രമായ താളം തെറ്റലുകൾ മനുഷ്യന്റെ നാഗരിക സംസ്കാരത്തിന്റെയും സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാക്കുകയാണ്. നമ്മുടെ ആധുനിക ജീവിതശൈലികൾ അടിമുടി മാറിയേ തീരൂ. ശാന്തവും ആരോഗ്യകരവുമായ ലോകത്തിന്റെ പുനഃസ്ഥാപനമാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. വ്യക്തിതലം മുതൽ കുടുംബത്തിലും രാഷ്ട്രതലത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവണം. മനുഷ്യനെന്ന സ്പീഷീസിനു തന്നെ വരേണ്ട സമൂല പരിവർത്തനമായിരിക്കണം ഇത്. മനുഷ്യ മനസ്സുകളിലാണ് ഈ പരിവർത്തനം ആരംഭിക്കേണ്ടത്. നമ്മുടെ ജീവിത സങ്കല്പങ്ങളും ജീവിത ലക്ഷ്യങ്ങളും അടിമുടി മാറണം. നമ്മുടെ ഉപഭോഗ സംസ്കാരം നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷമോ ആരോഗ്യമോ സമാധാനമോ നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ജീവിക്കാൻ അഭയമായി ഈ ഭൂമി മാത്രമേയുള്ളൂ. ഭൂമിയിലെ ജീവ അഭയ വ്യവസ്ഥകൾക്ക് പരിമിതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഭൂമിയോടും ജീവിതത്തോടും ജീവലോകത്തോടുമുള്ള നമ്മുടെ സമീപനം ഉറപ്പായും മാറും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് എസ് ശാന്തി. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Reshma Tiwari. The Union Cabinet, chaired by Prime Minister Narendra Modi, has approved 8 railway multi-tracking projects worth over 20,800 crore rupees across 9 states. The projects will cover around 1,196 kilometers and are expected to improve rail connectivity, ease congestion on existing routes and facilitate faster movement of passengers and freight. They are targeted for completion by 2029-30. Information and Broadcasting Minister Ashwini Vaishnav gave details of the decisions taken by the Union Cabinet during a meeting briefing in New Delhi. Today, Mr. Vaishnav said the cabinet has approved 5 multi-tracking projects covering 17 districts across Tamil Nadu, Andhra Pradesh, Karnataka and Telangana. These projects will add about 540 kilometers to the existing Indian Railways network. The total estimated cost of these 5 projects is more than 10,021 crore rupees. Mr. Vaishnav said the government has also approved 3 multi-tracking railway projects at a total estimated cost of more than 10,700 crore rupees. These projects will cover 14 districts across West Bengal, Jharkhand, Odisha, Madhya Pradesh and Chhattisgarh and will add about 656 kilometers to the existing railway network. In reply to a question on the Mumbai-Ahmedabad bullet train project, the Information and Broadcasting Minister informed that the bullet train service will commence next year.
3: Bullet train ka inauguration 2027 mein fix hai.
4: The inauguration of the bullet train is scheduled for 2027 with construction work progressing at a very rapid pace. Initially, the plan was to open a 50-kilometer section between Surat and Bilimura. However, this has now been extended to a 100-kilometer section from Surat to Vapi. At the same time, work on the bullet train itself is also progressing rapidly. The first coach for testing was completed and made ready last week. And the train is expected to be brought onto the tracks for testing by May or June next year.
3: Agle saal Mai June tak train patri pe aa jayegi testing ke liye.
2: Prime Minister Narendra Modi in a social media post highlighted that the 5 railway projects will foster better rail connectivity in South India and also benefit lakhs of people. New Delhi and Colombo today exchanged memoranda of understanding MOU on upgradation of L-70 guns for the Sri Lankan Air Force and cooperation between National Cadet Corps and National Defence Colleges of both the countries. The upgradation of these air defense guns will strengthen the air defense architecture of critical assets in Sri Lanka. The MOU on academic cooperation will facilitate knowledge sharing to further strengthen the academic bonds between them and formalize the NCC Youth Exchange Program between India and Sri Lanka. The pacts were signed in the presence of Defence Minister Rajnath Singh and President of Sri Lanka Anura Kumarasinghe in Colombo. Both leaders virtually inaugurated three Bedi bridges constructed by the Indian Defence Forces. During the meeting, the two sides reaffirmed their commitment to work together for development of both nations while working jointly to ensure the safety, security, peace and prosperity of the region. India has condemned the reported Houthi attacks on Saudi sovereign territory, especially the targeting of civilian and economic facilities. In a response to a media query on the attacks in Saudi Arabia, External Affairs Ministry spokesperson Randhir Jaiswal said that such attacks that undermine regional security and stability and threatened freedom of navigation in the Bab al-Mandeb were unacceptable. Unique Identification Authority of India, UIDAI, today launched the Aadhaar Face Authentication Software Development Kit, SDK, and Face Authentication Sandbox at the Global FinTech Fest 2026. The Ministry of Electronics and Information Technology said the new tools will enable banks, fintech companies, and other organizations to seamlessly integrate and test Aadhaar Face Authentication within their own mobile applications. In Junior Asia Cup hockey, the Indian men's team today advanced to the semi-finals after a dominant 15-0 victory over Chinese Taipei at Mo Chi in China. Captain Anmol Ekka led the charge with a sensational 6-goal haul, all coming for penalty corners, as defending champions India recovered from a goal-less opening quarter to overwhelm their opponents in the remaining 45 minutes. And that's the end of this news bulletin.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. സമയം 11 മണി കഴിഞ്ഞ് 10:09. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പരിപാടികൾ തുടർന്ന് കേൾക്കാം. ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
5: This is Akashwani. Namaskar, good evening and welcome to Market Mantra. I'm Lalima Aneja Jang and with me is my co-anchor Nikhil Kumar.
6: नमस्कार श्रोताओं, मार्केट मंत्र कार्यक्रम में कारोबारी खबरों के साथ हम एक बार फिर से हाजिर हैं और स्टूडियो में आज हमारे साथ तमाम खबरों पर चर्चा के लिए हैं वरिष्ठ आर्थिक विशेषज्ञ उद्यन रे. उद्यन जी, कार्यक्रम में आपका बहुत बहुत स्वागत है.
7: धन्यवाद निखिल जी.
6: और सबसे पहले डालते हैं नजर मुख्य समाचारों पर.
5: यस, लेट्स स्टार्ट विद द हेडलाइंस. बेंचमार्क डोमेस्टिक इंडेक्सेस डिक्लाइन अराउंड 1%. सेंसेक्स प्लंजेस ओवर 800 पॉइंट्स. निफ्टी सेटल्स बिलो 23,450. Global crude oil prices surge. Brent crude crosses $100 per barrel mark. And Union Cabinet approves multi-tracking railway projects across 9 states.
6: घरेलू शेयर बाजार में आज लगभग 1% की गिरावट. सेंसेक्स 800 अंक से अधिक लुढ़का और निफ्टी 23,450 से नीचे आया. वैश्विक कच्चे तेल की कीमतों में उछाल. ब्रेंट कच्चे तेल का दाम $100 प्रति बैरल से ऊपर गया. और केंद्रीय मंत्रिमंडल ने 9 राज्यों में मल्टी ट्रैकिंग रेलवे परियोजनाओं को मंजूरी दी.